പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 11 സമതല ഭൂമികകളിലാണ്. 1960 ജൂലൈ 11, 20th century അമേരിക്കൻ നോവൽ സാഹിത്യത്തിലെ മഹനീയ കൃതികളിലൊന്നായ ടു കിൽ എ മോക്കിംഗ് ബേർഡ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു. ഹാപ്പർലിയുടെ ഗംഭീരമായ നോവൽ. 1972 ജൂലൈ 11, ലോകമെമ്പാടുമുള്ള ചതുരംഗ പ്രേമികൾ ശ്വാസമടക്കി കണ്ടുകൊണ്ടിരുന്ന 100 ചെസ് മത്സരം എന്നു വിശേഷിപ്പിക്കപ്പെട്ട മത്സരം ഐസ്ലാൻഡിലെ റെയ്കിജാവിക്കിൽ നടക്കുന്നു. 1989 ജൂലൈ 11, 20th century ഇംഗ്ലീഷ് നാടകവേദി കണ്ട അതുല്യ നടനും സംവിധായക പ്രതിഭയുമായിരുന്ന ലോറൻസ് ഒലിവയർ ജീവിത നാടകത്തിൻ്റെ അരങ്ങൊഴിഞ്ഞിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്ത് നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ചില മനുഷ്യർക്കെങ്കിലും ദാരിദ്ര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയില്ല എന്നതാണ് സത്യം. ഉണ്ണാനും ഉടുക്കാനുമുള്ള അവസ്ഥയില്ലായ്മ, പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥ, അതൊക്കെയാണ് ദാരിദ്ര്യം. ഭക്ഷണത്തിന് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് എങ്ങനെ അടയ്ക്കും എന്നതൊക്കെ അലട്ടുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ ദരിദ്രരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നുപോകരുത്. കൗൺസിലിംഗിന് വന്ന ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലെത്തുന്നത്. അവർക്ക് ആത്മഹത്യ ചെയ്യണം, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. മനസ്സ് കിടന്ന് നീറുകയാണ്, നീറിപ്പുകയുകയാണ്, സ്വസ്ഥത തീരെയില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു നിർഭാഗ്യവതിയായ സ്ത്രീയാണ്, ഭാഗ്യം കെട്ട, എന്നെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? കൗൺസിലിംഗിന് മുൻപ് ജീവിത സാഹചര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, ഭാഗ്യക്കേടിന്റെ കാരണം കണ്ടെത്തണമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തുണ്ടായി? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ വേണ്ടി മാത്രം എന്തുപറ്റി? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, മക്കൾ വിദേശത്താണ്, ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെന്താ പ്രശ്നം? വലിയൊരു റെസിഡൻസ് ഏരിയയിലാണ് അവരുടെ വീട്. അയൽപ്പക്കങ്ങളിലുള്ള എല്ലാവരും ധനികരാണ്. ധനികർ എന്ന് വെച്ചാൽ അതിധനികർ. സ്വിമ്മിംഗ് പൂളുകൾ വരെ സ്വന്തമായുള്ള വീടുകളുടെ ഉടമസ്ഥർ. മിക്കവാറും വീടുകളിലെ പുരുഷന്മാർ അമേരിക്കയിലും കാനഡയിലുമൊക്കെയായി വിദേശത്താണ്. അവരുടെ ഭർത്താവാകട്ടെ ഒരു കോളേജ് അധ്യാപകനും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് അവരുടെ പക്ഷം. കോളേജിൽ പോകുന്നത് ടു വീലറിലാണ്, എത്ര പറഞ്ഞാലും കാറിൽ പോവില്ല. മാത്രവുമല്ല, ഉള്ള കാറാണെങ്കിൽ പുറത്തു പറയാൻ കൊള്ളില്ല താനും. കോടികൾ വിലയുള്ള കാറുകളാണ് അയൽപക്കങ്ങളിൽ കിടക്കുന്നത്. ആ സ്ത്രീക്കാണെങ്കിൽ 50 ലക്ഷത്തിന്റെ കാറാണുള്ളത്. പുറത്തിറക്കാൻ തന്നെ നാണക്കേടാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്രയും ദരിദ്രമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അതിൽ സംതൃപ്തമാവുകയാണ് വേണ്ടത്. അല്ലാതെ അയൽപക്കക്കാരുടെ ജീവിത സാഹചര്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. അവർക്കുള്ളതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് വേണമെന്ന് വാശി പിടിക്കരുത്. ഇതാണെന്റെ ജീവിതം, ഇതാണെന്റെ ജീവിത സാഹചര്യമെന്ന് അഭിമാനപൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് സ്വയം വിലയുണ്ടാകുന്നത്. അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനുള്ളതല്ല. പ്രകടിപ്പിക്കേണ്ടതായി വരുമ്പോൾ കുറവുകൾ അനുഭവപ്പെടും. അത് ദുഃഖമുണ്ടാക്കും, നിരാശാബോധമുണ്ടാക്കും, ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നും. അവരവർക്കുള്ളതിൽ അഭിമാനമാകണം, അതിലൂടെ ജീവിതം ധന്യമായി തീർക്കണം എന്ന് കവിവാക്യം. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെയല്ലേ വേണ്ടത്? എങ്കിലേ ജീവിതം സംതൃപ്തമാകൂ. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണും നട്ടിരുന്നിട്ട് അയ്യോ എന്റെ ജീവിതം എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പരിതപിച്ചിട്ട് എന്തു കിട്ടാനാണ്? നോക്കൂ, അവരവരുടെ അധ്വാനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് താരതമ്യങ്ങൾ വേണ്ട, പ്രചോദനമാവാം, അത് ഊർജമാണ്. താരതമ്യം ഊർജദായകമായ ഒരു സംഗതിയല്ല. അത് ഒന്നുകിൽ അപകർഷതയുണ്ടാക്കും, അല്ലെങ്കിൽ അഹങ്കാരമുണ്ടാക്കും. അങ്ങനെയല്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. താരതമ്യത്തിന് അതിനേ കഴിയൂ. അതുകൊണ്ട് ജീവിക്കാനുള്ള ഊർജമാണ് ഏതൊരാൾക്കും വേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തിയാണ് താരതമ്യങ്ങളെക്കാൾ എത്രയോ വലുത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവരവരുടെ ജീവിതത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, വ്യാപ്തികളിലേക്ക് നോക്കി എത്രത്തോളം അതിനെ കൂടുതൽ സമൃദ്ധമാക്കാമെന്ന് ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ഈ നിമിഷം നോക്കൂ, പരസ്പരം പഴിചാരാതെ, മറ്റാരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പറയാതെ, അവരവരുടെ ജീവിതത്തിന്റെ സുതാര്യതകൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആലോചിക്കൂ. അത് സന്തോഷവും അഭിമാനവും ഉണ്ടാക്കും. അയത്നലളിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ അതുണ്ടാക്കിത്തരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാന്റിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ടു വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാന്റിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എം എൽ എമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം എം ഡി എം എയും 400

0: ഈ കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86th മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യു പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർകോട് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിനെ നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ബാലാമണിയമ്മയെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയത്രിയായിരുന്നു ബാലാമണിയമ്മ. മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മ ജീവിതാനുഭവങ്ങളുടെ നിരവധി തലങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ചു. സ്നേഹം, വാത്സല്യം, ആർദ്രത ഇവയെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃഭാവവും ശൈശവ നിഷ്കളങ്കതയും മനോഹരമായി അവതരിപ്പിക്കുന്ന രചനകൾ. മാതൃവാത്സല്യത്തിന്റെ ചൂട് പകർന്ന ആ കവിതകൾ ഒരു താരാട്ടുപോലെ ഇന്നും മലയാളികൾ ചൊല്ലുന്നു. പക്ഷേ അതിനുമപ്പുറം ദേശഭക്തിയും ദാർശനികതയും തുളുമ്പുന്ന വരികളും ആ തൂലികയിൽ വിരിഞ്ഞു. തോട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടിനീക്കി രണ്ടോമന കയ്യുകൾ, കേട്ടു പിന്നിൽ നിന്ന് ഇക്കിളി വാക്കുകൾ, കാട്ടുകെന്നുടെ കൊച്ചനിയെത്തിയെ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണി ഇപ്പോൾ തിരിച്ചെത്തിയേയുള്ളൂ. ഇങ്ങനെ എന്നും വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്രയോ കവിതാ ശകലങ്ങൾ. ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ചുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ പുന്നിയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ 1909 ജൂലൈ 19 ബാലാമണിയമ്മയുടെ ജനനം. കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. അമ്മാവന്റെ ഗ്രന്ഥശേഖരവും ശിക്ഷണവും ഔപചാരിക വിദ്യാഭ്യാസവും ലഭിക്കാതിരുന്ന ബാലാമണിക്ക് മാർഗദർശകമായി 1928 മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരെ വിവാഹം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി മകളാണ്. ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണിയമ്മയുടെ ആദ്യ കവിതയായ കൂപ്പുകൈ ഇറങ്ങുന്നത് 1930 കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷത്ത് തമ്പുരാനിൽ നിന്ന് 1947 സാഹിത്യ നിപുണ ബഹുമതി നേടി. ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത ഏറെ ശ്രദ്ധേയമാണ്. പുരാണ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും സ്വന്തമായി ഒരു വ്യാഖ്യാനം നൽകാൻ അവർക്ക് കഴിഞ്ഞു. നാടകീയ സ്വാഗതാഖ്യാന രൂപത്തിൽ രചിച്ചിട്ടുള്ള ഈ കവിതയിൽ പരശുരാമന്റെ മനോവികാരങ്ങളാണ് ചിത്രീകരിക്കുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലവും കേരളത്തിന്റെ വർത്തമാനകാല അവസ്ഥയും എല്ലാം ഈ കവിതയിൽ പരശുരാമന്റെ മനസ്സിലൂടെ കവയത്രി കാട്ടിത്തരുന്നു. ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ട് നിന്നു. അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, കളിക്കൊട്ട, പ്രണാമം, സോപാനം, മുത്തശ്ശി, അമൃതം ഗമയ, നിവേദ്യം, മാതൃഹൃദയം, കളങ്കമറ്റ കൈ എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ. നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം അൾഷിമേഴ്സ് രോഗിയായിരുന്നു. 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. ഓണവെളിച്ചം എന്ന കവിതയിൽ നിന്നും വെണ്ണിലാവോളമായി പൊൻവയിൽ നാളമായി മണ്ണിന്റെ മക്കൾക്കും എത്തിയറ്റി മാവേലി മന്നന്റെ മാലാറ്റും പുഞ്ചിരി മാമല നാട്ടിനെ സ്പർശിച്ചല്ലോ. ആ വിശ്വവന്യൻ തൻ ആശീർവചനങ്ങൾ ആറ്റിലും കാറ്റിലും കേൾക്കായല്ലോ. ഇങ്ങേതു പാഴ്മരക്കൊമ്പിലും പക്ഷികൾ സംഗീതമേളം തുടർന്നാരല്ലോ. ഭൂമിയിൽ പച്ചപ്പും മർത്തിഹൃദയത്തിൽ പ്രേമക്കുളിർമയും വ്യാപിച്ചല്ലോ. പാടത്തും തോപ്പിലും പൂതേടും മക്കളെ പാടിക്കൊണ്ടങ്ങിങ്ങലയുവോരെ. മായാതെ നിൽക്കാവൂ നിങ്ങളിൽ എന്നെന്നും ഈ ഓണനാളുകൾ തൻ വെളിച്ചം. ഭാവിതൻ മുൾച്ചെടി പൂക്കള കൈകൾക്ക് നോവാതെ നുള്ളുവാനൊക്കും വണ്ണം. ഇങ്ങനെ ലളിതമായ വരികൾ കൊണ്ട് മനസ്സിനെ പ്രകാശമാക്കാൻ കഴിയും വിധമുള്ള രചനകൾ സാധ്യമാക്കിയ എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ. തന്റെ കവിതകൾ പണ്ഡിതോചിതമാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പഴയകാല കവികൾ പറയുന്നത് പോലെ ഉഴിയിൽ ചെറിയവർക്ക് ഉര ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ബാലാമണിയമ്മ കവിതകൾ കുറിച്ചത്. കാലമിത്ര കടന്നുപോയിട്ടും അവ കാവ്യ സൗരഭ്യമാർന്ന് നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശന വേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയുറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഏറ്റവുമധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്. ആരാണ് കേമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ച.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ശകുനശാസ്ത്രം, അങ്ങനെ ഒരു ശാസ്ത്രമുണ്ടോ? ഇപ്പൊ പിന്നെ എന്തിനോടും ശാസ്ത്രമെന്ന് ചേർത്ത് വിളിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല എന്ന അവസ്ഥയാണ്. ഒരു കണക്കിന് അതൊരു നല്ല ചുവടുവയ്പ്പാണ്. കാരണം ശാസ്ത്രം അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ശാസ്ത്രത്തിന്റെ പേരിൽ മാർക്കറ്റ് ചെയ്യുക എന്നത് തന്നെ. ശകുനം വിറ്റുപോകണമെങ്കിൽ ശാസ്ത്രമാണെന്ന് ധരിപ്പിക്കണം. ശാസ്ത്രമാണെങ്കിലേ അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും, അല്ലാത്തതൊക്കെ പൊള്ളയാണ്. അത് ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് പൊള്ളത്തരം മറച്ചു പിടിക്കാൻ അതിനോട് ശാസ്ത്രം എന്നുകൂടി ചേർക്കുന്നു എന്ന് മാത്രം. കേരളം ഉണ്ടാകുന്നതിന് മുൻപ് ശകുനശാസ്ത്രം ഉണ്ടായത്രേ. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാർമേഘം ചെറുതായി ഒരു നിഴൽ പരത്തി. ശകുനം മോശമായി. അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ശകുനശാസ്ത്രജ്ഞൻ കാര്യങ്ങൾ വിവരിക്കുകയാണ്. ആ അപശകുനത്തിൽ നിന്ന് കേരളത്തിന് മോചനമില്ല. ഇങ്ങനെയേ പോകൂ, എല്ലാം ഉണ്ടാകും.

പക്ഷെ എപ്പോഴും ഒരു കുറവുണ്ടാകും, അസംതൃപ്തി നിഴലിക്കും, മനുഷ്യർ തമ്മിൽ ഒരു ഐക്യം നിലനിൽക്കില്ല, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കും. ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ശരിയാണല്ലോ കുറെ കാര്യങ്ങൾ, അപ്പോ സംഗതിയിൽ വല്ല യാഥാർത്ഥ്യവും കാണുമോ? അപശകുനത്തിന്റെ കാർമേഘം കേരളത്തിന്റെ പ്രകാശത്തിൽ നിഴൽ വീഴ്ത്തിയോ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ശകുനക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാർ വാങ്ങി അത് നന്നായി ഓടണമെങ്കിൽ നാല് നല്ല മുഴുത്ത നാരങ്ങ ടയറിനടിയിൽ പൊട്ടി നീര് തെറിക്കണം. എന്നാലേ കാറിനെ ബാധിക്കാൻ സാധ്യതയുള്ള ശകുനം മാറിക്കിട്ടു. ശകുനം മാറിക്കിട്ടാൻ ആളുകൾ എന്തൊക്കെ ചെയ്യുമെന്നും, ചിലർ രാവിലെ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പുറകോട്ടെടുത്തിട്ടേ മുന്നോട്ടെടുക്കും, കാരണം ശകുനം മാറണം. കൃത്യമായ ചില കാണിക്കപ്പെട്ടികളിൽ പണമിട്ടാലേ യാത്രയിലെ ശകുനങ്ങൾ മാറൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞ് വധുവിനെയും കൊണ്ടുപോകുന്ന കാർ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങി തുടങ്ങുമ്പോൾ എതിരെ വേറൊരു വാഹനം വരണം. എതിർപ്പ് ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഇങ്ങനെ പറഞ്ഞു പോയാൽ മനുഷ്യനെ സ്വസ്ഥമായും സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കാത്ത നൂറ് ശകുനങ്ങൾ കൊണ്ട് നിറഞ്ഞ പഴയ കാലം നമുക്ക് കാണാനാകും. ഇന്നും മോശമല്ല. സുനിത വില്യംസ് ശൂന്യാകാശത്ത് താമസിച്ചു. നമ്മൾ പൊങ്കാല നിവേദിക്കാൻ കാത്തു നിൽക്കുന്നു. മംഗൾയാൻ ഭ്രമണപഥങ്ങൾ കീഴടക്കുന്നു. നമ്മൾ മകളുടെ ചൊവ്വാദോഷത്തിന് പരിഹാരക്രിയ ചെയ്യുന്നു. ഊത്തും ജപവും ധ്യാനവും ശകുനവും ശകുനപ്പിഴകളും ഭാഗ്യദോഷങ്ങളും കൂടോത്രങ്ങളുമൊക്കെയായി ജീവിതത്തെ നിറയ്ക്കുന്ന മാനസികാവസ്ഥ എത്രത്തോളം ആരോഗ്യകരമാണെന്ന് ആലോചിച്ചു നോക്കൂ. സത്യം പറഞ്ഞാൽ നാണക്കേടല്ലേ? ലോകം സയൻസിന്റെ പുത്തൻ പുലരികളാൽ വികസനത്തിന്റെ ആകാശങ്ങൾ തേടുമ്പോൾ നമ്മൾ രഹസ്യമായും പരസ്യമായും അന്ധവിശ്വാസത്തിന്റെ ഇടനാഴികളിൽ അടിഞ്ഞുകൂടുന്നു. കന്നിമൂലയിൽ നിന്ന് മൂന്നടി മാറി കക്കൂസ് വന്നതിനാലാണ് സർവ്വ ദുഃഖങ്ങളും എന്ന് ചൊല്ലി പരിതപിക്കുന്നു. ആകെ 3 സെന്റ് ഭൂമിയിൽ സൗകര്യമുള്ളിടത്തെ കക്കൂസ് വയ്ക്കാനാകൂ എന്ന് എഞ്ചിനീയർക്ക് നന്നായി അറിയാം. പക്ഷെ അതിനിടയിൽ വാസ്തുവിന്റെ കടന്നുവരവുണ്ട്. എന്തു ചെയ്യാം? കഷ്ടിച്ച് 3 അടി മാറ്റാം. അല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ? ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. താമസം തുടങ്ങി ഒരു 3-4 വർഷം കഴിഞ്ഞു. കടം, മുത്തശ്ശിയുടെ മരണം, മകന്റെ എഞ്ചിനീയറിംഗ് തോൽവി, കൂട്ടി വായിച്ചപ്പോ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പ്രശ്നവിധിയിൽ തെളിഞ്ഞത് കക്കൂസ് തന്നെ. കന്നിമൂലയ്ക്കരികിൽ കക്കൂസ് ഇരുന്നാൽ എഴുന്നേറ്റം ഉണ്ടാവില്ല സാറേ. കക്കൂസ് മാറ്റണം. പറ്റിയില്ലെങ്കിൽ? പറ്റിയില്ലെങ്കിൽ സാറ് വീട് വിൽക്ക്. അപ്പൊ വാങ്ങുന്നവർക്ക് പ്രശ്നമാവില്ലേ? ഇതിലൊന്നും വിശ്വാസമില്ലാത്ത വേറെ ഏതെങ്കിലും മതത്തിലുള്ളവർക്ക് കൊടുക്ക്, അപ്പൊ പിന്നെ പ്രശ്നമില്ല. സാറ് വീട് വിറ്റു തുച്ഛമായ വിലയ്ക്ക്. വാങ്ങിയവർ സുഖമായി അവിടെ കഴിഞ്ഞു. സാറ് വേറെ വീട് വെച്ചു. ലോൺ തുക ഇരട്ടി അടച്ചു. മകൻ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ചു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി എല്ലാവരും സ്വയം ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് ആശ്വസിച്ചു.

വിശ്വാസവും യുക്തിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളായി മനുഷ്യർക്കിടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും എന്നല്ല, മിക്കവാറും വിശ്വാസമേ ജയിക്കൂ. അവികസിത രാജ്യങ്ങളുടെ അപകടമാണത്, അല്ലാതെ അത് വിധിയൊന്നുമല്ല. മനുഷ്യൻ വിശ്വാസത്തിൽ നിലകൊള്ളണം എന്നത് മതസ്ഥാപനങ്ങളുടെ ആവശ്യകതയാണ്. അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ നിലനിൽപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തിന് ആയിരങ്ങൾ സാക്ഷ്യം പറയും. സയൻസിനാകട്ടെ സാക്ഷ്യം പറയേണ്ട ആവശ്യകതയില്ല. നിരീക്ഷണ പരീക്ഷണാദികളിലൂടെ അത് പ്രകാശം തേടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസം മനുഷ്യനെ ആചാരാനുഷ്ഠാനങ്ങളുടെ അന്ധതയിൽ നിന്ന് കരകയറ്റാതെ തളച്ചിടും. അവിടെ നിന്ന് മനുഷ്യനെ വികസനത്തിന്റെ ആകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ, വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ശാസ്ത്രത്തിന്റെ സൂര്യൻ തലയ്ക്കു മുകളിൽ ഉദിച്ചേ തീരൂ. അതുകൊണ്ടാണ് ഒരു ന്യൂനപക്ഷം അതിനുവേണ്ടി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ എതിർത്ത് തോൽപ്പിക്കാൻ സദാ മതാധികാരികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എത്ര ശ്രമിച്ചാലും പക്ഷേ ശാസ്ത്രം അത് ചലിച്ചുകൊണ്ടേയിരിക്കും. മതമേലധ്യക്ഷന്മാരുടെ മുമ്പിൽ ഗലീലിയോ മാപ്പ് പറഞ്ഞു. അടുത്തുനിന്നയാളോട് അപ്പോൾ ഗലീലിയോ പറഞ്ഞു, എത്ര തവണ മാപ്പ് പറഞ്ഞാലും ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടേയിരിക്കും. മതം എത്ര ശ്രമിച്ചാലും ശാസ്ത്രം ചലിച്ചുകൊണ്ടേയിരിക്കും എന്ന ധ്വനിയായിരുന്നു ഗലീലിയോയുടെ വാക്കുകളിലുണ്ടായിരുന്നത്. പ്രാകൃതമായ ആശയങ്ങൾ മാത്രമടങ്ങിയ മതത്തിന്റെ ഇരുൾപുതപ്പിൽ നിന്ന് മനുഷ്യൻ മോചനം തേടിയേ തീരൂ. അല്ലെങ്കിൽ ആത്മബോധത്തിൽ നാളെ കുറ്റബോധമുണ്ടാകും. പുരോഗമനത്തിന്റെ ആകാശങ്ങളിൽ ആളുകൾ പ്രകാശപൂർവം ജീവിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം അന്ധതയിൽ കിടക്കുന്നു. ഉണർന്നേ തീരൂ, പ്രകാശപൂർവം ജീവിച്ചേ തീരൂ. അല്ലാത്ത പക്ഷം ലോകം ശുഷ്കവും ശൂന്യവുമായി പോകും.

അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു സമൂഹത്തെയും നവീകരിക്കാൻ സഹായിക്കുമെന്ന് കരുതരുത്. ഓരോ ദിവസവും കഴിയുംതോറും നവം നവമായിക്കൊണ്ടിരിക്കണം. അല്ലാത്തപക്ഷം ആധുനികരായി മാറാൻ നമുക്ക് കഴിയാതെ പോകും. കാലത്തിന്റെ കണ്ണിൽ അതൊരു കരടായി മാറുമെന്നും മറന്നുപോകരുത്. മനുഷ്യന് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂ. സ്വാഭാവികമായ പരിണാമങ്ങൾ മാത്രമേ മറ്റ് ജീവജാലങ്ങൾക്ക് സംഭവിക്കൂ എന്നിരിക്കെ, മനുഷ്യന് സ്വാഭാവികമായ പരിണാമങ്ങളോടൊപ്പം മറ്റു പലതിനെയും പരിണമിപ്പിക്കാനും കഴിയും. അതിന് സാധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും പരിണമിപ്പിക്കുക എന്നത് തന്നെയാണ്. ശരിക്കും വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. അതിന് കഴിയാത്തിടത്തോളം മറ്റൊന്നിനെയും മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ല. അന്ധമായ ചിന്തകൾ വെടിഞ്ഞേ തീരും, അനാചാരങ്ങൾ ഉപേക്ഷിച്ചേ തീരും. പുതിയ ലോകത്തേക്കുള്ള വഴി വെട്ടിത്തെളിച്ചേ മതിയാകും. ഉണരൂ, എഴുന്നേൽക്കൂ എന്നേ പറയാനുള്ളൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു പുതിയ വിശേഷവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: കുട്ടിക്കാലത്താണ് ഞാൻ ജന്മികളെയും അടിയന്മാരെയും കണ്ടിട്ടുള്ളത്. കമ്പനി മുക്കിൽ വെച്ച് നാണപ്പൻപിള്ള പാക്കറിന്റെ കരണത്തിട്ടടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പാക്കറിന്റെ കണ്ണ് പുകഞ്ഞുപോയി. എന്നിട്ടും പാക്കറിൻ കരഞ്ഞില്ല. ഒരു മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു കാണില്ല. നാണപ്പൻപിള്ളയും പാക്കറിനും കൂടി കാട്ടുവീട് പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ട് വീട്ടിൽ കയറി. നാണപ്പൻപിള്ള എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. പാക്കറിന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാണപ്പൻപിള്ള ചോദിക്കുകയാണ്, എന്താടാ പാക്കറ, നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചാലും നീ പരിഭവിക്കാൻ പാടില്ല. ചില വീടുകളിൽ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത വിലക്കുകൾ വെക്കും, നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അവളിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും അവൾ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയണമെന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ മനസ്സിൽ തീനാളം എരിയുമ്പോഴും നീ ആടണം, പാടണം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടാൻ ജീവിതം പൂർണ്ണമായും കാൽപ്പനികമൊന്നുമല്ലോ. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവൾ ജീവിക്കേണ്ടത് തനിക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല എന്ന മനോഭാവമാണ് ഇത്തരം കണ്ടീഷനുകൾ വെച്ചുള്ള അറ്റാച്ച്മെന്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾ സ്വാതന്ത്ര്യം പണയം വെക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്, വീട്ടിലെ വിളക്കായിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ സാധിച്ചെടുക്കുന്നവരുണ്ട്. അതിനെയാണ് പരുവപ്പെടുത്തൽ എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കൽ, കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ്. ഒരു ദാമ്പത്യവും ഒരിക്കലും അങ്ങനെയാവരുത്. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളിൽ ആരോ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു തീർക്കേണ്ടതാണ്. അത് മറന്നു പോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: രാജലക്ഷ്മി എഴുതിയ ശാപം എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. രാംശരൺ ആരാണ് ആ പെൺകുട്ടി? പുരോഹിതന്റെ മകളായിരിക്കണം. ഇതിനടുത്താണ് അദ്ദേഹത്തിന്റെ താമസം. ഭാർഗവാചാര്യന്റെയോ? അതേ തിരുമേനി. അത്ഭുതം! ദർഭപുല്ലിന്മേൽ റോസാപ്പൂ വിരിയുക. ഈ കന്യകയുടെ അമ്മ അതിസുന്ദരിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരിപ്പോഴില്ലേ? മരിച്ചു. പുരോഹിതന് ലോകത്തിപ്പോൾ ആകെയുള്ളത് ഈ മകൾ മാത്രമാണ്. എന്തൊരു അഭവും അലാവണ്യം! അമ്മയുടെ തനി ഛായയാണെന്നാണ് പറയപ്പെടുന്നത്. മഹാരാജാവിന് അവൾ നടന്നു മറഞ്ഞ വഴിയിൽ നിന്ന് കണ്ണുപറിക്കാൻ പറ്റുന്നില്ല. വനദേവത, മൂടൽ മഞ്ഞിന്റെ മറ നീക്കി ആ അപ്സരസ് അങ്ങനെ നടന്നടുത്തപ്പോൾ വസന്തം എതിരെ വരികയാണെന്ന് തോന്നിയല്ലേ രാംശരൺ? രാംശരൺ കൈകൊണ്ട് വായപൊത്തിച്ചിരിച്ചു. നീയൊരു അരരസികനാണ് രാംസൻ. മഹാരാജാവ് കുതിരയെ തിരിച്ചു. കൊട്ടാരത്തിലെത്തും വരെ പിന്നെ ഒന്നും മിണ്ടുകയുണ്ടായില്ല. സ്വാമിയെ അറിയാവുന്ന രാംശരണും ഒന്നും മിണ്ടിയില്ല. മുഷുവ് മാറാൻ വേണ്ടി സവാരിക്കിറങ്ങിയതാണ്. മഹാരാജാവ് മനോരാജ്യത്തിൽ ലയിച്ചു. അന്തപുരത്തിലെ ആ അരോചകമായ വൈവിധ്യരാഹിത്യം

മടുത്താണ് വ്യായാമമെങ്കിലും ആവട്ടെ എന്ന് വച്ച് ഇറങ്ങി തിരിച്ചത്. യുദ്ധഭൂമിയിലെ കാർക്കശ്യവും കഷ്ടപ്പാടും കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ കുറച്ചു ദിവസത്തേക്ക് ഈ സുഖജീവിതം ആനന്ദമായി. ഓ, അതെത്ര വേഗം ചുടിച്ചു! വൈവിധ്യമൊന്നുമില്ല. ഇന്നലത്തെ പോലെ ഇന്ന്, ഇന്നത്തെ പോലെ നാളെ, ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് ഇന്ന് കാലത്തെ ധവന്റെ പുറത്തു കയറി രാംശരണേയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരനുഭവം പ്രതീക്ഷിച്ചിരുന്നു. മാവിൻ തോപ്പിലെ മരങ്ങളുടെ ഇടയിൽ കൂടി മഴവില്ല് പോലെ ഒരു അപ്സരസ് പെട്ടെന്നിങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന്. പിറ്റേ ദിവസവും അതേ സമയത്ത് രാജാവ് രാംശരണേയും കൂട്ടി മാന്തോപ്പിന്റെ വക്കത്തെത്തി. യാമങ്ങൾ കഴിഞ്ഞു, നിന്ന് മടുത്തു. കാണാൻ കുതിച്ചത് കണ്ടില്ല. കുടവും അരയിലൊതുക്കി ഈറൻ തലമുടിക്ക് മുകളിൽ കൂടി സാരിത്തുമ്പ് വലിച്ചിട്ട് ആ ദേവത പ്രത്യക്ഷപ്പെട്ടില്ല. വെയിലുദിച്ചു പൊങ്ങിയപ്പോ തിരിച്ചു പോന്നു. തലേന്നാളത്തെ പോലെ സുഖദ ചിന്തകളല്ലായിരുന്നു ഉള്ളിൽ. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും വന്നു. തോപ്പിലൂടെ നടന്ന് ചിറക്കര വരെ പോയി. താഴ്ന്നു പന്തലിച്ചു കിടന്ന മരങ്ങൾക്കിടയിലൂടെ കുതിരയോടിക്കാൻ വയ്യ. ഇറങ്ങി നടന്നു. പലരും കുളിക്കുന്നുണ്ട് ചിറയിൽ. കണ്ണു തിരക്കിയ ആൾ മാത്രമില്ല. കുറെ കൂടി നേരത്തെ ആക്കി വരവ്. ഇല്ല, എന്നിട്ടും പറ്റിയില്ല. ഓരോ ദിവസവും കാണാതെ മടങ്ങിപ്പോരുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ ആകർഷകയാവുകയാണ്. കളിക്കോപ്പ് കയ്യിൽ കിട്ടുന്നതിനു മുൻപ് നഷ്ടപ്പെട്ടുപോയ കുട്ടി. ദർശനം നിഷേധിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രിയദർശിനിയാവുകയാണ് അവൾ. രാംശരണം മടുത്തു. അയാൾ സൂത്രത്തിൽ ഒരന്വേഷണം നടത്തിവന്നു. പുരോഹിത പുത്രി ദിവസവും വെള്ളം കൊണ്ടുവരുന്നതിന് ചിറയിലേക്ക് പോകാറില്ല. അച്ഛന്റെ കൺമണിയാണ് മകൾ. അവളെ സാധാരണ ഇത്രയും ദൂരം തനിയെ അയക്കാറില്ല. ഇന്നെന്തോ പ്രത്യേക കാരണം കൊണ്ട് ആ കന്യക അവിടം വരെ പോയതാണ്. അവരുടെ താമസസ്ഥലത്തിൽ കുളമുണ്ട്. അവിടെയാണ് സാധാരണ കുളിക്കുക. ചിറക്കരയിലും മാവിൻ തോപ്പിലും കാത്തുനിന്നിട്ട് കാര്യമില്ല. വെളുപ്പാങ്കാലത്തെ സവാരി നിന്നു. ഒരാഴ്ച രാജാവ് സഹിച്ചു. ഇതൊരു ജ്വരം പോലെയായി തീരുകയാണ്. രാംശരൺ, തിരുമേനി, എനിക്കവളെ കിട്ടിയേ തീരൂ. പുരോഹിതൻ അതാണ് പറയാൻ തുടങ്ങിയത്. പുരോഹിതനോട് ചെന്ന് ചോദിക്കൂ.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുത്താൽ ഇപ്പോൾ ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: അഞ്ചു മിനിറ്റ് ലേറ്റ് ആണല്ലോ. ജറോസ് സാർ ജിമ്മിംഗ് ഉള്ളിട്ട് പോയിരിക്കുക. ഇയാളല്ലേ ഡയറക്ടർ.
5: അതെ, എന്തിനാ ഇപ്പൊ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? സർവീസ് സാറിന് മൂഡ് ഔട്ട് ആക്കാനോ? ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തിരിക്കുക, അതിനിടയിലായി.
6: എന്നെ കാണുമ്പോ അവനെന്തിനാ മൂഡ് ഔട്ട് ആകുന്നത്? അതിന് ഞാൻ അങ്ങോട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ.
5: എന്താ പറഞ്ഞത്? അവനാ സൂപ്പർ സ്റ്റാർ സർവീസ് കുമാർ, അവനെന്ന് വിളിക്കാൻ മാത്രം എന്താ വളർന്നോ?
7: അവർ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം.
5: അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ഇരുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും.
6: അല്ല, ഞാൻ എന്നെ കാണുമ്പോ മൂഡ് ഔട്ട് ആകുന്ന ആള് ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ എങ്ങനെ അഭിനയിക്കും?
7: ഒരു തർക്കത്തിനല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും?
4: വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടെ പോകൂ. ഏതായാലും നിങ്ങളൊന്ന് വിവരം ഞാൻ സർവീസ് സാറിനെ അറിയിക്കാം.
7: പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ഹൗസ്, ഇത് പണിതാണോ വാങ്ങിയതാണോ?
5: വാങ്ങിയത് കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ലുവരെ സരോജ് സാറിന്റെ സ്വന്തം
7: ആണല്ലേ. എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം.
8: ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിന്നാ, ഷാൻലിയർ തായ്ലൻഡ്, എല്ലാം തീപിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ.
4: ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്.
8: എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ?
9: അയ്യോ, എന്ന്? അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ.
5: എന്ന്?
8: അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയേണ്ട കുട്ട പറ.
9: ഓക്കെ ഓക്കെ, അതിനെന്താ?
8: ആ പിന്നെ ആ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ. എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. ആ പച്ചാളം, ഇന്ന് തന്നെ 200,000 ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണേ. ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 crore വേണം.
4: ചില മാസങ്ങളിൽ രണ്ടു വരെ പോവും.
8: അതേത് മാസം?
4: ഏപ്രിൽ.
8: ആ അതാ പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. ആ പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് നേരം ഞാൻ കളയുന്നില്ല. ആ പച്ചാളം, ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയും. നിങ്ങൾക്ക്?
7: ഞങ്ങൾ പിന്നെ കഴിച്ചോളാം.
8: ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊടുത്തയച്ച തിരക്കഥ എന്റെ പി എ വായിച്ചു. കുറേ തിരുത്തലുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും.
6: അറസ്റ്റ് ചെയ്താലല്ലേ കഥ മുന്നോട്ട് പോകൂ.
8: എന്നാര് പറഞ്ഞു? എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് ഡി ജി പിയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് രണ്ട് കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതല്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പീറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല.
6: പോലീസിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ.
8: പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്?
6: ഒരു 51 വരും.
8: അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ.
6: ഈ കഥാപാത്രം?
8: കഥാപാത്രത്തെ വിടൂ.
6: കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
8: എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളെ നോക്കിക്കോളൂ.

ഒരു ദിവസത്തെ നന്നായി നോക്കുക. ഇന്നത്തെ ദിവസമാണ് പ്രധാനം. ഇന്നലെ എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. നാളെ എന്നത് അതൊരമൂർത്തമായ പ്രതീക്ഷ മാത്രമാണ്. നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇന്ന് ഇന്നലകളെ സന്തോഷകരമായ സ്വപ്നങ്ങളാക്കി തീർക്കുന്നു. നാളകളെ പ്രത്യാശയുടെ പ്രസാദകമായ പ്രതീക്ഷകളാക്കി മാറ്റുന്നു. അർത്ഥസമ്പുഷ്ടമായ ഈ വരികൾ കാളിദാസന്റേതാണ്. സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്നാണ് കവിതയുടെ പേര്. കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ കവിത അമേരിക്കൻ ജനതയ്ക്ക് പ്രിയങ്കരമാണ്. അമേരിക്കയിലെ പല വീടുകളിലെയും പഠനമുറികളിൽ ഈ കവിതയുടെ ആംഗലേയ രൂപം അച്ചടിച്ച് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ശരിക്കും കഥാതന്തുവിൽ നിന്നൊക്കെ വിട്ട് കാളിദാസൻ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നതുപോലെയുള്ള വരികളാണ് ഇവ. ജീവിതത്തിന്റെ സർവവും അടങ്ങിയിരിക്കുന്നത് ഇന്നിലാണെന്ന് കാളിദാസൻ പറയുന്നു. വികാസത്തിന്റെ ആനന്ദം, കർമ്മം ചെയ്യുന്നതിലെ പ്രഭാവം, സൌന്ദര്യത്തിന്റെ ഉജ്ജ്വലത, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഊർജ തേജസ്സുകളെല്ലാം ഇന്നിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിന്റെ മർമ്മം എന്നത് ഇന്നിലാണ്. കാളിദാസന്റെ വരികളിലൂടെ കടന്നുപോകുമ്പോൾ അനുഭവപ്പെടുന്നത് ജീവിതമെന്നത് ഒരു റെക്കോർഡഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, പകരം അതൊരു തത്സമയ പ്രക്ഷേപണമാണ്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും ജീവിതം ഒരു റെക്കോർഡഡ് പ്രക്ഷേപണമായിരിക്കുന്നു. ഇന്നലകളെ അവർ ഇന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രക്ഷേപണം മുടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ജീവിതം ഒരു തത്സമയ പ്രക്ഷേപണമാണ്. പൂർണമായും ഇന്നിന്റേതാണ്, ഈ നിമിഷത്തിന്റേതാണ്. അതനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ജീവിതത്തെ ആസ്വദിക്കാനാവില്ല. അങ്ങനെ ഈ നിമിഷത്തിൽ പൂർണമായും ഭാഗമാകാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നും വിമുക്തമാവുക എന്നത് തന്നെയാണ്. അതിനർത്ഥം പഴയതൊന്നും വേണ്ട എന്നല്ല, ആവശ്യമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. നിങ്ങൾ എന്ത് കളഞ്ഞാലും അതെല്ലാം എടുത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തലച്ചോറിനുണ്ട്. തലച്ചോർ അത് ചെയ്തുകൊള്ളും. നിങ്ങൾ വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. ഇന്നലകളിലുണ്ടായ മണ്ടത്തരങ്ങളെപ്പറ്റിയും നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും ആലോചിച്ച് നമ്മൾ ഇന്നുകളെ പാഴാക്കി കളയുന്നു. വിലയേറിയ ഈ ദിവസത്തിലെ ഒരു നിമിഷത്തെപ്പോലും വൃഥാവിലാക്കാതെ കർമ്മോജ്വലമായി ജീവിക്കുക എന്നതാണ് പ്രധാനമെന്ന് കാളിദാസ കവിത ഉദ്ഘോഷിക്കുന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്നൊരു കാവ്യശകലമുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് ഉപേക്ഷിക്കുക. ഇപ്പോൾ ഈ നിമിഷത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുക. ഇന്നലകളിൽ വ്യാപരിക്കുന്ന പക്ഷം ദുഃഖമായിരിക്കും ഫലം. നാളുകളിൽ വ്യാപരിക്കുന്ന പക്ഷം ആശങ്കകളും. നാളുകളെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഫ്യൂച്ചറോഫോബിക്സ് എന്നാണ് വിളിക്കുന്നത്. നാളെ എന്താവും, നാളെ എന്താവും എന്ന് ചിന്തിച്ച് നാളുകൾ നീക്കി ഞാൻ ഒന്നും ആവാതെ പോയെന്ന് ചിന്തിച്ച് വീണ്ടും കടന്നുപോകുന്നു സംവത്സരങ്ങൾ. നാളെ വേറൊന്നുമില്ല, മരണമേയുള്ളൂ എന്നറിയുന്ന നേരം വിറങ്ങലിക്കുന്നു ഞാൻ എന്ന് കവി. എത്ര സത്യമായ വിവരണം! ഇന്നെനിക്ക് ചുറ്റും പൂവിട്ട് നിൽക്കുന്നു ചിന്തകൾക്കൊക്കെയും നറുമണം. പുത്തനാശയങ്ങളുടെ പക്ഷികൾ പറക്കുന്നു. ഈ നിമിഷത്തിന്റെ ധന്യതയിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു എന്നും കവി. കാളിദാസന്റെ സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്ന കവിത ആവർത്തനത്താൽ വിരസമാകുന്നില്ല, പ്രചോദനത്തിന്റെ പ്രകാശം പരത്തുന്നു. കൺതുറന്നു നോക്കുക, ഈ ദിനം എത്രമേൽ സാർത്ഥകം. ജീവിതം, ഇത് ജീവിതം, ഈ നിമിഷമാണെന്റെ ജീവിതം. ഇന്നലെ എന്നത് വെറുമൊരു കിനാവെങ്കിൽ നാളെയൊരു വിഭാവന മാത്രം. ഇന്നാണ് സത്യം. ഇന്നിന്റെ സത്യത്തിൽ വ്യാപരിക്കും ഞാൻ. സുപ്രഭാതമേ, നിനക്കു വന്ദനം. ഇന്നിനെ കർമ്മനിരതമാക്കൂ, ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. ദുഃഖവും ആശങ്കകളും ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുകയില്ലെന്നോർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് പരിസ്ഥിതി കവിയായ വില്യം വേഡ്സ്വർത്തിനെ കുറിച്ച് കേൾക്കാം. നീല തടാകങ്ങളെ പ്രണയിച്ച വിശ്വമഹാകവിയായിരുന്നു വില്യം വേഡ്സ്വർത്ത്. കൽപ്പനാസുരഭിലമായ വരികൾ ഇന്നും അനുവാചക ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നു. അതിന് നിരവധി കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും പ്രധാന കാരണം അതിൽ വിലയം കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അചുംബിത സൗന്ദര്യമാണ്. ഹരിതാഭമായ പ്രകൃതിയുടെ നിറസാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് വേഡ്സ്വർത്തിന്റെ കവിതകൾ. ജീവിതകാലം മുഴുവൻ പ്രകൃതിയെ വാഴ്ത്തിപ്പാടിയ ഈ അനുരാഗിയുടെ ഹൃദയത്തെ മഥിച്ചത് പ്രകൃതിയുടെ ബാഹ്യ സൗന്ദര്യം മാത്രമായിരുന്നില്ല, ജീവന്റെ അനശ്വര സ്രോതസ്സായ പ്രപഞ്ചത്തിന്റെ ആത്മാവ് കവിതയിലൂടെ വേഡ്സ്വർത്ത് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പ്രശാന്തമായ നീല സരോവരങ്ങളും പൂക്കളും ഹിമശൈലങ്ങളും ലഹരി പടരുന്ന വനശോഭയും കൊണ്ട് സംഗീത സാന്ദ്രമായ കവിതകൾ. പ്രകൃതി വേഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം അമ്മയും പ്രകൃതിയുമാണ്. അത്രയേറെ ആത്മബന്ധം പ്രകൃതിയുമായി പുലർത്തിക്കൊണ്ടുള്ള ഒരു ധന്യ ജീവിതമായിരുന്നു വേഡ്സ്വർത്തിനുണ്ടായിരുന്നത്. പ്രകൃതിയെ ദൈവമായി കണ്ട മഹാകവി. വേഡ്സ്വർത്തിന്റെ കവിതകളിൽ ആദ്യം പരിചയമായത് ഡാഫോഡിൽസ് എന്ന കവിതയാണ്. പഴയ പത്താം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്ന കവിത. കാണാതെ പഠിക്കാൻ അന്ന് കഷ്ടപ്പെട്ടത് ഇന്നും ഓർമ്മയിലുണ്ട്. കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അന്ന് പഠിച്ച കവിതയുടെ വില മനസ്സിലായത് എത്രയോ കാലം കഴിഞ്ഞാണ്. മറക്കാനാകാത്ത കവിത. ഐ വാണ്ടേഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്നും ആ കവിതയ്ക്ക് മറ്റൊരു പേരുണ്ട്. ഒരു മേഘശകലം പോലെ ഏകാന്ത വീഥികളിൽ അലയുവാൻ എത്രമേൽ മോഹം, കുന്നുകൾക്കപ്പുറം താഴ്വാരങ്ങൾക്കും എത്രയും മുകളിൽ ഒരു മേഘബിന്ദുവായി ഒഴുകി നീങ്ങുമ്പോൾ കണ്ടു ഞാൻ ഒരു കൂട്ടം സൗവർണ ശിരസ്സുകൾ നിരനിരയായി നിന്നു തുളുമ്പുന്ന ഡാഫോഡിൽ ചന്തങ്ങൾ. ഇങ്ങനെ കവിതകളിലെങ്ങും കാന്തിമത്തായി തിളങ്ങി നിൽക്കുന്ന പ്രകൃതി മന്ത്രങ്ങൾ. ലിറിക്കൽ ബലാഡ്സ്, ദ സോളിറ്ററി റീപ്പർ, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്, അങ്ങനെ എത്രയോ കാവ്യാനുഭവങ്ങൾ. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന വിശ്വദേവതാ സങ്കല്പങ്ങൾ. സരോവരങ്ങളുടെ കവിയായിരുന്നു വേഡ്സ്വർത്ത്. അങ്ങനെയല്ലാതാകാൻ തരമില്ലായിരുന്നു വേഡ്സ്വർത്തിന്. കാരണം അത്രയേറെ സമ്മോഹനമായ തടാകങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഇംഗ്ലണ്ട്. 16 തടാകങ്ങളുടെ സ്ഥലമാണ് ലേക്ക് ഡിസ്ട്രിക്ട്. ഇതിൽ ഗ്രാസ്മീറി തടാകക്കരയിലാണ് വേഡ്സ്വർത്തിന്റെ വീട്. വീടിന്റെ പേര് ഡോഗ് കോട്ടേജ്. സരള മധുരമായ കവിതകൾ പലതും രചിക്കപ്പെട്ടത് ഈ പ്രാവിൻകൂട്ടിൽ വച്ചാണ്. പച്ച പുതച്ചു നിൽക്കുന്ന പർവ്വതങ്ങളുടെ പശ്ചാത്തല ശോഭ കൊണ്ട് ആകർഷകമായ ഡൗ കോട്ടേജ്, ആശ്രമം പോലെ മനോഹരമായ അന്തരീക്ഷം, അതിനു ചുറ്റും വിടർന്നു നിൽക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും അതിൽ മധു നുകരാനെത്തുന്ന ചിത്രശലഭങ്ങളും തടാകതീരങ്ങളിൽ നിന്നുയർന്നു കേൾക്കുന്ന പക്ഷികളുടെ മധുരസ്വരങ്ങളും കൊണ്ട് ഹൃദ്യമായ അന്തരീക്ഷം. ആർദ്രമായ സാന്ത്വനസ്പർശനത്തിനു വേണ്ടി കൊതിച്ച കരളിത ഹൃദയനായ കവിക്ക് ഏക ആശ്രയം പ്രകൃതി തന്നെയായിരുന്നിരിക്കണം. താൻ അനുഭവിക്കുന്ന ഏകാന്തതയുടെ വിഷാദ വീജികൾ പക്ഷേ മധുരോദരമായ കാവ്യാനുഭൂതിയായി നിറയുന്ന അനുഭവം. അതിസുന്ദരമായ സോളിറ്ററി റീപ്പർ അഥവാ ഏകാഗിയായ കൊയ്ത്തുകാരി എന്ന കവിതയിലും പ്രകൃതിയുടെ വശ്യമനോഹാരിത നിറഞ്ഞ സമർത്ഥമാകുന്നു. സ്കോട്ടിഷ് ഗിരിനിരകളിലൂടെ ഒരിക്കൽ സവാരി ചെയ്യുമ്പോഴാണ് കവി ഒരു പെൺകുട്ടിയെ കാണുന്നത്. പ്രശാന്ത രമണീയമായ ഒരു പാടത്ത് ഏകാഗിനിയായി അവൾ ധാന്യം കൊയ്യുകയാണ്. മനോഹരമായൊരു ഗാനം മധുരമായ ഈണത്തിൽ പാടിക്കൊണ്ടാണ് അവൾ കൊയ്യുന്നത്. വേഡ്സ്വർത്ത് അവളെക്കുറിച്ച് പാടുന്നു. പാടത്ത് തനിച്ചു നിൽക്കുന്ന അവളെ നോക്കൂ, ശൈലഭൂമിയുടെ ഏകാഗിയായ ആ പെൺകുടി പാട്ടിനനുസരിച്ച് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കൂ, അല്ലെങ്കിൽ സാവധാനം നടക്കും. പ്രകൃതിയെ സ്വച്ഛന്ദതയുടെയും പ്രശാന്തിയുടെയും മൂർത്തിമത് ഭാവമായിട്ടാണ് വേഡ്സ്വർത്ത് വരച്ചുവെക്കുന്നത്. അങ്ങകലെ അറേബ്യൻ മരുഭൂമികളിലെ വൃക്ഷഛായകളിൽ വിശ്രമിക്കുന്ന സഞ്ചാരികൾക്ക് സാന്ത്വനമേകുന്ന രാപ്പാടികളുടെ മധുരഗാനത്തേക്കാൾ വശ്യതയാർന്നതാണ് ഈ പെൺകൊടിയുടെ നാട്ടുഗീതമെന്ന് കവി പറയുന്നു. കൊയ്ത്തരവാളിനൊപ്പം ഉയരുന്ന ആ ഗാനം വിഷാദപൂർണമാണ്. എങ്കിലും വാക്കുകൾക്കതീതമായ ഒരു അനുഭൂതി കവി ഹൃദയത്തിൽ നിറയുന്നു. വിഷാദപതിയായ ആ കന്യകയുടെ അധരങ്ങളിൽ നിന്നും മധുരവീചികൾ താഴ്വാരങ്ങൾ കവിഞ്ഞൊഴുകുകയാണ്. പ്രകൃതിയുടെ മായിക നിശബ്ദതയും ആർദ്രതയും ശില്പഭംഗിയാർന്ന് പ്രവഹിക്കുന്ന കവിത. ഗ്രാസ്മിയറിലെ ഡൗ കോട്ടേജ് ചാരുതയാർന്ന ഒരു വനസ്ഥലിയാണ്. തടാകതീരം പച്ചിലച്ചാർത്തുകളാൽ അനുഗ്രഹീതമായിരിക്കുന്നു. ലതാ നികുഞ്ചങ്ങൾ തീർത്ത വാതിൽ കടന്നുവേണം കോട്ടേജിനകത്തെത്താൻ. മരതക കാന്തിയിൽ മുങ്ങി നിൽക്കുന്ന അന്തരീക്ഷം, പൈൻമരങ്ങളും മുളങ്കാടുകളും ഏകാഗ്നികളായ ലതകളും നിറഞ്ഞ ആരാമം, ചുവപ്പും പച്ചയും കറുപ്പും നിറമാർന്ന ഗിരിനിരകൾ പശ്ചാത്തലത്തിൽ കാണാം. ഇവിടിരുന്നാൽ എഴുതാതിരിക്കുവാൻ വയ്യ. അത്ര നയനമനോഹരമായ ഇടം. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ശൈലശൃംഗങ്ങളിൽ പുലർകാല സൂര്യന്റെ വെട്ടം പതിഞ്ഞാൽ ചിറകുവിടർത്തി നിൽക്കുന്ന അരയന്നങ്ങളാണെന്ന് തോന്നും. ഹേമന്തത്തിൽ ഈ ശൈലനിരകളിൽ പനിനീർ മഴ പെയ്യുമ്പോൾ ഡൗ കോട്ടേജിന്റെ ഇലച്ചാർത്തുകൾക്കിടയിലിരുന്ന് വേഡ്സ്വർത്ത് കവിതകൾ ചൊല്ലും. പ്രകൃതിയുമായുള്ള ആത്മസംഭാഷണങ്ങൾ. വൃക്ഷശാഖികൾ തീർത്ത ഒരു കൊട്ടാരത്തിനകത്താണ് എന്ന പ്രതീതി. ഡൗവിൽ നിന്ന് രാത്രിയുടെ സാന്ദ്ര നിശബ്ദതയിൽ ശരറാന്തൽ വെളിച്ചത്തിൽ കിളിവാതിലിലൂടെ നോക്കിയാൽ കവിത എഴുതാതിരിക്കാനാവില്ല തന്നെ. കോൾറിഡ്ജ് എന്ന കവി സുഹൃത്തും ഡൗവിൽ വേഡ്സ്വർത്തിനോടൊപ്പമുണ്ടായിരുന്നു. ഇത്രയേറെ പ്രകൃതിയെ സ്നേഹിച്ച ഒരു കവി, പ്രകൃതിയെ കവിതയിൽ ഉപാസിച്ച കവി, പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിച്ച കവി, പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന കവി വില്യം വേഡ്സ്വർത്ത് അല്ലാതെ മറ്റാര്? ആ കാവ്യ സൗഭാഗ്യത്തെ പ്രകൃതി പോലും ഇന്ന് വന്ദിക്കുന്നു.
0: പരിസ്ഥിതി വിശേഷം, അവതരണം ഗായത്രി ദേവി.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: പക്ഷിരാജ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ശ്രീരാമലു നായിഡു നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു തസ്കരവീരൻ. നാമക്കൽ രാമലിംഗപിള്ളയുടെ കഥ, കെടാമംഗലം സദാനന്ദന്റെ സംഭാഷണം, സൈലന്റ് ബോസ് ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. ജി വേലുസ്വാമിയുടെ ചിത്രസന്നിവേശം. 9 പാട്ടുകൾക്ക് അഭയദേവ് രചന നിർവഹിച്ചു. എസ് എം സുബ്ബയ്യ നായിഡു ഗാനങ്ങൾക്ക് ഈണം പകർന്നു. ശ്രീനിവാസ റാവു, പി ലീല, ശാന്താപി നായർ, ശൂലമംഗലം രാജലക്ഷ്മി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 നവംബർ 29 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പി എ തോമസ്, എസ് പി പിള്ള, കെടാമംഗലം സദാനന്ദൻ, മാത്തപ്പൻ, മിസ് കുമാരി, രാഗിണി, ആറന്മുള പൊന്നമ്മ, കാഞ്ചന, പത്മിനി, പ്രിയദർശിനി, കുണ്ടറ ഭാസി, സുകുമാരി, സായി, ജെ എ ആർ ആനന്ദ്, എം കെ ആർ നായർ എന്നിവർ വേഷമിട്ടു. തിരശീലയിൽ ഇന്ന് കേൾക്കാം തസ്കരവീരൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: തെരുക്കൂത്ത് ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് MGR കുറിച്ച് കേൾക്കാം. നടൻ, സാമൂഹിക പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ഭരണാധികാരി, സിനിമാ വ്യവസായി തുടങ്ങി നിരവധി പര്യായങ്ങൾക്കുടമയായിരുന്നു MGR എന്ന MG രാമചന്ദ്രൻ. ദാരിദ്ര്യത്തിന്റെ മണ്ണടരുകളിൽ നിന്ന് മക്കൾ തിലകമായി വളർന്ന മഹത് വ്യക്തിത്വം, കഷ്ടപ്പാടിന്റെ കയ്പുനീർ കുടിച്ചു വളർന്ന ബാല്യത്തിൽ നിന്ന് സുഖസുന്ദര ജീവിതത്തിന്റെ നന്ദനോദ്യാനത്തിലേക്ക് നടന്നുകയറിയ ഒരാൾ. 1917 ജനുവരി 17 ശ്രീലങ്കയിലെ കാൻഡി ജില്ലയിൽ നവലപ്പിട്ടിയ പട്ടണത്തിലാണ് MG രാമചന്ദ്രൻ ജനിച്ചത്. അപ്പോൾ മലയാളിയാണ് എന്ന് ആരോപിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമുയരുന്നു. അതിനുത്തരം പറയാൻ മറ്റൊരു ആരോപണത്തിന്റെ കഥ പറയേണ്ടതായി വരും. 1900 ആദ്യ ദശകങ്ങളിൽ മലബാറിനെ പിടിച്ചുലച്ച സ്മാർത്ത വിചാരം, അതിൽ ആരോപിക്കപ്പെട്ട അനേകരിൽ ഒരാളായിരുന്നു മരുതൂർ ഗോപാലമേനോൻ എന്ന ജഡ്ജി അദ്ദേഹം. അപമാനഭാരം ഭയന്നായിരിക്കണം അദ്ദേഹം ഭാര്യ സത്യഭാമയോടൊപ്പം സിലോണിലേക്ക് പോയി. അവിടെ വച്ച് അദ്ദേഹത്തിന് ലഭിച്ച 3 മക്കളിൽ രണ്ടാമനായിരുന്നു MG രാമചന്ദ്രൻ. സിലോണിൽ വച്ച് ഗോപാലമേനോനും മകളും മരണപ്പെട്ടതിനെ തുടർന്ന് സത്യഭാമ 2 ആൺമക്കളെയും കൂട്ടി മദ്രാസിലേക്ക് പോവുകയും വീട്ടുവേല ചെയ്ത് അവരെ പോറ്റുകയും ചെയ്തു. ജീവിക്കാൻ വേണ്ടിയാണ് MG രാമചന്ദ്രൻ നാടക കമ്പനിയിൽ ചേർന്നത്. 1936 ആദ്യത്തെ സിനിമാ വേഷം, സതി ലീലാവതി എന്ന ചിത്രത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം. 1940 ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ അംഗത്വം, CN അണ്ണാദുരയ്ക്ക് പ്രത്യേക ആദരവ് തോന്നിയ വ്യക്തിത്വം, EV രാമസ്വാമി നായക്കർക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. സിനിമയെയും ജീവിതത്തെയും നന്നായി വിളക്കി ചേർക്കാൻ MGR കഴിഞ്ഞു. സിനിമയുടെ വിജയത്തിന്റെ മർമ്മം നന്നായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സംവിധായകനും നടനും നായകനും നിർമ്മാതാവും ചിത്ര സംയോജകനുമൊക്കെയായി തമിഴ് സിനിമാ ലോകത്തിൽ നിറഞ്ഞു നിൽക്കാൻ MGR കഴിഞ്ഞു. ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിജീവി തന്നെയായിരുന്നു MGR. തന്റെ ചിത്രങ്ങളിൽ ഇതര നടന്മാരുടെ പ്രകടനം തനിക്ക് മീതയാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. MGR മക്കൾ തിലകമായിരുന്നു. അത്രയേറെ ആരാധന ജനങ്ങൾക്ക് MGRനോടുണ്ടായിരുന്നു. 1967 MGR നിയമസഭാംഗമായി. 1972 AIADMK രൂപീകരിച്ചു. അപ്പോഴേക്കും MGR ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു. പ്രിയ സ്നേഹിതനായിരുന്നു കരുണാനിധി. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആർക്കോ വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിടണമെന്ന് MGR പറഞ്ഞത് കരുണാനിധി നിരാകരിച്ചതാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ MGRനെ പ്രേരിപ്പിച്ചത്. രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തമിഴകത്ത് പുതിയ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. പാട്ടും നൃത്തവും ഗുസ്തിയും വാൾപയറ്റുമൊക്കെ നന്നായി പരിശീലിച്ച ആളായിരുന്നു MGR. തമിഴകത്തിന്റെ ആരാധനയും സ്നേഹവും എന്തിന് ദയവും നേടിയെടുക്കാൻ MGRന് കഴിഞ്ഞു. 1977 മുതൽ 1987 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് MGR എതിരില്ലാതെ വാണു. ജനകീയനായിരുന്നു. രാമാവരം തോട്ടത്തിലെത്തിയ ഏതൊരാൾക്കും തൂശനിലയിട്ട് സദ്യ കൊടുക്കാനും ഒപ്പമിരുന്നുണ്ണാനും MGR മറന്നില്ല. ഒരിക്കൽ സംസാരശേഷിയില്ലാത്ത കുട്ടികളുടെ ഒരു വാർഷിക പരിപാടിക്കായി സംഘാടകർ MG രാമചന്ദ്രനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് അവർക്കുവേണ്ടി ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ചങ്ങനാശ്ശേരിയിൽ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു വാർഷിക ഉദ്ഘാടനത്തിന് MGRനെ ക്ഷണിച്ചപ്പോൾ സമുദായ സംഘടനകളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാറില്ല എന്നായിരുന്നു MGR പ്രതികരിച്ചത്. അത്രയേറെ പുരോഗമനവാദിയായിരുന്നു MGR. 1985 MGRന് വൃക്കരോഗം ബാധിച്ചു. ലോകപ്രശസ്തരായ ഡോക്ടർമാർ MGRനെ ചികിത്സിക്കാനെത്തി. എങ്കിലും 1987 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു. മരണാനന്തര ബഹുമതിയായി കേന്ദ്ര സർക്കാർ MGRന് ഭാരതരത്നം നൽകി ആദരിച്ചു. സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവവും അത്ഭുതകരവുമായ യാത്ര നടത്തിയ അദ്വിതീയ വ്യക്തിത്വമായിരുന്നു MG രാമചന്ദ്രൻ എന്ന MGR.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതെ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദയം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ.

സ്വാതന്ത്ര്യം സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9899 3816 68. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
3: പണ്ട് മാലോകറുന്നു പോലെ വാണനാടി മാമലനാട് ചങ്ങാതി.
0: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഗോളാന്തര വാർത്ത. സംവിധാനം സത്യനന്ദിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം ബി ശശികുമാർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മമ്മൂട്ടി, ശോഭന, കനക, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ, നെടുമുടി വേണു, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ, മീന ഗണേഷ്, മഞ്ജു പിള്ള, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവർ.

0: ദിവാകര
1: സർ,
0: ഏതാ അവന്റെ കട?
1: അതാണ് സർ. ആ നിൽക്കുന്നത് പണിക്കാരൻ കുറുപ്പാണ്, മറ്റാളെ കാണുന്നില്ലോ സർ.
0: ഇവിടെ വാടോ, ഇവിടെ വരാൻ.
2: ഇപ്പൊ വരെ.
0: ഇതാണോ രമേശൻ നായരുടെ കട?
2: അതെ മോനെ.
0: ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെ പുതിയതായി ചാർജ് എടുത്ത എസ് ഐ ആണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ ഞാൻ വെറും എസ് ഐ അല്ല, ഞാനാണ് എസ് ഐ ഇരുമ്പൻ ജോർജ്. എവിടെയാടാ രമേശൻ നായർ?
3: ഇല്ല, ഞാനത് പറയില്ല, ആരും അത് അറിയാൻ പാടില്ല. അജ്ഞാതവാസമാണ് മകനെ. നിവിഡ നിഗൂഢ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്.
0: ഏതവനടാ
2: അത്? നാടക റേസിലാണ് മോനെ ഈ ഗ്രാമീണ മേള.
0: എല്ലാത്തിനും പിടിച്ചോണ്ട് വാടോ
2: സർ.
0: രമേശൻ നായർ എവിടാമാ ചോദിച്ചത്?
2: മൂപ്പർ കാലത്ത് വന്നിട്ട് പോയതാ, എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല.
0: നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഈ ഇരുമ്പൻ ജോർജ് നിനക്കൊന്നും ശരിക്കറിയില്ല.
2: ചെലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ
0: പോയിട്ടുണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റിനെ
2: ഇവിടുന്ന് വിളിച്ചാ പ്രസിഡന്റ് കേൾക്കൂലേ മോനെ. ആഫീസ് സുമാർ ഒരു മൈൽ ദൂരത്താ.
1: ഇവനാ സാർ നേതാവ്.
0: നാടകം, പാട്ട്, നൃത്തം ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി കവലെ കിടന്ന് ശബ്ദിച്ചളയും ഞാൻ. മനസ്സിലായോടാ?
2: മനസ്സിലായി സാർ.
0: എല്ലാവരോടുമായിട്ടാ പറയുന്നേ, വാടോ.
4: എന്താ കുറുപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്തിനാണ് അവർ രമേശൻ നായരെ പോലീസ് അന്വേഷിക്കുന്നത്?
5: പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ട് അഭിപ്രായം പറയാ. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ?
0: നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം.
5: അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി?
1: എന്റെ പ്രസിഡന്റെ, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്.
5: എന്ന് വെച്ചാ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും?
1: റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം.
5: അപ്പൊ റോഡ് കുളമാവില്ലേ?
6: അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ.
0: റോഡ് കുളത്തിലൂടെ എന്താ?
1: അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ.
5: നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ?
0: ആരാ പ്രസിഡന്റ്? ഇവിടെ എന്തോ ഒരാൾക്കൂട്ടം.
5: ചർച്ചയാണ് സർ, റോഡ് വേണോ കുളം വേണോ അതാ പ്രശ്നം.
0: ആണോ? എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന എസ് ഐ ആണ് ഇരുമ്പൻ ജോർജ്. രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ?
5: രമേശൻ നായർ എവിടെയുമുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല.
0: പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണിതെന്ന് ഞാൻ കേട്ടു. ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രേ, പോലീസുകാർക്ക് കൈമടക്ക് കൊടുക്കാറില്ല എത്രേ.
5: സാർ ആ കേട്ടതെല്ലാം നേരാണ്. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായരാണ്.
0: എന്നാൽ ഇന്ന് മുതൽ അത് വേണ്ടെന്നറിയിക്കാനാ ഞാൻ വന്നത്. ഒരു നാടാകുമ്പോ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും, അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും, കൂടുതൽ പണം തരുന്നവന് നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. അതുകൊണ്ട് ഇന്ന് മുതൽ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും.
5: കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും.
0: കൊലപാതകളെ
5: അവരെ രമേശൻ നായർ പിടിക്കും.
0: അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി?
5: നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും. കുറ്റവാളികളെ പിടിച്ച് അവരെ പോലീസിൽ ഏൽപ്പിക്കും, അവരെ കൊണ്ടുവന്ന് കോടതിയിലാക്കാം, കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം, അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം. അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന.
0: ഈ രമേശൻ നായർ ആരാ? ദൈവോ?
5: ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം.
0: കോലമോടൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ.
5: സാർ ഒന്നും ചെയ്യില്ല.
0: ഒന്ന് കാണാൻ എന്താ വഴി?
5: ഇന്ന് പ്രയാസ. എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക.
0: എന്തിനാ? സന്യസിക്കാനാ?
5: അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാത്ത ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്നവനെ പിടിക്കും, ഉറപ്പാ.

0: ஓடிக்கோ ஓடிக்கோ
1: இத்தையும் காலம் நீ ஞங்க கண்ணு வெட்டி வரடா
2: ரமேசாரே என்னோடது வேண்டியிலும்
3: சுஷீல தான் நல்ல சீலத்தில் ஜீவிக்கும் கருதியான தன் அச்சனும் அம்மையும் தனிக்கு சுஷீலன் என்று பெயரிட்டது. பசே தான் எங்கே ஜீவிக்க தயாராயில்ல. தான் உண்டாக்கிய சாராயம் ஈ நாட்டிலே ஜனங்களோட கரள் கார்ந்து தின்னுக்கான சுஷீல.
2: ஜனங்களோட கரள் நாயர் பாட்டத்தில் ஒன்றும் எடுத்துட்டோ.
3: ஞாபக பலவட்டம் தான் உபதேசிச்சு பிடிப்பிக்கும் முன்னறிப்பு நல்கி அப்பழக்கே வாட்டானாய் தான் புதிய புதிய தாவளங்கள் கண்டெத்தி. இப்போ ஈ நாடு நசிக்க ஞாபக சம்மதிக்கல சுஷீல.
4: அஞ்சாறு பேரில்லே அதிர் ஒன்று நோக்கியே ஈ கையும் கட்டி நிக்கிறது ஆரா
5: ஆரா
4: அய்யோ அம்மையோட
5: மோன் வந்தே
4: ബ്ലോക്ക് ഓഫീസർ പഞ്ചായത്ത് വളപ്പിലേ മാവന്തൈ നട്ടില്ലേ അതിന്റെ ഫോട്ടോയാ
5: അടിയിൽ അവന്റെ പേരുണ്ടോ നോക്ക.
4: അയ്യോ പേരില്ല.
5: എന്നാൽ എന്റെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ. ചില്ലറ കാര്യമാണോ? ഇത് കണ്ടോ രമേശിന്റെ ഫോട്ടോ പത്രത്തില്.
6: എവിടെ? ഏയ് ഇതില് രമേശനൊന്നും ഇല്ല.
4: അയ്യോ ഉവ്വേച്ചി ദേ കള്ളി കളി ഷർട്ടിട്ട് നിക്കണതേ അത് രമേശേട്ടനാ.
6: ആളെ മനസ്സിലാക്കണെങ്കിലേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം.
5: നീ ഇപ്പൊ മനസ്സിലാക്കുന്നു വേണ്ട. നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇതുവരെ പത്രത്തിൽ വന്നില്ലല്ലോ.
6: എന്റെ ഭർത്താവിന് ഗൾഫിൽ വേറെ പിടിപ്പത് ജോലി ഉണ്ടല്ലോ.
5: എന്ത് ജോലി? അവൻ അല്ലേലും അവന്റെ അച്ഛനെ പോലെയാ. നാല് കാശ് കണ്ടാ ചാവും. രമേശൻ അതല്ല, എന്റെ മട്ട. സ്വഭാവത്തിലും അതെ, സൗന്ദര്യത്തിലും അതെ. എന്തിനാ അധികം പറയണേ? ഈ നാട്ടുകാര് പറയണത് എല്ലാരും രമേശനെ കണ്ട് പഠിക്കണമെന്നാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂ, നാലാളെ കൊണ്ട് അയ്യെന്ന് പറയിപ്പിക്കുന്ന വല്ല പ്രവൃത്തി അവൻ ചെയ്യൂ. ഈയിടെ കാളവൂട്ടുകാരൻ അയ്യപ്പൻ അവന്റെ രണ്ട് കാളയ്ക്കും രമേശൻ എന്ന് പേരിട്ടിരിക്കുന്നു. എന്താ കാരണം? എന്റെ മോനോടുള്ള ബഹുമാനം.
6: രമേശ് എന്നുള്ള പേര് കാളക്കിടം കൊള്ളാം. അമ്മ കുവൈത്തിലെ അറബി മുതലാളിക്ക് സതീഷേട്ടൻ എന്ന് പറഞ്ഞ ജീവന. അങ്ങേരുടെ 37 ഫാക്ടറി നോക്കി നടത്തുന്നത് സതീഷേട്ടൻ ഒറ്റ ഒരുത്തനല്ലേ.
5: മതി മതി മതി, വിശ്വസിച്ചു. ഒരുത്തി അടുക്കളയിൽ നേരം വെളുത്തപ്പ തൊട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യെ, ഒന്ന് ചെന്ന് സഹായിച്ചൂടെ. അവളും നിന്നെ പോലെ തന്നെ ഇവിടെ വന്ന് കേറിയ ഒരു പെണ്ണല്ലേ.
6: അതിന് ഈ നടുവേദന ഒന്ന് മാറണ്ടമ്മേ.
5: അഞ്ചാറ് മാസമായി നടുവേദന തുടങ്ങിട്ട്.
6: എന്നുവെച്ചാ ഞാൻ നുണ പറയാ
5: എന്ന് ഞാൻ പറഞ്ഞോ?
6: അറിയാം, രണ്ടു മക്കളെയും രണ്ട് രീതി കാണുന്നൊരമ്മ.
5: വെറും നുണയാ ഈ നടുവേദന. കുളുവടിക്കാൻ ബഹുമിടിക്കുക.

0: ഞാൻ വല്ലതും സഹായിക്കണോല്ലേ? വേണ്ട ചേച്ചി, ചേച്ചിക്ക് സുഖമില്ലാത്തല്ലേ?
1: ആ അത് ഈ അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേ?
0: സീമമോളെ കുളിപ്പിച്ചു, യൂണിഫോം എടുത്തു കൊടുത്തില്ല.
1: അത് സാരമില്ല, നിന്റെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് മതി.
0: പിന്നെ ചേച്ചി, ഇന്നലെ ഉച്ചയ്ക്ക് അവൾ ഒന്നും കഴിച്ച മട്ടില്ല. ചോറ്റുപാത്രം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു.
1: ആണോ?
0: എന്നാ കുറച്ച് മുട്ട പൊരിച്ച അതിനകത്ത് വെച്ചേക്ക്. സതീശേട്ടന്റെ കുവൈറ്റിലെ അറബി മുതലാളിയുടെ 3 മക്കളും അതെ.
1: എന്താ മുട്ട തീറ്റ? അതിനനുസരിച്ച് അതുങ്ങൾക്ക് ബുദ്ധിയുണ്ട് കേട്ടോ.
0: ഞാൻ ലേഖയോട് പറയാൻ മറന്നു, സതീശേട്ടന്റെ ബർത്ത്ഡേക്ക് അറബി മുതലാളി പുത്തനൊരു കാറ് പ്രസന്റ് ചെയ്തത്രേ.
1: ഓ,
0: പക്ഷെ ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, എന്താ ഇവിടുത്തെ ഡ്യൂട്ടി?
2: പക്ഷേ
3: പറഞ്ഞു തരാം, മനസ്സില്ല
2: കേൾക്കാൻ എനിക്ക് തീരെ ടൈമില്ല.
0: ശോഭേ, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ മറക്കല്ലേ. എനിക്കിവിടെ വായിക്കാൻ ഒരു വസ്തുല്ല.
3: എടുക്ക ചേച്ചി.
4: അമ്മ, ഇതൊന്നിട്ടതാ. അമ്മ,
0: ചെറിയമ്മയോട് പറമോളേ.

0: ചെയ്തില്ല.
1: ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പോയാലുണ്ടല്ലോ. ധൃതി തേച്ചതാ, ചുളു വേണം. ആ ഉച്ചക്ക് വൈകാതെ ഒന്ന് ഊണ് കഴിക്കണേ രമേശേട്ടാ.
2: ഞാനിന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോണ്ട്, ഊണ് അവിടെ കഴിക്കും.
1: അയ്യോ, ഞാൻ പിന്നെ കാലത്ത് കഷ്ടപ്പെട്ട് മുരിങ്ങയിലത്തോരനൊക്കെ ഉണ്ടാക്കിയിട്ട്. വേണ്ട വേണ്ട, ചരക്കെടുക്ക, നാളെ പോയാ മതി.
2: എന്നിട്ട് കട പൂട്ടിടാനോ? നിനക്കിത് എവിടെ നിട്ടി ഭംഗിയില്ലാത്ത സാരി, ചെന്ന് മാറി.
1: എനിക്കിപ്പോ ഇത്രയും ഭംഗിയൊക്കെ മതി, ഫാഷൻ പരേഡിന് പോകുന്നല്ലോ. ഈശ്വര ബെല്ലടിച്ചു
2: കാണും. പൊട്ടു തൊടാൻ പോലും അറിയില്ല.
1: അത്രയൊക്കെ മതിയെന്നേ?
2: ഇന്ന് നീ മാത്രം തീരുമാനിച്ചാ മതി, കളർ സെൻസും ഇല്ല.
1: മഴയൊന്നും പെയ്യില്ല.

0: ലേഖ ടീച്ചറെ, എന്താ ടീച്ചറെ ഇത്? കൃത്യസമയത്ത് എത്തണമെന്ന് നമ്മൾ കുട്ടികളെ ഉപദേശിച്ചാൽ മാത്രം മതിയോ? നമ്മളോ അത് പാലിക്കണ്ടേ?
1: അത് സാർ, വഴിയിലൊരു പശു കയറി പൊട്ടിച്ച്
0: കുത്താൻ വന്നു അല്ലേ? കൊള്ളാ, ഇതേ പശു കഴിഞ്ഞ ആഴ്ച ടീച്ചറെ ഒന്ന് കുത്താൻ ശ്രമിച്ചല്ലോ. ഇനി വൈകി വരുമ്പോ പുതിയ എന്തെങ്കിലും കാരണം പറയണേ.
2: ഏറ്റില്ല അല്ലേ?
1: ഇല്ല.
0: ടീച്ചറെ, ഇവിടെ പറ്റൊരു കംപ്ലൈന്റ് ഉണ്ട്. ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് അതുപോലെ തിരിച്ചു
3: കൊണ്ടുവരാ.
1: പിന്നെ എന്നും ഇങ്ങനെ ചേട്ടന്റെ മോളെ മാത്രം കൊണ്ടുവന്ന് വിട്ടാ മതിയോ? എന്നാ സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചേർക്കുന്നത്?
0: ഞാൻ പോട്ടെ.
4: എന്റെ രമേശൻ നായരെ, ഇതിന്ന് കൊലപാതകത്തിലേ അവസാനിക്കൂ.
5: ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ.
6: കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരുത്ത മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി, ഉടനെ അയാൾ കത്തി ഊരും.
4: എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപസസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശ് നായർ.
0: ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടിതരണ്ടേ പ്രസിഡന്റ്?
4: അതെ അതെ. പക്ഷെ നമ്മുടെ ആ സങ്കല്പം ഉണ്ടല്ലോ, സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം, ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തനായതിന് തടസ്സം.
0: മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ?
4: പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസൻ മാത്രമേ ഉള്ളൂ, രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ. ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണം.
5: അതെ, ആ ദാസനോടുള്ള കളി വേണ്ട. അവൻ എപ്പോഴാ എന്തിനാ കത്തി വരാന്നൊന്നും പറയാൻ പറ്റില്ല.
0: നിങ്ങൾ വാ, ജീപ്പ് വിളിക്ക്. ടൗണിൽ പോകാനുള്ള ചരക്കെടുക്ക.
5: ഓ,
0: ഹസനക്ക എത്തിയില്ല മുന്നേ?
7: ആ മൂപ്പരാത്തണ്ട ഇരിക്കി.
0: വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ?
7: അയ്യോ, വൈകുന്നേരം ആവല്ലോ.
0: അതെന്ത് പണിയാണ്, ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? പാലക്കാട് മട്ടയോ?
7: അത് ഉച്ചക്കെത്തും.
0: എന്ന് വെച്ചാ അത് ഉപ്പ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ പൊട്ടി താക്കോലും ഇവിടെ നിന്ന്. എന്തിനാ തുറന്ന് വെച്ചിരിക്കണേ? എവിടെ തന്നെ തുണയ മുതലാളി?
8: വാടോളാ വാ.
0: ഒളിച്ചിരുന്ന് വെച്ച് കീറാണല്ലേ.
8: അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ നയിക്കൂല. ഇഷ്ടോട്ടെ ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ.
0: ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചോ?
8: രണ്ടുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു, ലഞ്ചിനൊരു 3 മണിയാവും. ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ. ആ കൃഷ്ണകുട്ടി, നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിംഗ് വാങ്ങിച്ചു, നായർക്ക് ഇത്തിരി അപ്പം ഉറച്ചു കൊടുക്കാം.
0: എനിക്ക് നിങ്ങൾ ഇറച്ചൊന്നും വേണ്ട.
8: നീ പോയിട്ടോ കൃഷ്ണകുട്ടി. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ. ദോശ, സാമ്പാറ്, ചട്ടിണി, അതൊക്കെ ഒരു ഭക്ഷണമാണോടോ? ഞങ്ങളെ കണ്ടു പഠിക്ക്. നെയ്ച്ചോറ്, ബിരിയാണി, ആട്, മാട്, കോഴി, മീന്, പത്തിരി, പോത്ത്.
0: രാത്രി ആകുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കേറുവാത്തോട്ട്.
8: നമുക്ക് പണം എന്തിനാടോ? തിന്നാൻ, നല്ലോണം രസിച്ചു സൂച്ചു തിന്നാൻ, അല്ലാതെ താജ്മഹൽ പണിയാനൊന്നുമല്ല. നായൊരു കാര്യം ചെയ്യും, ആ ഓണം കയറാൻ പോലും ഇങ്ങോട്ട് പോരെ, ഇവിടെ അടുത്തൊരു കട നോക്കാം. എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുവരാം. മാത്രമല്ല, കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും.
0: വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ സനക്ക, നാട്ടുകാർക്ക് ഒരു സേവനല്ലേ, നല്ല സാധനങ്ങൾ ന്യായമായ വിലക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ?
8: അതെന്താ നാട്ടുകാർ എനിക്ക് ചെലവിനിരുന്നേ?
0: ഹസനക്കേട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാ.
8: അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ.
0: ഹസനക്ക ഈ ടൗണിൽ എങ്ങനെയാ?
8: ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി.
0: ഓ, അത് ഞാൻ അറിഞ്ഞില്ല.
8: താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ലോകത്തുണ്ടോ? അങ്ങനെ വെച്ചോ.
0: ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല.
8: അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടി പോരുത്. പൊന്നിയും മട്ടയും മരണ സമയത്ത് വരും. ആ കൃഷ്ണകുട്ടി, ആ കടയിൽ നിന്ന് രണ്ട് ഏത്തപ്പഴം വാങ്ങിച്ചു.
0: എനിക്ക് പഴം വേണ്ട.
8: തനിക്കല്ല, രണ്ടു എനിക്കാ.
9: നിന്റെ സ്റ്റാൻഡ് ഉണ്ടോ ലേഖേ? ഇല്ലല്ലോ ചേച്ചി, ഏർമേലെ തീർന്നു പോയി. സതീശേട്ടൻ എന്നെ കൊല്ലും കത്തയക്കാൻ
3: വൈകീന്.
0: അധികം മധുരം കഴിച്ചാലേ കൊല്ലു മുഴുവൻ തിന്നും.
9: നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ രമേശ?
0: ഇല്ല.
9: അതെ, സതീശേട്ടന്റെ അറബി മുതലാളിയില്ലേ, അങ്ങേരുടെ മോന് 4th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്രേ.
0: അത് ഭയങ്കരം തന്നെ
9: അല്ലേ? ആ കുട്ടിയെ അഭിനന്ദിച്ച് ഒരു കത്ത് അയക്കാന്ന് വിചാരിച്ചു.
0: വളരെ നന്നായി. ലേഖേ കുറച്ച് വെള്ളം വെള്ളം വേണ്ടിട്ടല്ല, നിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് വരുത്താനുള്ള എന്റെ ഒരു അടവായിരുന്നു. ഇതെന്താ നോക്കി?
9: എന്താ ഇത്?
0: നോക്ക്,
9: ഇതാർക്കാ?
0: എന്റെ ഭാര്യ ലേഖ നാളെ മുതൽ ചുരിദാർ ഇട്ടുണ്ടാണ് സ്കൂളിൽ പോവാ.
9: സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാർ ചുരിദാർ ഇടിയേ, അത് വേണ്ട.
0: ഈ ലോകം മുഴുവൻ ഇപ്പൊ ചുരിദാർ കൊണ്ട് നിറഞ്ഞിരിക്കുക, പിന്നെ നിനക്കെന്താ ചുരിദാർ ഇട്ടുണ്ട് സ്കൂളിൽ പോയാല്? നീ ഒന്ന് ഇട്ട് നോക്ക, അളവ് നോക്കാലോ.
9: ഓ, എന്തിനെ രമേശിട്ട വെറുതെ കാശ് കളഞ്ഞത്?
0: ഏതായാലും ഞാൻ കൊണ്ടുവന്നല്ലേ, നീ ഒന്ന് ഇടും കുട്ടി. മൂടിയതല്ല ചുരിദാർ, ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ല, ലേഖയ്ക്ക് ആരോ കൊടുത്തതാ ചുരിദാർ.
9: നീ കഞ്ഞി കുടിക്കാൻ വാ.

0: സുശീലം വന്നിട്ടുണ്ട്.
1: സുശീലനോ? ഇന്ന് ലോക്കപ്പിന് ഇറങ്ങി, ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഞാൻ നന്നായി കള്ളവാറ്റ് നിർത്താൻ തീരുമാനിച്ചു.
2: ആണോ? വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പെ വേഗം പോയി ചായ വാങ്ങിച്ചോണ്ട് വാ. ടൈലറോടും സഹദേവനോടും പ്രസിഡന്റോടും ഈ നാട്ടിലുള്ള സകലരോടും ഞാൻ പറയും, സുശീല നന്നായെന്ന്. ആ സുശീല കരുതി,
1: ഇപ്പൊ ഇരിക്കുന്നില്ല, ഞാൻ നന്നായ പോലെ എനിക്ക് വീട്ടിൽ അറിയിക്കണം.
2: ഓഹോ,
1: എല്ലാവരോടും പ്രത്യേകിച്ച് രമേശൻ നായരോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനായി നാട്ടുകാരെ. ഇനി വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം.
2: അല്ലേലും സുശീലം പാവാണെന്ന് എനിക്കറിയായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുതട്ടോ.
1: അയ്യോ, ഇനി സഹായം ഒന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റൂ ഈ ജമ്മത്ത്. അതിന് ഞാൻ എന്തായാലും പ്രത്യുപാരം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ,
2: അല്ല ചായ കുടിക്കില്ലേ?
1: ആ പിന്നെ വരാ.
3: അങ്ങനെ രമേശേട്ടന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി.
2: അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് സഹദേവ.
3: ആ നോട്ടും സംസാരവും കണ്ടിട്ട് എനിക്ക് തോന്നില്ലായാലും നന്നായി.
2: കുറിപ്പ് നിങ്ങൾ എന്താ ഇങ്ങനെ ദോഷമൊക്കെ എതിർക്കാവുന്നത്? മനുഷ്യരുടെ നന്മ കാണണ്ടേ? എന്താ പതിവില്ലാതെ മഴക്കോള്? രേഖ ഇന്നും കൊടയെടുത്ത് കണ്ടില്ല. കുറിപ്പ് കൊടയെടുത്തേ.

0: ഇടിവെട്ടത്തെ ശബ്ദം കേട്ടപ്പോ ഞാൻ രമേശൻ നായരെ ഓർത്തു, കൊടയും കൊണ്ട് വരുമല്ലോ എന്ന്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല നായരെ.
1: എത്ര പറഞ്ഞാലും ഇവരെയൊക്കെ കൊടയെടുക്കില്ല മാഷേ.
0: അത് നിങ്ങളെ ഇങ്ങോട്ട് വരുത്താനുള്ള ടീച്ചറുടെ ഒരു അടവാ.
1: മാഷേ, എനിക്ക് മാഷോട് ചെറിയ സംശയം ചോദിക്കാൻ.
0: എന്താണാവോ?
1: ഈ ലേഡി ടീച്ചേഴ്സിന് ചുരിദാർ ഇട്ടുണ്ട് ക്ലാസ്സിൽ വരാൻ വരും.
0: ഏ
1: ചുരിദാർ ചുരിദാർ,
0: ഇതാണോ സംശയം? എന്റെ നായരെ, നിങ്ങളുടെ ഭാര്യയുടെ ഡിവിഷനിൽ 5 കുട്ടികൾ കുറവാ. ജോലി ഇപ്പൊ തെറിക്കും. എവിടെങ്കിലും പോയി കുറച്ച് കുട്ടികളെ തപ്പ്, അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ചുരിദാർ ഇടാം.
2: എന്താ ഇത്?
1: ഒന്നുമില്ല.

0: ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം.
1: ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു.
0: ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ.
1: അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാരി ഒരു പാഠം പഠിപ്പിച്ചാ മതി.
0: മനസ്സിലായില്ല.
1: ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 എന്താ വേണ്ട ചെയ്യാൻ തരാം.
0: തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ?
1: അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി.
0: എങ്കിൽ അവനെ കൊന്നേക്കാം.
1: ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല.
0: എങ്കിൽ കാല് രണ്ട് വെട്ടി കളയാം, പിന്നെ കണ്ണൂത്തി പിടിക്കണം.
1: അതൊക്കെ ദാസൻ ചട്ടപ്പിടെ ഇഷ്ടം.
0: എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്, 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിൽ ഇടാനാ. അതാ എന്റെ പതിവ്.
1: ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു.
0: എവിടടാ നിന്റെ മുതലാളി? പറയടാ.
2: പോയി, ഇവിടുന്ന് പോയി.
0: എങ്ങോട്ട് പോയി?
2: വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി.
0: സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട.
2: വീട്ടിലേക്ക് പോയി.
0: എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം.
2: ഈശ്വര, ഇതെന്ത് കഥ?
3: വൃത്തിയായിട്ട് എഴുതും മോളെ. താരം
4: താരം.
2: അയ്യോ, കൊല കൊല, കുത്തിക്കൊല.
3: എന്താ കുറിപ്പേ?
2: ജീവന് കൊതിന്റെ ഓരിക്കോ.
3: ആ എന്താ കുറിപ്പേ, കാര്യം പറ.
2: അതൊന്നും പറഞ്ഞിക്കാൻ നേരല്ല. വാ വരി മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ.
3: അത്ത കാര്യം പറയണോ?
4: എന്താ
2: ദാസൻ, കാലക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പത്തും കുത്തും.
4: അയ്യോ രമേശേട്ടാ,
2: കരയില് വന്നു. എവിടാന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു.
3: ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു?
2: തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്.
4: രമേശ, ഉറപ്പ് പറയുന്ന കേക്ക് നീ ഓടിക്കാൻ മോനെ.
3: അമ്മ എന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ?
4: രമേശേട്ടാ,
2: എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ.
3: അമ്മേ,
4: രമേശേട്ടാ പോകണ്ട.

0: ഇവിടെ ജീവിക്കാൻ വയ്യ.
1: രമേശൻ നായരെ, വാതിൽ തുറക്കേ, വാതിൽ തുറക്കാൻ.
2: വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ.
1: ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന തള്ളയോട് പറയണോ?
2: ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം?
1: കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്ക, ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം.
2: ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്.
1: ദാസനേക്കാളും വലുതാണ് ഇവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല, തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും.
2: വേണ്ട ദാസ.
3: തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം.
4: അങ്ങനെട്ട് വീടില്ല.
5: എട്ട് ഞാൻ
4: വീഴ്ചല്ലടാ.
5: എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ?
4: പരാതി ഒന്നുമില്ല.
5: പിന്നെ
4: കളി കാണാൻ വന്നതാ.
5: പോലീസ് സ്റ്റേഷനിൽ ആണോടാ കളി കാണുന്നത്?
4: നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാൽ എന്താ?
5: ആ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക.
4: എനിക്കും വേറെ പണിയൊന്നുമില്ല.
6: ദേവരുന്ന് വേറൊരു കുരിശ്.
7: ഉറങ്ങും വരെ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുള്ളൂ.
8: ഞാൻ പറ്റാൻ വരുന്നു സാർ.
7: ആരെ?
8: രമേശൻ നായര്.
7: ഇങ്ങോട്ടോ.
8: ആ
7: അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവനെ ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദരോസിന് നിലംപരിശാക്കിയവനെ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈസിനോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായി കുടിച്ചളയ ഞാൻ.
9: കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്, സാർ നടപടി എടുക്കണം.
7: നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ?
9: അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു.
7: എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല?
9: നേരം കിട്ടില്ല.
7: അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല.
9: അങ്ങനെ പറയരുത് സാർ.
7: ഞാൻ അങ്ങനെയേ പറയൂ.
9: എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSP യോടോ എന്ന് പറഞ്ഞോട്ടെ?
7: താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത. ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ

0: വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്.
1: ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്.
0: ഞാൻ പറഞ്ഞു വരുന്നത്,
2: ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി എന്നെല്ലാം പറ ചാക്കും.
0: സദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം
3: വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം.
4: അത് തന്നെ, ഞങ്ങളുടെ ചോര ഇളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ.
5: ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണ.
0: എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
5: തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്.
0: കുഴപ്പമില്ല, കുത്തേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം.
5: ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല.
0: ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസാ.

0: ¡Hombre! ¡Ay! ¡Ay! ¡Ay!
1: நிறுத்து நிறுத்து இறக்கு. ஆசா ஆசா
2: காட்டி போயா?
1: ஒரு ஜீப் பிடிக்காது.
3: ஒன்னு
1: பிடிக்க
4: ഒന്ന് വേഗം നോക്കണം. കാറ്റ് പോറായ കേസാ.
5: അടിപിടിയോ അതോ കത്തിക്കുത്തോ?
6: അടിപിടിയാ, പൊരിഞ്ഞടി.
5: എങ്കിൽ പോലീസിനെ അറിയിക്കണം.
6: അയ്യോ, അടിപിടി ഒന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ടു വീണു പോയതാ,
1: അത്രേ ഉള്ളൂ.
5: എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി നിൽക്കണം.
6: താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ?
7: എന്തേ
5: അടിപിടിയാ,
7: പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു.
6: ഞാൻ പറഞ്ഞത് സത്യമല്ലടോ.
4: ഒന്നും മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ.
1: കുഴപ്പമാവുക പ്രസിഡന്റ്.
4: രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം.
6: എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശായിട്ടകത്തായിക്കോട്ടെ.
4: വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല.
6: ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ?
7: എന്തിനാ ഒന്ന് അറിയിക്കണ്ടേ?
6: എടോ, ലോകത്ത് ഏതെങ്കിലും റൌഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോടോ?
8: പിന്നെ റൌഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്.
6: ആ, ചിലപ്പോ മുളച്ചു വരും.
1: സ്വസ്ഥത തരുമോ?
5: ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം.
1: എങ്ങനെയുണ്ട് സിസ്റ്റർ?
5: കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു.
1: ഈശ്വര, ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു. സ്വന്തം ഭർത്താവ് ഒരു കവല ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യക്കും വിഷമം ഉണ്ടാക്കും.
9: അപ്പൊ ചട്ടമ്പിയാവൻ തീരുമാനിച്ചോ?
1: ആയിപ്പോയില്ലേ.
9: അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം?
1: എന്നല്ല,
9: പിന്നെ
1: നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ട കേട്ടോ.
9: അയ്യോ, ഞാൻ അച്ഛന് ടെലഗ്രാം അയച്ചു പോയല്ലോ. രമേശ് ചേട്ടൻ ഈസ് എ റൌഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ലേ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ.
1: അല്ലല്ലോ, നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക്.
9: ദേഹത്ത് വേദന ഒന്നുമില്ലല്ലോ.
1: ഏയ്, ഒന്നും പറ്റില്ല. ആ ഏഖെ, നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾക്കൂടെ അരിയിട്ടേക്കണം. ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാർ ആരുമില്ല. അവനും ഭക്ഷണം കൊടുക്കണം. വാ. പിന്നെ
2: ആരാ രമേശ് നായര്?
1: ഞാൻ തന്നെ. എന്താ?
10: ഞങ്ങള് വള്ളിക്കാട്ടിൽ നിന്ന് വരിക, ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു.
1: എന്ത് സംഗതി?
6: നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
1: ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പറഞ്ഞോളൂ.
6: അതല്ല, സംഭവം അറിയുമ്പോ സാറിന് മനസ്സിലാവും.
1: ശരി.
2: ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ, കേട്ടു കാണും, വലിയ അബ്കാരിയാ.
1: കേട്ടിട്ടില്ല. മാത്രമല്ല, ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല.
2: വേണമെന്നില്ല, പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചാ പറ്റൂ.
1: എങ്ങനെ?
2: വലിയൊരു റൌഡി, കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ, അവനെ

0: പാപ്പച്ചായന് വലിയ ശല്യം. ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ സ്റ്റീഫനെ ഒന്ന് ഒതുക്കി തരണം.
1: നിങ്ങൾക്ക് ആള് തെറ്റിയതാവും.
2: അപ്പൊ രമേശൻ നായർ സാറല്ലേ?
3: ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ ചെന്ന് നോക്കുക, ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും. മുരിങ്ങാച്ചോട്ടിലെ അച്ഛൻ നായരുടെ മകൻ രമേശൻ നായരുടെ, അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല.
4: അപ്പൊ ദാസൻ ചട്ടമ്പിയെ മലത്തി
3: കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞേക്ക
2: ചട്ടമ്പി സാറേ.
0: ഒന്നുമില്ല സാറേ.
5: അവർക്ക് എന്താണാവോ വേണ്ടത്?
3: കുറുപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞി എടുത്തുണ്ടോ? ആശുപത്രി പോണം.
5: ഓ
3: വിശന്ന.
6: ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി.
3: മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ.
6: ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു.
3: ഇന്നും
6: മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു.
3: ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ?
6: വയ്യെന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ?
3: എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം.
6: അല്ലെങ്കിലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ.
3: തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു.
6: മാപ്പ ഇപ്പൊ ഒരുപാടായി.
3: ദാസൻ ഏതുവരെ പഠിച്ചു?
6: 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്.
3: സ്വന്തം അമ്മാവനെയോ?
6: അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ? ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി.
3: ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസന് സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ.
6: ആരാണത്?
3: ഞാൻ തന്നെ.
6: എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ?
3: എന്തേ?
6: അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ.
5: അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല.
3: മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതുരയായിരുന്നു കാരക്കൂട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം.
5: അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്താം.
7: അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയ വഴിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ
5: ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല.
3: ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കലായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
5: എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം.
7: ചർച്ച വേണ്ട.
5: ചർച്ച വേണം.
3: ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ.
5: ബാങ്കിൽ ജാമ്യത്തിനാളെ കിട്ടുമോ?
3: ഞാനാണല്ലോ അവനെ ഇവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം.
5: നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായര്. എനിക്ക് എനിക്ക്
7: അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല.
5: തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
3: തീയലഴുകി.
6: എന്താ ഇതിന്റെ പേര് പറഞ്ഞത്?
3: തീയൽ. തീയൽ
6: തീയൽ നല്ല പേര്.
3: ദാസൻ ഊണെങ്ങനെ സാധാരണ?
6: അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ടുതിന്നു.
3: പൂച്ച തിന്നു?
6: പൂച്ചറച്ച് നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പും ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ചാൽ അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് രണ്ടു പേൽ സോടണം.
3: എന്തിനാ?
6: എന്നാലും ദഹിക്കും.
3: ഒരു പ്രത്യേക ജീവിതല്ലേ.
8: അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നൊരല്ലേ പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാം, നീ അങ്ങോട്ട് വരണ്ട.
3: അവിടെ നിക്കമ്മേ, ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്ന
8: എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട.
3: അമ്മയ്ക്ക് എന്നത്തെ പേടിയാ?
8: എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ.
6: വീടില്ല, കുടിയുണ്ടായിരുന്നു.
3: കേട്ടോ അമ്മേ, ദാസം മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു, പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ.
8: എനിക്ക് ഇപ്പൊ ഉള്ള രണ്ടു മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ.
3: നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം.
8: നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ
6: അമ്മേ.
8: അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇതെങ്ങനെ എന്നെ വിളിച്ചാ എന്റെ മട്ടുമാറി ഞാൻ പറഞ്ഞേക്കാം.
3: അമ്മ പാവ, ഇത്തിരി മുൻകോപം, അത്രേ ഉള്ളൂ. ഇനി ദാസൻ ഒരു പെണ്ണും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു.
6: ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്.
3: എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗോളാന്തര വാർത്ത.

0: രാഘവേട്ടാ, രാഘവേട്ടോ.
1: എന്തേ?
0: ദാ അവര് വരുന്നുണ്ട്.
1: ചായക്ക് വെള്ളം വെച്ചോ. വേഗല്ലേ വേഗല്ലേ, അവരിങ്ങ എത്തി.
2: ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ, അതാ നേരം
1: ഇരുന്നാട്ടെ.
2: ഇവർക്ക് ഇതൊക്കെ മതി, ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ, ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ടാണ്, മുരുകച്ചോട്ടിൽ രമേശൻ നായർ.
3: ദാസനെ പറ്റി ബ്രോക്കറെല്ലാം പറഞ്ഞല്ലോ അല്ലേ?
1: പറഞ്ഞു. ചെറുക്കനെ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ.
3: സ്ത്രീധനത്തിന് ഞാനെതിരാ, സ്ത്രീധനത്തിന് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ.
1: രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്. എന്നാ രജിനോട് ചായ എടുക്കാൻ പറയാ ചേട്ടാ. ചാരതേ,
4: അവൾ അവിടെ തന്നെ ഇരിക്കുക.
1: ചായ എടുക്കാൻ പറ.
4: ഞാൻ പറഞ്ഞു
2: നാണമായിരിക്കും.
1: ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം.
5: അഭിപ്രായം വേണ്ട,
1: ഞാൻ മുമ്പേലടോ.
2: ഒന്നും മിണ്ടാതിരിടോ, എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ, വല്ലതും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ലു സഹദേവ.
1: ഞാനും വരാം, ഇരിക്കണോ?
5: വാ ദാസ, വാ.

0: ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും.
1: കാരക്കൂട്ടിൽ ദാസൻ ഞാൻ. പെട്ടിക്കടയാണ് പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. ആ പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടമാണ്. എന്താ പേര്?
2: തീർന്നില്ല ദാസ.
1: എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു.
2: നമുക്ക് പോകാം ദാസ.
1: അല്ല, നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് തിരിയാ.
3: അതാ നല്ലത് രമേശ് നായരെ. അല്ല, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയം എവിടെ ഇരിക്കുന്നു?
2: അതല്ല പ്രസിഡന്റെ, ഒന്നേ വന്നേ. ഇത് നടക്കില്ല പ്രസിഡന്റ്.
3: എന്തേ?
2: അത് ആ പെണ്ണ് പിഴയ. ഈ ഞാനൊരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു.
3: ദാസന് പെണ്ണെ പിടിച്ച മട്ടാ.
2: നമ്മളത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ.
3: വഴിയുണ്ട് നമുക്കേ, സംഗതി തിരിച്ചടിക്കാം.
2: എങ്ങനെ?
3: അതൊക്കെ ഞാനേറ്റു, രമേശ് നായർ കൂടെ വന്നാ മതി.
1: ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി. വെച്ച് നീട്ടണ്ട, പറ്റിയ നാളെ തന്നെ.
3: അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കുട്ടി ദാസൻ റൗഡിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട.
1: പ്രസിഡന്റ്
2: ദാസ് വന്നേ.
1: ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്?
2: ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്.
4: ഏതായാലും വിളിച്ചോണ്ട് വന്നവർ തന്നെ അയാളെ അവമാനിച്ച ശരിയായില്ല.
1: ഒരിക്കലും എന്റെ തലേക്കേറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്കും എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും.
2: വേറെ കാര്യമുണ്ട് ദാസ.
1: താൻ എന്നെ നന്നാക്കി എടുത്തോളം മതിയടോ.
2: ദാസ സത്യം അറിയുമ്പോ ദാസന്റെ ഇതിന് പിന്മാറും.
5: ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയണമെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എന്നാ പിന്നെ അവനറിയണം.
3: കുഴപ്പമുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ.
2: പ്രസിഡന്റ്,
4: ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തൻ ഈ വീടിന്റെ പാടി ഇറങ്ങില്ല.
3: ആണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം.
2: പ്രസിഡന്റ്,
3: രമേശൻ ആരും ഉണ്ടാ നിൽക്കണം. എടോ മനുഷ്യ, ഈ പെണ്ണേ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ, മനസ്സിലായോ? രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല.
6: അതെന്താ പ്രസിഡന്റ്?
3: എല്ലാ അവതാര പുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു. രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വേണം കരുതാൻ.
7: സത്യമാണ് പ്രസിഡന്റ്. ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മൾ ഒരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ രമേശേട്ടൻ തിരിച്ചറിയുക. അവള് കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ തൊലഞ്ഞു പോവില്ലായിരുന്നു. ആ ബ്രോക്കർ കിട്ടാൻ കൊടുക്കേണ്ടത്.
3: അതെ, ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ. പിന്നെ അവനെ കുഴിച്ചടിക്കാന്ന് വെച്ചാൽ രമേശൻ നായർ കൂടെ ഉണ്ടായിരുന്നു നിന്റെ ഭാഗ്യാന്ന് കരുതിക്കോ ദാസ.
1: ഭാഗ്യാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് അവളെ തന്നെയാണെന്നുള്ള എന്താ ഉറപ്പ്?
2: ദാസ ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ.
1: എനിക്ക് വിശ്വാസമില്ല.
3: രമേശൻ നായർ അന്ന് നടന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ.
2: നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായിരുന്ന
7: കഴിഞ്ഞ മേടം പന്ത്രണ്ടാം തീയതി.
2: ആ അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങിയില്ല. വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ. ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ലോഡ്ജിൽ മുറിയെടുത്തു.
8: എനിക്ക് പോണം.
9: അങ്ങനെ പോകാനാണോ ഞാൻ എന്നെ കൊണ്ടുവന്നത്?
3: നിന്നെ
2: തൊട്ടടുത്ത മുറിയിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വെക്കുന്നുണ്ടല്ലോ.
7: അത് സാറേ ഇല്ല സാറേ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും.
2: അല്ല, ഇവിടെ എന്താ ഏർപ്പാടെന്ന് അറിഞ്ഞാ കൊള്ളാം.
7: എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ?
2: ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. രമേശൻ നായർ ഇത്തരം മസാൻമാർഗ പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല.
7: അതാരായി രമേശൻ നായർ?
2: അത് ഞാൻ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല.
7: ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ. അതല്ല, അസൗകര്യം ഉണ്ടെങ്കിൽ മുറി കാലിയാക്കി സ്ഥലം വിട്ടോന്നേ.
2: ഹലോ പോലീസ് സ്റ്റേഷൻ.
10: ഇല്ല
2: ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ നായരുമാണെങ്കിൽ ദാസൻ ഇത് വിശ്വസിക്കണം.
1: ഞാനും അത്ര നല്ലവനൊന്നുമല്ല. നീ ഇപ്പൊ നല്ലവനാണ് ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ. ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാ.
3: നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പിഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി വരുന്ന പ്രശ്നമില്ല, മനസ്സിലായോ?
1: നിങ്ങൾ ആരുമല്ലോ, ഞാനല്ലേ കെട്ടുന്നത്.
2: എന്ന് വെച്ച് ദാസ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു കൂട്ടു നിൽക്കുക?
1: കൂട്ടു നിൽക്കാൻ തന്നെ ആരെങ്കിലും ക്ഷണിച്ചോ?
3: സൂക്ഷിച്ച് സംസാരിക്കണം.
1: സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയത്തിന് മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട. ഇന്നെന്നെ വിളിച്ചോണ്ട് പോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടൽ ദാസൻ എന്നല്ല.
3: രമേശ് എന്നാർക്കും ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നുണ്ടോ?
2: ഉണ്ട് പ്രസിഡന്റ്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല.
6: ഇതൊന്നും നല്ല പെൺകുട്ടികളുടെ സ്വഭാവമല്ല. രേഖയുടെ അച്ഛൻ വന്നതേ അവളെ തിരുനെല്ലിയിൽ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകാനല്ല, സ്വന്തം അമ്മയുടെ സാധ്യത്തിന് കർമ്മങ്ങൾ ചെയ്യാനാ.
8: അതിനാണുങ്ങൾ പോയാ പോരെ, അത്
6: നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ലേ തന്നെ ആ പാവം അച്ഛനല്ലാതെ അവൾക്ക് അങ്ങനെ മാറിയിരിക്കുന്നു.
8: ഞാൻ ലേഖയോട് പോണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ, ഇവിടുന്ന് തിരുനെല്ലി വരെ സഞ്ചരിച്ച് അവള് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതിയാ.
6: അയ്യടാ എന്തൊരു സ്നേഹം! അവള് പോയാ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നോവൽ വായിക്കാൻ പറ്റുള്ളൂ പേടിയില്ലേ നിനക്ക്?
8: ഞാൻ നോവൽ വായിക്കുന്നതേ എനിക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടാ. എന്റെ ഭർത്താവ് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചു തരുന്നത് എന്നെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണിയെടുപ്പിക്കാനല്ല.
6: അവളുടെ ഒരു ഡ്രാഫ്റ്റ്!
8: ലേഖേ, ഞാൻ കാരണം നീ മോഹം പൊരിപ്പിക്കണ്ട. തിരുനെല്ലിക്കോ രാമേശ്വരത്തിക്കോ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോ. ഞാനും എന്റെ മോളും കുറച്ച് ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ. എന്റെ നടുവേന കുറച്ചുകൂടെ കൂടിക്കോട്ടെ. ലേഖ പോയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ വന്നാലോ?
10: അങ്ങനെയൊന്നും പറയരുത് ചേച്ചി, അച്ഛനൊറ്റയ്ക്ക്
8: കൂടുതലൊന്നും പറയണ്ടെന്നേ. നീ പൊയ്ക്കോ.
10: ചായ കുടിക്കച്ച.
11: മോള് നാളെ കാലത്ത് അങ്ങ് വീട്ടിലോട്ട് വന്നാ മതി. ഒന്നരയ്ക്ക് ഒരു മാനന്തവാടി ഫാസ്റ്റ് ഉണ്ട്, രാത്രിയിൽ അവിടെ എത്താം. എന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരു നമ്പീശനെ ഓർമ്മയില്ലേ മോക്ക്? മൂപ്പർ അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വെളുക്കുമ്പോ തിരുനെല്ലിയിൽ എത്തിയാ മതി.
10: എനിക്കിവിടുന്ന് പോരാൻ കഴിയില്ല അച്ഛാ. ലീവ് എല്ലാം കഴിഞ്ഞു. മാത്രമല്ല രമേശേട്ടന് നല്ല സുഖമില്ല.
11: അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. ഒക്കെ വെറും വിശ്വാസമായിരിക്കാം. എന്നാലും കർമ്മം ചെയ്യാൻ എന്റെ മോള് വന്നില്ലെന്ന് അമ്മ ചോദിക്കില്ലേ, ഞാൻ എന്താ പറയാ?
10: വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കും അച്ഛ.
2: തീരെ ശരിയായില്ലേ അച്ഛൻ, എന്തുമാത്രം വിഷമം തോന്നിക്കാണു.
10: ഞാൻ എന്ത് ചെയ്യണ്ട?
2: കരയാതിരിക്കേ, ചേട്ടത്തിയല്ലോ നിന്നെ കെട്ടിയിരിക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ അച്ഛന്റെ കൂടെ തിരുനെല്ലിയിൽ പോകും.
10: എന്റെ അമ്മ, അതുകൊണ്ടാ എനിക്ക് വിഷമം.
2: ഇതാണ് നിന്റെ കുഴപ്പം. വേണ്ടപ്പോ ഒരു തീരുമാനം എടുക്കില്ല, പിന്നെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. കരയുമ്പോഴോ നിന്നെ കാണാൻ ഒരു ചന്തവും. നോക്ക്, മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ചാ അത് നടക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ യുദ്ധം നടന്നാലും ശത്രുരാജ്യങ്ങൾ ഇവിടെ ബോംബിട്ടാലും ഭൂമി പിളർന്നതേ ഈ വീട് രണ്ട് കഷ്ണമായാലും നീ പോകും, പോയിരിക്കും. ബസ് പോയിട്ടില്ല. അയ്യോ, ഒരു കാര്യം മറന്നു.
8: എന്താ രമേശേട്ടാ?
2: ഞാൻ പോയിരുന്നു.
8: എന്താണെന്ന് പറയുന്നേ.
2: ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു, മറന്നു.
8: സ്വെറ്ററോ? ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ?
2: നിനക്കറിയില്ല, തിരുനെല്ലിയിൽ നല്ല തണുപ്പായിരിക്കും. മോളറങ്ങേ, ഞാൻ പറഞ്ഞിങ്ങെത്താം.
8: മോൾ അവിടെ ഇരിക്കും, എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട.
2: ലേഖ പറയുന്നത് കേൾക്ക്.
8: ചുമ്മാ ഇരി രമേശേട്ടാ. നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ തിരുനെല്ലി വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ?
2: ഒന്നും കൊണ്ടുവരണ്ട, നീ വേഗം വന്നാ മതി. കമ്പി കമ്പി പിടിച്ചോ. ലേറ്റായി പോയി.
12: ടീച്ചറുടെ കൂടെ ചെല്ലണേ. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. ജാക്ക് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ക്രൗൺ.
8: ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ. കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വയ്യാൽ എന്ത് ചെയ്യും?
2: ടീച്ചർ, ഒരു സീരിയസ് പ്രശ്നമുണ്ട്.
8: എന്താ?
2: ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടു.
8: അതെ, ഇന്ന് വന്നതാ. ഒരു ടെസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് ചെയ്യും.
2: അത് വേണ്ട ടീച്ചറെ. ഞാനത് പറയുന്നത് ശരിയല്ല, പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും. നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ.
8: എന്ത് പറ്റി രമേശൻ നായരെ?
2: അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ?
8: നേരാണോ ഇത്?
2: നേര്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര്.
11: എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ടുകൊടുത്തൊരു കടയായത്.
3: ഇവനൊന്നും നേരെയാവില്ലെന്നേ.
11: കഷ്ടായി പോയി. എവന് വേണ്ടി ഒന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ.
5: ഇന്നലെ രാത്രി വന്ന ദാസം കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്ന് ആ കഴിവി.
2: ആര് പറഞ്ഞു?
11: ആരോ അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ.
2: കഷ്ടായി പോയി.
3: എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോയല്ലോ.
2: അങ്ങനെയൊന്നും പറയരുത് ബാല. ദാസം നല്ലവനായിരുന്നു.
11: ആ തരപ്പിണ്ണക്ക് ഉപ്പ് എടുത്തരാ.
3: പരിപ്പ് കിട്ടിയില്ല.
11: പരിപ്പും തരാം.
3: ഉള്ളി ചോദിച്ചിട്ട് എത്ര നേരമായി?
11: ഉള്ളിയാണ് തൂക്കുന്നത്. കണ്ണുണ്ടല്ലോ നിനക്ക്.
2: ബാക്കി 3 രൂപ. ചേച്ചി
8: ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് എത്ര നേരമായി?
2: ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് എത്ര നേരമായി? കുറിപ്പ് എടുത്ത് കൊടുക്കുക.
11: എന്നാ പിന്നെ ഇവരെ കണ്ട് പിരിച്ചു വിട്ടേക്ക. ഞാൻ ഒരു പണി എടുക്കുന്നുണ്ടല്ലേ. ഇങ്ങോട്ട് കഴിയുന്നു.
2: ആ ഇവിടെ വേണ്ട.
8: ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. രണ്ട് മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്.
2: സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം.
8: ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ.
2: നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം?
8: എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്.

0: ഇതൊന്ന് ലിസ്റ്റാക്കി. മല്ലി 250,
1: മല്ലി 250,
0: വെള്ളുള്ളി 300,
1: വെള്ളുള്ളി 300,
0: ചുവന്നുള്ളി 400,
1: ചുവന്നുള്ളി 400,
0: പിന്നെ ചായപ്പൊടി 300,
1: ചായപ്പൊടി
0: 300,
1: ചായപ്പൊടി
0: 300.
1: ഞാനിപ്പോ വരാം.
2: എനിക്ക് ധൃതി ഇല്ലായിരുന്നല്ലോ.
1: എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല, വെറുതെ എന്നെ എന്തിനു കാത്തു നിൽക്കണം.
2: ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല.
1: സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല.
2: നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച രണ്ട് കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ടൊരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു
1: കൂവിയപ്പോഴാണ്.
2: ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി നമുക്ക് പോവാം, നേരെ ഒത്തിരി വൈകി.
3: നീ ഒന്ന് അടങ്ങിയിരിക്കെ, അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ.
2: എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം.
3: വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാണ് എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്.
2: എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാം ചേച്ചി.
3: വന്നു എന്നാ തോന്നേ. വരൂ വരൂ.
4: ഞാൻ ഇത്രയും വൈകി, ഇതാണോ കുട്ടി?
3: അതെ. അവള് പേടിച്ചിരിക്കുക, രാത്രിയായെന്നും പറഞ്ഞ്. പാവം കൊച്ച, ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം.
4: നമുക്ക് ശരിയാക്കാം. അന്നാമ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി ഏതുവരെ പഠിച്ചു?
2: ബി എ കഴിഞ്ഞു.
4: ഈ കാലത്താവുന്ന വലിയ പഠിപ്പല്ല.

പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവീത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം.

0: യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഇരുത്തിയതാണ്.
1: അപ്പൊ ശരിക്കും അവൾ നിരപരാധിയാണല്ലേ?
0: അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു, പക്ഷേ എസ്കേപ്ഡ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്.
2: ഇനിയും പഠിപ്പിക്ക, പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ ബോധ്യമെന്നായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ ഇവക്ക് വേണ്ടി ചെലവാക്കി, ഒടുവിൽ സമ്പാദിച്ചു തന്നതോ ചീത്തപ്പേരും.
3: നീ കുറച്ച് സ്വൈര്യം തരണുണ്ടോ?
2: എനിക്ക് കുറച്ച് തരണുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ, നാളെ അതിന്റെ ഗതി എന്താ ആലോചിച്ചിട്ടുണ്ടോ?
4: അമ്മേ,
2: ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി.
4: ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്.
2: ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞുകൂടെ.
4: അമ്മേ,
2: ഓടി എന്റെ മുമ്പിൽ നിന്ന്.
3: എന്താ?
1: എല്ലാരും എന്നോട് പൊറുക്കണം, ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ.
3: ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടെ, ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ടെ, തെറ്റിദ്ധരിച്ചതാത്രേ, ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കേറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേരെ പിന്നെ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ പറ്റില്ല.
1: പ്രതിവിധികൾ ഉണ്ടല്ലോ.
3: എന്ത് പ്രതിവിധി?
1: കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും.
4: ബുദ്ധിമുട്ടണമെന്നില്ല, വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ അയാൾ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
2: ആരാണ് തല കെട്ടി വെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പുറത്താക്കി ഞാൻ.
1: ഇനിയും നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്.
2: ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും?
1: തെറ്റ് എന്റേതാണ്, ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
2: എന്നാ താൻ കൊണ്ടോ രക്ഷിക്കണോ?
1: രക്ഷിക്കും, എനിക്കുണ്ട് വീടും കുടുംബം ഒക്കെ, ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ, കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷി ഇല്ലാത്ത ആളുകൾ.
2: രമേശൻ നായരോ, ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ.
1: അറിഞ്ഞു, അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ ടീച്ചറേ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല, വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു, അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം.
4: അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ.
1: അത് മാനേജറോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും.
5: ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരു അഭിപ്രായം പറയാൻ പാടില്ല.
1: ശരിയാണ്. അമ്മേ, അമ്മേ, മോൾ എവിടെ?
6: ഉറങ്ങി.
1: എത്ര നേരത്തെ?
6: എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി.
1: അവൾക്ക് കൊടുത്തേക്ക് ഫൈവ് സ്റ്റാറാ.
6: അവിടെ എങ്ങാനും വെച്ചേക്ക്.
1: എന്താമ്മേ, എല്ലാവർക്കും എന്ത് പറ്റി?
2: ഇവിടെ വാടാ, ഇവിടെ. ഈ കുട്ടി അറിയോ നീയ്?
1: എങ്ങനെ ഇവിടെ എത്തി?
2: ഈശ്വര, അപ്പൊ എല്ലാം നേരി എന്നെ.
1: പറ ഇവിടെ എങ്ങനെ എത്തിയെന്ന്.
4: എന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞില്ലേ?
1: അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല.
2: എങ്ങനെയുള്ള അർത്ഥത്തിൽ അയാൾ നീ പറഞ്ഞോ?
1: പറഞ്ഞു എന്ന് വെച്ചാല്.
2: നീ വന്നേ.
1: അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ.
2: ഒന്നും ചോദിക്കണ്ട, നീ വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം?
6: അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ?
2: നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല, അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോവാനാ പറഞ്ഞത്?
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ.
2: എനിക്ക് അതൊന്നും കേക്കണ്ട, ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്കു കൊടുത്തോ ഇല്ലയോ?
1: അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ?
2: ഇതുവരെ ആയിരുന്നില്ല,
1: ഇനിയും ആവില്ലമ്മേ. ദേ, ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ.
2: ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിനാ? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്നറിയാം?
1: ആ സ്ത്രീക്ക് വട്ടാണ്.
2: വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കൂടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ.
1: ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ.
2: നാളെ നേരം വെളുക്കുമ്പോ അവളെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം.
1: അത്രേ ഉള്ളൂ?
2: ആ
1: ശരി, ഞാൻ കൊണ്ടുവിട്ടേക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളോട് രണ്ടു വാക്ക് സംസാരിക്കണം.
2: അനങ്ങിപ്പോരുത്, ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം.

0: എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്?
1: കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും, ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോവും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട.
0: പിന്നെ എവിടുന്ന് സംസാരിക്കും?
1: എവിടുന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും, ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. ഒരുങ്ങിയച്ചോട്ടിൽ രമേശൻ നായർന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാലറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയവും ഭാവിക്കണ്ട.
2: എന്തായാലും സംഭവം ശരിയെന്നെയാ. എവിടെയൊക്കെ രമേശേട്ടാ?
1: ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ.
2: അതെന്താ തനിച്ച് ടൗണിൽ പോകാൻ പേടിയാണോ?
1: അല്ല, പറഞ്ഞു ഉള്ളൂ.
2: ഞങ്ങൾ വരട്ടെ.
1: ഓ,
0: എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്?
1: അങ്ങനെ പറഞ്ഞോന്ന് വെച്ച് നേരെ വീട്ടിൽ കയറി വരെയാ വേണ്ടത്?
0: എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു.
1: ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരസ്യം നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല, ഞാനും ശ്രമിക്കാം.
0: വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്, ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
1: എന്താ അങ്ങനെ?
0: ഒന്നാമത് ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല, അതെന്റെ വീടല്ല. ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു, എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല, കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാ അത് ഞാനായിരിക്കുമെന്ന് കരുതിയാ മതി.

0: ആളുടെ ആളുടെ ആളുടെ നിർത്ത ആളുടെ
1: അവിടെ ജീവിക്കാൻ ഒരു വഴിയാണ്ടേ.
2: ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ.
1: എന്തോ മെല്ലെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല.
2: ഇയാൾ എന്താ കോടിമ തൂങ്ങിക്കോണ്?
0: രമേശ് ചേട്ടാ എങ്ങോട്ടാ?
2: അത്യാവശ്യമായിട്ട് തലമുറ പോവാ, തിരിച്ചു വന്നിട്ട് കാണാം.

0: കുട്ടി ആത്മഹത്യയല്ല വേണ്ടത്, തന്നെ തട്ടിക്കളയണം, എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോണം.
1: അസനിക്ക,
0: അത്ര വലിയ ദ്രോഹമല്ലേ താൻ ആ കുട്ടിയോട് കാണിച്ചത്?
1: അറിഞ്ഞുകൊണ്ടല്ലോ അസനിക്ക, മാത്രമല്ല ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്യാൻ തയ്യാറുമാണ്.
0: എന്തു പ്രായച്ചിത്തം?
1: എന്തും
0: എങ്കിൽ താൻ അവളെയും കെട്ടിക്കോ.
1: അസനിക്ക, തമാശ പറയുന്നില്ല, നേരവും കാലമൊക്കെ ഉണ്ട് കേട്ടോ.
0: ജോലിയും കളഞ്ഞ് കല്യാണം മുടങ്ങി ചീത്തപ്പേരും കപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും?
1: ഒരു ജോലി ശരിയാവുന്നവരെ അവളെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അസനക്കേടെ വീട്ടിലാവുമ്പോ?
0: അതെന്താ തന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ?
1: എന്റെ വീട്ടിലാവുമ്പോ അമ്മ ചേട്ടത്തി പിന്നെ എന്റെ ഭാര്യ അവർക്ക് തെറ്റിദ്ധരിക്കും.
0: എനിക്കും ഉണ്ട് ഭാര്യ ഉമ്മയും ചേട്ടത്തി ഒക്കെ, അവർക്കും അറിയാം തെറ്റിദ്ധരിക്കാൻ.
1: അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
1: അസനക്ക് അല്ലാതെ ആരുമില്ല എന്നെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ.
0: അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
0: ആ വഴി ശരിയാവത്തില്ല.
1: ഏത് വഴി ആയിരുന്നു?
0: ആ വഴി ശരിയാവത്തില്ലെന്നേ.
1: ആ വഴി ഒന്ന് പറ.
0: ശരിയാവാത്ത വഴി തന്നോട് പറയുന്നേ. ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടിയെ എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ.
1: അതെ, അത്രേ ഉള്ളൂ.
0: അതത്ര എളുപ്പമല്ല. ഒന്നാമത് ഇതൊരാൺകുട്ടി അല്ല.
1: അതാണല്ലോ പ്രശ്നം.
0: രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ്.
1: അതിന് തൊടുന്ന എന്തിനാ?
0: ആരാണോ തൊടുന്നത്? എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയാരുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ. പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട്.
1: അത് സാരമില്ല.
0: തനിക്ക് സാരമില്ല, പക്ഷെ എനിക്ക് സാരമുണ്ട്. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം.
2: ഏതോനാ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ? ഒന്ന് വെക്കം നടക്കണ്ടേ കല്യാണിയേ? സിമന്റ് നിറച്ചെടുത്ത എന്റെ കൗത്തുളിക്കി പോവാ. കൂലിക്ക് കണക്ക് പറഞ്ഞ മാത്രം പോരെ മോളെ. എന്റെ പെരയിലേ പണം കായ്ക്കണം ആരോന്നുമില്ല. ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല. കൂലി കൂലി കൂലി. വെക്കം ചെല്ല്. എടാ ചാത്തു, ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ, ഓന് പെണ്ണുങ്ങളോട് ചൊള്ളാനെ നേരമുള്ളൂ. നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല. ഏ ആ സുൽത്താനായിരുന്നാ ജു മയ്യത്തായി എന്നാണല്ലോ ഞമ്മള് കരുതിയത്. ജയിലിക്കണ്ടാ സാ, നിലമ്പൂരിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു. പറ്റിച്ച് കൊണ്ടോട്ടി നിന്ന് നല്ല ആശാരിമാരെ കൊണ്ട് തരാന്ന് പറഞ്ഞു. അതും പറ്റിച്ച്. ഇപ്പൊ എന്തിനാടാ ജു വന്നത്?
0: അതെ സഫിയത്ത, എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ.
2: ഈ നോണ എന്റെ കെട്ടികളോട് പറഞ്ഞു, ഓള് വിശ്വസിക്കും.
0: അല്ല
2: വേണ്ട വേണ്ട വേണ്ട, അന്റെ ഒരു സഹായവും ഇനി ഞമ്മക്ക് വേണ്ട. മരവും കിട്ടി, ആശാരിമാരെ ഏർപ്പാടാ.
0: അയ്യോ, ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണല്ലോ.
2: അസജ്ജന്റെ കയ്യിൽ അന്റെ ബാപ്പ, അതായത് ഇന്ത്യക്കാക്ക, അന്റെ അടുത്ത് ഒരിക്കൽ കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു. ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്ന്. ചോദിച്ചപ്പോ പറഞ്ഞതാ, ഒരു കുസ്തടവയ്ക്ക് ധർമ്മം കൊടുത്തു. പാവക്കാക്ക അത് വിശ്വസിച്ചു. ഞമ്മൾ എന്നെ വിശ്വസിക്കില്ല മോനെ.
0: അതൊക്കെ പഴയ കഥയല്ലേ.
2: ഇപ്പോഴും എനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തിനാണ് വന്നത്? ഞമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ ഉണ്ടല്ലേ, ഇല്ലെങ്കി പറയൂല.
0: അയ്യോ, ഞാൻ പെരവണിയൊക്കെ ഇവിടം വരെ ആയി.
2: ആശാരിക്കൂല്ല അന്നെ, ഞമ്മള് വിശ്വസിക്കൂല.
0: എന്നാ ഒരു സഹായം ചോദിക്കാൻ തന്നെ വന്നു.
2: എന്ത് സഹായം?
0: കൈ ഒഴിയരുത് സഫിയാത്ത, എന്റെ മാനം പോവും.
2: കാര്യം പറയടോ.
0: അതായത്
2: ഇതെന്താണ് പുയ്യാപ്പിളയും പുയ്യണ്ണോ അവിടെ ഇവിടെ ആയിട്ട് നിക്കണത്? സാരില്ല മോളെ, ഇജ്ജ് ബേജാറാവണ്ടെന്ന് ഇക്ക് നേരെയാവും. എന്താടോ ഇത്? അനക്ക് നല്ല തണ്ട് തടി ഉണ്ടല്ല. സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റാത്ത മോന്തി കെട്ടി രണ്ട് കൊടുത്തോടെ എനക്ക് അല്ല. പിന്നെ കേറി വരി, അകത്തൂത്തിരിക്ക.
0: നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വീട്ടിൽ കയറ്റാൻ നിവൃത്തി ഇല്ലാത്തോണ്ട് അങ്ങോട്ട് പോയില്ല.
3: അങ്ങനെ പറയാൻ
2: കേറി വരിന്ന്. ആ നിക്ക് നിക്ക് നിക്ക്. നിക്കാകെ കഴിഞ്ഞ് പുയ്യാപ്പളയും പുയ്യണ്ണോ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി വരികയല്ലേ. അത് ഹിന്ദുക്കട മുറ പോലെ തന്നെ ആയിക്കോട്ട്, വലത് കാലം വെച്ച് കയറി.
0: വലത് കാലം, വലത് കാലം, വലത് കാലം.
2: ഇങ്ങോട്ട് ഇരിക്ക്. പാലുണ്ടാവോന്ന് അറിയില്ല സാ. സുലൈമാനി മതിയാ?
0: മതി മതി മതി,
2: കുത്തിരിക്കേ.
3: എന്തിനാ ഭാര്യയാണ് ഭർത്താവെന്നൊക്കെ പറയാൻ പോയത്?
0: ഒരു വിശ്വാസം വരണ്ടേ.
3: ഇന്ന് എന്റെ പെങ്ങളാണെന്ന് പറയുന്നില്ലേ?
0: പെങ്ങളാന്ന് പറഞ്ഞാൽ സഫിയാത്ത എന്നെ സംശയിക്കും, ഞാനും ഈ കുട്ടിയും തമ്മില്. മനസ്സിലായില്ലേ? വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ.
1: ഏ, ഇത് തീരെ ശരിയായില്ല.
0: അപ്പൊ സഫിയാത്ത എന്നെ സംശയിച്ചോട്ടെന്നോ?
1: ഈ കുട്ടിയുടെ ഭർത്താവാണോ ഞാൻ?
0: എന്റെ പൊന്നു നായരെ, നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല. പക്ഷേ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സാധനം ഉണ്ടല്ലോ സഫിയാത്ത, അതൊരു വിളഞ്ഞ വിത്ത. എന്നെ പറ്റി വല്ല സംശയം തോന്നിയാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. സ്നേഹിക്കുന്നവർക്കും ആലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫിയാത്ത. നന്നായി.
2: ഇങ്ങനെ കെട്ടിയന്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത്, അങ്ങോട്ടിരിക്കേ. സ്നേഹത്തിനൊന്നും ഞമ്മളെതിരല്ല, പക്ഷേ ഉമ്മാനെയും ബാപ്പാനെയും സങ്കടപ്പെടുത്താൻ പാടില്ല. എന്താണോ എന്റെ പേര്?
0: പേര് കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ആ ഭാര്യന്റെ പേര് ജാനു. ജാനു ഒന്നും ജാനകി എന്നൊക്കെ മാറി മാറി വിളിക്കും. ഇല്ലേ കൃഷ്ണൻകുട്ടി,
2: രണ്ടാളും നല്ല ചേർച്ച.
1: അപ്പൊ ഞാൻ ഇറങ്ങട്ടെ?
0: അല്ല സഫിയാത്ത, പിന്നെ ഈ കൃഷ്ണൻകുട്ടിക്ക് കൊച്ചിയിലാണ് പണി, ലീവ് ഇല്ല. ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ പണി
2: പോവും. നമ്മൾ എന്താണ് ഈ കേക്കണത്? ഇക്കാ കഴിച്ചിട്ട് പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഇന്ന് തന്നെ പോകാനാ? അത് പറ്റൂല. ഇല്ല കൃഷ്ണൻകുട്ടി, അത് ശരിയാവൂല.
1: എനിക്ക് ഉടനെ പോയേ പറ്റൂ.
0: അവിടെ ചെന്ന് ലീവ് എടുത്തിട്ട് കൃഷ്ണൻകുട്ടി നാളെ തന്നെ വരും. സഫിയാത്ത,
1: നാളെ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല.
2: കൊച്ചിയിൽ എന്ത് പണിയാണ്?
0: കൊച്ചിയില് ഈ ചരക്കുകൾ വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ സഫിയാത്ത. കൃഷ്ണൻകുട്ടി പോയിട്ട് തിരിച്ചു വരും.
2: എന്താ മോളെ ഇജ്ജൊന്നും മിണ്ടാത്ത്, ഇന്ന് പോണ്ടാന്ന് പറയേ.
1: പോയി നോക്കൂ,
2: അവിടെ നിക്കടോ. അന്റെ പെണ്ണിനോട് സ്നേഹത്തിൽ രണ്ട് വർത്താനം പറയാണ്ട് പോക.
0: പറഞ്ഞോളൂ, രണ്ട് വർത്താനം പറഞ്ഞോളൂ.
2: ഇങ്ങോട്ട് തിരിഞ്ഞിക്കട. നമുക്ക്
1: ഞാൻ പോയിട്ട് വരട്ടെ.
4: അങ്ങനെ
1: പറയാൻ പാടില്ലായിരുന്നു.
4: അസനിക്ക് എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ ഇവിടെ പോവാൻ.
1: അല്ല, നീ പോന്നു.
4: കൊറേ നേരായി. ഞാൻ വരുമ്പോ രമേശേട്ടും ബോധം കെട്ട് ഉറങ്ങായിരുന്നു. ഇതങ്ങ് കുടിച്ചോ, വെളിവ് വരട്ടെ.
1: നീ ഇല്ലാത്ത 3 ദിവസം എല്ലാം കൊണ്ട് മനസ്സിന് സന്തോഷം പോയി.
4: ഒക്കെ അമ്മ പറഞ്ഞു.
1: ആ പറഞ്ഞല്ലേ.
4: ഊവ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും.
1: പഞ്ചായത്ത് പ്രസിഡന്റ്?
4: അതേനെ, ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ.
1: അമ്മ പറഞ്ഞല്ലേ.
4: രത്നചേച്ചി, ഞാൻ വരാൻ കാത്തിരിക്കുകയാണത്രേ. രമേശേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്നും എന്നോട് പരിദോഷണം പറയാൻ.
1: എന്തുണ്ടാവാൻ?
4: ഒന്നും ഉണ്ടായിട്ടല്ലോ ചേച്ചിക്ക് പറഞ്ഞ് രസിക്കാൻ. ആള് സിനിമയ്ക്ക്
1: പോയിരിക്കുക.
4: ഒക്കെ വിശദമായിട്ട് പറയാം. ഇത് കുടിച്ചിട്ട് രമേശേട്ടൻ വന്നൊന്ന് കുളിക്ക്.
1: എന്താ അമ്മ ഇത് വളച്ചുകെട്ടി പറഞ്ഞ? അമ്മ ഇതൊരു മഹാസംഭവമായി കളഞ്ഞല്ലോ.
4: ഏത്?
1: ആ പെണ്ണു വന്നത്. ഉണ്ടായ സത്യം ഞാനങ്ങ് പറയാന്ന് വെച്ചതാ. അപ്പഴാ ഒരു കാര്യവും ഇല്ലാതെ അമ്മ ഇല്ലാത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്.
5: എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞ അമ്മ നുണ പറഞ്ഞൊന്നാവൂലേ?
5: തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്ക് അറിയാലോ, അവൾ ഒന്നിന് 10 ലേഖയുടെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മുഴ മുമ്പേ അങ്ങ് എറിഞ്ഞു.
1: എന്തിന്? ചേച്ചി പറയുന്നു, ഞാൻ പറയുന്നു, അവള് വിശ്വസിക്കാ.
5: രമേശ, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തു എന്നറിഞ്ഞാലേ ഏത് പെണ്ണാടാ അത് സഹിക്കുക. തൽക്കാലം സഹിച്ചാ തന്നെ അത് അവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും.
1: അതിന് തീപ്പൊരിക്ക് കാരണമല്ലോ വേണ്ട.
5: ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട. ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ട് നാക്കില്ലേ?
1: അത് അതെ, അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ.
5: അവൾ കഥ കേട്ട് കാര്യാണോ?
1: അതല്ല, അവളുടെ സ്വന്തം കഥയെ വളരെ ദയനീയമാണമേ. അതുകൊണ്ട് ഞാൻ പിന്നെ.
5: വേണ്ട വേണ്ട വേണ്ട, അവളുടെ കഥ നീ ഇനി ഇവിടെ പ്രസംഗിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവൾ അവളുടെ വീട്ടിലും ആയി. നിനക്ക് ഈ നാട്ടിലുള്ള സൽപ്പേര്, ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ്, ഇത് മറന്നിട്ട് ഒരു കളിയും വേണ്ട.
4: ഞാൻ പോട്ടെ ജി. നിക്ക് പെണ്ണേ, പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം.
6: അയ്യോ, അമ്മ നോക്കി നിൽക്കണ്ടാവും.
4: ആ ഞാൻ ഇപ്പൊ കർപ്പൂരമിൽ കൊടുത്തേക്കാം, നല്ല നോവല.
6: എന്നാ ശരി.
7: ആഹാ, നീ എത്തിയോ? ഞങ്ങള് സിനിമ കണ്ടിട്ട് വരിക. എന്താ പാട്ട്, എന്താ ഡാൻസ്, ഒന്നുകൂടെ കാണണം.
4: അല്ലേകെ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്.
6: എന്താ ചേച്ചി?
4: മോളെ, നീ അകത്തു നിന്ന് ഉടുപ്പ് മാറ്റ്, വാ ഇരിക്കേ. നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളാലേക്കെ, ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല.
6: എന്താ ചേച്ചി?
4: ഞാനതെങ്ങനെയാ നിന്നോട് പറയുക? എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ. ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? നാട്ടിലെ മാതൃകാ പുരുഷൻ, അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ, ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന്? അതും ഭാര്യ ഇല്ലാത്ത തക്കം നോക്കി ആരുടെ കാര്യാച്ചി?
8: ലേഖ, നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്.
4: ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്?
8: ഞാൻ ഞെട്ടിയേച്ചേ, ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ.
4: അല്ല, സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ?
8: എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ. ചേച്ചി,
4: നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
8: അല്ല, ഞാൻ ഓർക്കായിരുന്നു.
4: എന്ത്?
8: ഈ നാട്ടിക്കിടന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത്?
4: അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം.
9: ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ. ഞാൻ അന്വേഷിച്ചതായി പറയണം, വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു.
2: നിർത്ത് നിർത്ത്, അടുത്തെങ്ങാനോ നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ട്?
9: അത് കാണാനില്ല.
2: കൊല്ല ഒന്നായില്ലേ എന്റെ പടച്ചോനെ? ബാക്കി വായിക്ക്.
9: എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ
2: പിന്നെ
9: ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ.
2: വായിക്കടോ.
9: ഈ ബഷീർക്ക് എന്തിനാ എല്ലാ കത്തിനും ഇങ്ങനെ എഴുതരുത്?
2: എന്തെഴുതിയത്?
9: വായിക്കണോ? കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ എം കെ സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഉമ്മ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു.
2: ഞാൻ പറഞ്ഞെടുത്തു. മോളെ, മോളെ ഈ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചോട്ട്.
4: ആരുടെ കത്താ ഉമ്മ?
2: എന്റെ മോൻ ബഷീറിന്റെ. വായിക്ക്.
4: വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു, എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ.
2: അത്രേ ഉള്ളൂ ഉമ്മാറേ. ഈ ബെടുക്കൂസാ കത്തിൽ എഴുതാത്തെല്ലാം വായിച്ച് വായിച്ച് 25 രൂപ വെച്ച് പണം എത്ര പറ്റിച്ചു പോയെന്നറിയോ? എടാ ഹോമുക്കെ, അനക്ക് പണം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോടാ. അല്ലാണ്ട് ഏറ്റവും ഭയനെ അറിയാത്ത പെണ്ണുങ്ങളെ പറ്റിക്കല്ലേ വേണ്ടത്? നിക്കടാ അവിടെ. എടാ നിക്കാൻ.
4: പോസ്റ്റ്മാൻ ആള് കൊള്ളാലോ.
2: ദാരിദ്ര്യം കൊണ്ടാ മോളെ, ശമ്പളം കിട്ടണ എണ്ണിച്ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ? ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ, എന്നെ വേണോ 2000 രൂപ മാസത്തില്? ബസീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല.
4: ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി?
2: ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ, ചെലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല. ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മോലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ, കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട്. അയാൾക്കാണെങ്കി ബസീർ സ്വന്തം മോനെ പോലെയാ.
4: കടപ്പുറത്തും കപ്പലിലെന്ന് പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ?
2: ആ അങ്ങനെ ഏതാണ്ട് ഒരു ഇംഗ്ലീഷ് ആണ് കേട്ടാ. മിഗ്ലിങ്ങാ മഗ്ലിങ്ങാ. പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കണ്ടോ പൊറുതി മുട്ടിയിരിക്കുക. അവറ്റകൾ ഓനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ? വെറുതായിട്ട് പായിപ്പിക്കുക, പിടിച്ചിടിക്കുക. ചെലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല്ല. എന്നാലും ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ടുവരും. അതാണ് സ്നേഹം. വീട് പണി കഴിഞ്ഞാ ഓനിങ്ങ് പോരും, എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും. ആ പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ. വീട്ടുകാരോട് ഭയക്കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോളൂ കെട്ടിയോളൂ എന്നല്ലേ. അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി?
4: കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ.
2: ഒരു കത്തും കാണാനില്ല. അനക്കുമല്ലോ ഒരു പുത്തൻ പെണ്ണിന്റെ മനം പൊടച്ചില്. എന്താ നിക്കാ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും. പുയ്യാപ്ല ബസീറിന്റെ പാപ്പ അറിയുന്ന ഒരിക്കലും പുറത്തിറങ്ങൂല. എന്താ ഇറങ്ങാത്ത? ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. കിഷൻകുട്ടി ഇങ്ങ് പറട്ട്, അന്റെ കൂടെ 1 ആഴ്ച ഞമ്മൾ ഓനെ പിടിച്ചിവിടെ കെട്ടിയിടും.
10: മുട്ടത്തറക്കാരെടുക്കുന്നത് ശാന്തി മുഹൂർത്തമാണ്. നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും, ഉറപ്പല്ലേ?
11: ഇരയാട്ട്
10: ക്ലബിലോട്ട് കാണുന്നില്ലല്ലോ.
11: ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. ചായ 200.
10: ഗ്രാമീണ വേളയ്ക്ക് 2 ആഴ്ച ഉള്ളേ.
11: നാടകത്തിന്റെ റിഹേഴ്സൽ കൂടെ പോരെ.
10: പൊടി പൊടിക്കുമല്ലേ. ഞാനാ ശ്രീരാമൻ.
11: ദൈവമേ,
10: ഇവ ഹനുമാൻ. ആ ഇന്നു മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ
11: വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വന്നേക്കാം.
10: ഓ
11: പിന്നെ സഹദേവ, സംഗതി കലക്കണം. 1 സമ്മാനം നമ്മൾ അടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ.
10: അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ, ഞാനല്ലേ ശ്രീരാമൻ.
12: അതാണ് പ്രശ്നം.
10: പിന്നെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ.
12: സഹദേവ, നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ?
10: ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തു പോയി.
12: എന്താ ചിരിക്കുന്നത്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല.
11: അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം. ഒരു വാല് മാത്രം പിറ്റിയതാ മതിയല്ലോ.
12: ചുക്കുവെള്ളപ്പടി ഒന്ന്.
11: ചുക്കുവെള്ളപ്പടി
12: ഒന്ന്.
13: സഹദേവനോ?
14: എവിടം വരെ ആയിരാവും ഏട്ടാ?
13: ഏതാണ്ട് എല്ലാം റെഡി ആയിരുന്നു. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിരുന്നു. ഇനി കൈകേയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ.
14: അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ടു നോക്കാം.
13: ഇട്ടു നോക്കാം. ഈ കളറുണ്ടല്ലോ, സ്റ്റേജിൽ തിളങ്ങും.
14: കൊള്ളാം അല്ലേ?

0: അസലായിട്ടുണ്ട്.
1: എന്ത്
0: ഡ്രസ്? ഇതാണോ
2: ശ്രീരാമ വേഷം?
0: വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്.
2: അയോധ്യയിലെ ദശരഥ പുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്.
0: ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം?
2: എങ്കിലും ഒരു ബ്രേസർ കൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാന്.
0: ബ്രേസർ ഞാൻ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ
2: കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ.
0: നീ ആരെയാടാ മരങ്ങോടനെന്ന് വിളിച്ചത്?
2: മര്യാദക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം.
0: നീ ആരെയാ മരങ്ങോടനെന്ന് വിളിച്ചത്?
2: അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം.
0: ആരെയാ നീ മരങ്ങോടനെന്ന് വിളിച്ചത്?
2: തന്നെ തന്നെയാ
3: വിളിച്ചത്.
0: ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു
3: മോന്തെ
2: പറഞ്ഞു ഞാനിപ്പൊ
3: പോകുന്നു.
0: എന്റെ തൊഴിലിനെ പറഞ്ഞു
3: ആര് പറഞ്ഞു തൊഴിലിനെ പറ്റി? രമേശൻ വന്നത് നന്നായി. ഇതാണ് എന്റെ കണ്ണ് കെട്ടിയ രണ്ടുപേരും കൂടെ അടിയും പിടിയും ബഹളോ. എന്താ ചെയ്യേ?
4: തീർന്നു അങ്കോ.
3: ആ ഒന്ന് തീർന്നു.
5: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
7: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗോളാന്തര വാർത്ത

0: കിഷൻകുട്ടി
1: സഫിയാത്ത
0: കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന്
1: സഫിയാത്ത എങ്ങനെ ഇവിടെ വന്നു
2: കിഷ്ണൻകുട്ടി അതാര്
1: നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും
2: ആൾക്കാരെവിടെ
0: അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട്
1: അതെ കൊച്ചിയിലായിരുന്നു കച്ചവടം ആ കച്ചവടം പൊളിഞ്ഞു പോയി പിന്നെ ഇവിടെ തുടങ്ങി നിങ്ങൾ പിന്നെ ചായ വാങ്ങിച്ചു
0: ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട എളേപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു കാവുത്തറ്റം കോഴി ബിരിയാണിയാ
2: കൊച്ചിയിൽ എന്തിന്റെ കച്ചവടം
1: കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം പറ്റോ ഇവിടെ നല്ല കച്ചവട നല്ല ലാഭം കട ഇന്നലെ തുടങ്ങിയുള്ളൂ സഫിയാത്ത
0: എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് ആ ബൈക്കൊന്ന് വന്ന
1: അല്ല ഞാൻ ഇതിന്റെ തിരക്കില്
0: എന്തോ തിരക്ക് ഒരു പെണ്ണിനെ നിക്കാഹയച്ചോണ്ട് വന്നിട്ട്
1: ഞാൻ ഇന്നങ്ങോട്ട് വരാതിരുന്നതാ
0: അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള് രണ്ടുപേര് കത്തെഴുതാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല അല്ലേ
1: ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയാത്ത നമ്മൾ ഇവിടെ നിന്ന് ആ കാര്യം സംസാരിക്കണ്ട ആളുകൾ വേറെ വല്ലതൊക്കെ ധരിക്കും ഞാനിവിടെ പുതിയ ആളാണല്ലോ
0: ഓള് അവിടെ അന്നെ കാണാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കയാണ്
1: അറിയാം അറിയാം സഫിയാത്ത ഇങ്ങള് വന്നേ ഓട്ടോ ഓട്ടോ അടുത്ത ബസ്സിനെ എത്തിക്കോളാം
0: ഞമ്മള് പൊയ്ക്കോളാം ഉടനെ വന്നില്ലെങ്കിൽ ഞമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും
1: ഞാൻ വരും കേട്ടോ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി
2: അല്ല നിങ്ങക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ
1: കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി അവക്കാദർകുട്ടി ഇബ്രാഹിംകുട്ടി ഒക്കെ എന്റെ പേരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ
2: നിങ്ങക്ക് ഇത് എന്ത് പറ്റി ഈ ചാടിക്കരിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ
1: അത് കുറുപ്പേ ആ സ്ത്രീ ഒരു ഭ്രാന്തിയ എന്നൊരു കൂട്ടുകാരൻ ചേച്ചിയാ രമേശ് എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവരെന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ എന്ത് ചെയ്യും ഒരു ചായ വാങ്ങിച്ചു
2: അപ്പൊ ഈ ചായ
1: ഓ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ
2: കുറുപ്പ് എപ്പോ ചായ കുടിക്കുന്ന കുറുപ്പിനെ അറിയാം
1: ഓ
3: ഇനി ഒച്ച വെച്ചോ ബഹളം കുട്ടിക്കും അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി വഴക്കടിക്കണം അല്ലേ അങ്ങനല്ലേ വിചാരിക്കൂ എന്നെ ചീത്ത വിളിക്കണോ മാരെ
1: പിന്നെ ഞാൻ എന്താ വേണ്ടത്
3: പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ ഞാനത് കേക്കണ്ടവനാ കാരണം ഒരുത്തൻ ഒരു ഊരാക്കുടുക്കി പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേൾക്കണം അടിയും കൊള്ളണം
1: സഫിയത്തെ കണ്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അസനക്ക് അറിയോ ജീവിതത്തിൽ ആദ്യമായിട്ട് മുരിങ്ങച്ചോട്ട് രമേശൻ നായർ നുണ പറഞ്ഞു സഫിയത്തോടും കടയിലെ കുറിപ്പിനോടും ഒക്കെ ഒന്നല്ല ഒരു പത്ത് നുണ
3: എന്റെ നായരെ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനോട് ദേഷ്യം തോന്നരുത് ഇന്നൊക്കെ കുഴപ്പമുണ്ട് തന്നെ താൻ പൊക്കി പറയുക അത് കുറച്ച് കൂടുതലാ കുറച്ചല്ല വളരെ കൂടുതലാ ആരാ ഈ മുരിങ്ങച്ചോട്ട് രമേശൻ നായര് മൗലാന അബ്ദുൽ കലാം ആസാദോ ഗാന്ധിജിയോ ഒന്നും അല്ലല്ലോ പച്ച മനുഷ്യന്മാര് കുറച്ചൊക്കെ നുണ പറയും പറയേണ്ടി വരും ആരും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ
1: ഞാനും ആ കുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹസനക്ക സഫിയാത്തോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണമായത്
3: ഒരു വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു നിങ്ങളുടെ കാര്യം ചെയ്യും ആ കുട്ടിയെ ഒന്ന് വിളിച്ചോട്ട് പൊക്കോളി അപ്പൊ പിന്നെ സഫിയാത്ത നിങ്ങളെ അന്വേഷിച്ച് വരില്ലല്ലോ
1: ഞാൻ എങ്ങനെ വിളിച്ചോണ്ട്
3: പോകാൻ അതെനിക്കെങ്ങനെ അറിയാം
1: എന്റെ ഹസനക്ക ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത്
3: അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല മനസ്സിലായോ
1: പക്ഷേ
3: എന്ത് പക്ഷേ നേരെ നിങ്ങൾ സഫിയാത്ത ചെന്ന് കാണ ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയേ എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് അതേ ഉള്ളൂ വഴി എനിക്ക് തിരക്കുണ്ട് പിന്നെ കാണാം

0: എന്താ വേണ്ടത് സാർ?
1: എടുത്തോണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്?
1: അതെന്റെ ഭാര്യ ഒന്നുമല്ല, വേറെ ആരുടെ ഭാര്യ.
0: സോറി സാർ.
2: ഇതെങ്ങനെയുണ്ട്?
1: കൊള്ളാം,
2: ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടുന്നാണോ ഡ്രസ് എടുക്കാറ്?
1: അല്ല, ഞാൻ ഇവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയോ?
2: വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ?
1: അല്ല, വെറുതെ അല്ല, ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ടു സാരി. ടീച്ചർ എന്താ ഇവിടെ?
2: ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ, അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടു സാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറേയും കൂട്ടാമായിരുന്നില്ലേ?
1: അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് കിട്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറെ?
2: അതിനിത് പട്ടല്ലല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ?
1: സോറി.
2: ഈ ചുരിദാറൊക്കെ എവിടെ?
0: ദാ അവിടെ, ആ റെഡിമെയ്ഡ് സെക്ഷനിലെ.
2: എക്സ്ക്യൂസ് മീ,
1: ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ.
2: അങ്ങനെയൊക്കെ ഉണ്ടോ?
1: അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ. ടീച്ചർക്ക് കുടിക്കാൻ കാപ്പിയോ ചായോ?
2: ഇതതിന് ഹോട്ടൽ അല്ലല്ലോ.
1: ഓ, പറഞ്ഞ പോലെ ഹോട്ടൽ അല്ലല്ലോ അല്ലേ. ഇങ്ങനെ നമുക്കിറങ്ങാം.
2: അപ്പൊ സാരി?
1: ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. ഇങ്ങനെ ടീച്ചർ ഇറങ്ങിക്കോളൂ.
2: എന്താ ഒരു പരിഭ്രമം പോലെ?
1: എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമം ഇല്ല, എന്തിനാ പരിഭ്രമം വെക്കുന്നത്?
2: ശരി, ഞാൻ നടക്കട്ടെ. ബില്ല്
1: 4200 രൂപ.
2: സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില?
3: സിനിമക്കൊന്നും പോയില്ലേ മക്കളെ?
1: 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയത്ത.
3: അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയർ അഞ്ഞാരി എന്നാണോ പറയ? സിനിമേന്റെ കാര്യം എന്നോട് ചോദിച്ചത്.
1: സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോവും.
3: എവിടത്തേക്കുള്ള ബസ്?
1: അല്ല, എന്നിട്ട് കട പൂട്ടണേ.
3: ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കേ ഉള്ളൂ. ഡോ കിഷൻകുട്ടി, മനുഷ്യനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്നിവിടുന്ന് എങ്ങോട്ടും പോകൂല.
1: അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ.
3: എവിടെയാടാ എനിക്ക് പോകേണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇതുവരെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ അർത്തക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്, വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി.
1: ഏത്? എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയി അതെടുത്ത് വന്നിട്ട് നാളെ ഇവിടെ കൂടാ.
3: എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ടാട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, നിന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ട വെച്ചാ എടുത്തു കൊടുത്തോളി. ഇങ്ങോട്ട് വന്നാട്ട് ഇതുണ്ട്. നിന്റെ മോൻ ബസീറിന്റെ മുറിയാ, വേറെ ഒരാളെ നമ്മൾ ഇതിനകത്ത് കേറ്റിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്ത എനക്ക്. വെക്കം കൈ കഴിയിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പിയേക്കാം. മോളെ ജാനു, നിങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊടുക്കുന്ന ഇക്കാകം കഴിച്ചു. അതുകൊണ്ടായില്ല, ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക്. അനക്കതില്ല.
2: അത് ഉമ്മ
3: എന്തുകൊണ്ടാവോ പോണം പോണം എന്ന് പറയണത്? ഇച്ച കൊള്ളാഞ്ഞിട്ട്. അനക്കറിയോ ബസീറിന്റെ ബാപ്പ വറ്റുകൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ. ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കും. ആരുടെ മിടുക്കാ? ഞമ്മടെ മിടുക്ക്. ആ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുളിക്കാൻ എണ്ണയും കോയമ്പും തേപ്പിച്ചു കൊടുക്കല്, പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല്, പാട്ടുകൾ പാടിക്കൊടുക്കല്. ആശിച്ച പൂമണി മാരന്റെ മാറിൽ ചായാൻ കൽബിൽ ഹാജത്ത്, ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടെന്റെ മേനിയിൽ ദൗലത്ത്. ഡറബേ, ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇത് പാടിക്കഴിയുമ്പോ ഞമ്മളെങ്ങനെ കെട്ടി ഒരു പിടുത്ത. പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത്. അനക്ക് തിരിഞ്ഞാ

0: കണ്ണുപൊട്ടിക്ക സൂപ്പറെ. ഓൻ എന്താ എനിക്ക് പൊക്കളഞ്ഞേ? അന്നോരല്ലേ ഇവിടെ കുസ ഞാൻ ചോദിക്കണത്, ഓൻ എന്തുകൊണ്ട് പോയി?
1: അത്
0: മുണ്ടരുത്, പുതുക്കക്കാരനായതുകൊണ്ട് ഓന് കുറച്ച് നാണുണ്ടാവും. ചെല്ലി അത് മാറ്റേണ്ടത്. ചെല്ലടി, ചെന്ന് ഓനെ സ്നേഹിക്കടി.
1: സ്നേഹിച്ചോനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാൻ.

0: రమేశ ఉన్నే రమేశ നീ ഇത് എപ്പോ വന്നു? എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു?
1: ഒരുപാട് വൈകിപ്പോയമ്മേ, ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി. പിന്നെ അത് അവിടെ നന്നാക്കി. ഇല്ല, നന്നാക്കില്ല, അവിടെ ഇട്ടു. ആകെത്തിന് ലോറി കിട്ടി. അതിൽ കയറി ഇവിടെ എത്തിയപ്പം 4:00. പിന്നെ വിളിച്ചു പറഞ്ഞ നിങ്ങൾ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് കേൾക്കണമെന്നില്ലേ.
0: ഉണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ? പാതിരാ കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുക. നീ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന്.

0: നമ്മൾ ദാസനല്ല അത്.
1: ദാസനാണല്ലോ.
2: ഡ്രൈവർ കാർ വാടക എവിടെപ്പാ?
3: 100 രൂപ.
2: ഞാൻ 200 രൂപ കൊടുക്കുന്ന 100 രൂപ ഇനാം. കാരണം ഞാനിപ്പോ പഴയ കാരക്കൂട്ടിൽ ദാസനല്ലേ, പണക്കാരൻ. ഡേയ് ഇങ്ക വാടാ. ഇന്ത കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ പെരിയൊരു പലചരക്ക് കട തുടങ്ങണം. തുടങ്ങിത്താൻ തീരുവേൻ.
0: അല്ല ഇതെന്താ പുലികളിയോ?
1: ഇവൻ ഇത് ഇത്രയും കാലം എവിടെയായിരുന്നു?
2: ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങ് മുത്തുമാരി കൗണ്ടർ, നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും.
3: ആർക്ക്?
2: ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ, അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും, അന്താള് വട്ടി കൊടുക്കലേ. അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരു ഒറ്റ ഓട്ടാ ഇന്ത കത്തിയെടുക്കും. ഡേ എന്നൊരലർച്ചയാ. വട്ടി താനേ വരും. തൊഴില് ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല. അങ്ങ് കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ്
3: തെരിയുമായിരുന്നല്ലേ?
1: ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ സുശീല?
3: അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഈ ഞാൻ തന്നെ പല പണി നോക്കി. നാടുകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം, ഒന്നിനു ഉറച്ചു നിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ നാലു കാലിൽ നടന്നു പോകുന്നത് കാണുന്നതിന്റെ ഒരു സുഖം ഓ ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ.
4: അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ടൂബ് ഇട്ടിറങ്ങിയത്.
1: ശരിയാ സുശീല, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്.

0: ഞാനന്ന് സുശീലിനോട് തെറ്റ് ചെയ്തു, പണം വാങ്ങിച്ചു. പക്ഷെ രമേശൻ നേരെ തള്ളാൻ പറ്റിയില്ല.
1: അത് സാരല്ല, അയാൾ തിരിച്ചടിക്കുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചു.
0: ആ, എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലിനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപാളയത്ത് MGR പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണൻ്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം, അതിനാണ് ഞാൻ വന്നത്. അതിനുള്ള പണവും ഉണ്ട്. സുശീലൻ എൻ്റെ ആളായി നിന്ന് അത് നടത്തിത്തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല.
1: ഒരു റൗഡി കരയുന്നു.
2: രമേശനാണോ ഭാസ്കരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ പൊക്കമുള്ളവൻ?
3: രജനി കുറ്റക്കാരിയല്ല, അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാള് പറഞ്ഞു. അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തു വിടുന്ന ഇറങ്ങിയതാ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല.
1: സ്വന്തം മോള് എങ്ങടാ പോയെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ?
0: നമുക്ക് പോവാൻ സുശീല.

0: അപ്പോ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കുകയാണ് രഹസ്യമായി.
1: ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒടുക്കം അവളെ അവൻ തട്ടിയെടുത്തു. അവനെ കൊന്നു കൊലവിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ.
0: ദാസ, എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത്. നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല.
2: പിന്നെ എവിടെയായിരിക്കും?
1: ചൊവ്വാ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും.
0: അവിടെയൊന്നും ആയിരിക്കില്ല. ടൗണിൽ അവന് ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. ഏതായാലും ദാസം വാ, നമുക്ക് കാര്യമെടുത്ത് അന്വേഷിക്കാം.

0: കെട്ടിയാലും കെട്ടിയോളും അവരുടെ കുടിയിൽ പലതും ചെയ്യും, അതൊക്കെ ഒളിഞ്ഞു നോക്കാൻ പാടുവോ? നായെ
1: കെട്ടിയാലും കെട്ടിയോളും, അത് ഞാൻ അറിഞ്ഞില്ല.
0: എന്നോട് പറയണോ? പറയണോ? നിക്കട അവിടെ, എടാ അവിടെ നിക്ക, എല്ലാം പറഞ്ഞേരടാ, അവിടെ നിക്കട. ഇച്ചി നമ്മളെ അറിയില്ല.
2: എന്താ സഭയത്തോട് ശബ്ദം കേട്ടത്?
0: ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ. നമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു.
3: നാട്ടുകാരെ ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട് ആ ചെന്നായിക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ.
4: അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മുടെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ.
5: മീനാക്ഷി അമ്മേ, എനിക്ക് അഞ്ചും പത്തും ഇല്ല, ഒരേ ഒരു മോളാ. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്?
0: അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
5: പിന്നെ മുറ്റത്തെ മറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്ക് ഇപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖേ, മോളെ,
6: മോക്ക് വലിയ പഠിപ്പും പത്രാസും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല? കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പെന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്ത പേരുണ്ടാക്കില്ല. ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനിയും വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല.
4: ആളോട് സ്ഥലം കാലിയാക്കി തുടങ്ങി. സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ
5: സുശീല.
7: ഇവിടെ ഉണ്ടല്ലേ. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകികളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പി രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കൂടോ പ്രസിഡന്റ്?
4: ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായര് ഞങ്ങൾക്കറിയാം.
7: ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുകയുണ്ടായിട്ടില്ല പ്രസിഡന്റ്.
4: എന്ത് തീയണ്ടായിന്നാ ഈ പറയണത്? ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ?
2: കണ്ടിട്ടുണ്ട്, ദാസം കണ്ടിട്ടുണ്ട്, അവനെ അവന്റെ പുതിയ ഭാര്യയും ഈ ദാസം കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയമുണ്ടെങ്കിൽ തെളിയിക്കാം, ഈ നിമിഷം തെളിയിക്കാം.
0: ഇത് എവിടേക്കാണ് എല്ലാരും കൂടി? തിരിവിന് വല്ലതാണെങ്കിൽ അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടോളി. ഒരൊറ്റ മുക്കാലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂല. ബസീറിന്റെ പരമണി നടക്കുന്ന സമയം.
4: തിരിവിനൊന്നും അല്ല, രമേശൻ നായർ. എവിടെ?
0: ആര്?
4: രമേശൻ നായർ.
0: നായന്മാരൊന്നും ഇവിടില്ല, ഇത് എന്റെ വീടാ, ഞാൻ നായരല്ല.
4: എവിടെയാടോ?
2: ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ.
0: നീയാണ്? എന്താണ്ടാണെങ്കിലും വേണ്ടേ, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ.
8: ഉമാ, ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്.
0: ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻ കുട്ടിയും ഓന്റെ കെട്ടിയോളും ജാനുവാ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് കിസ്പോർട്ട് ഒന്നും പറഞ്ഞ് പുറത്ത്
4: പോയിക്കാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂട്ടി ജീപ്പും വാടക പിടിച്ച് ഞങ്ങൾ ഇവിടെ കൊള്ളുന്നത് കിഷൻ കുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ?
1: ഞാൻ കണ്ടതാണ്.
4: എന്താണ്ടാ നീ കണ്ടത്?
0: കിഷൻകുട്ടിയും കെട്ടിയോളും വന്നേക്കണം.

0: അമ്മ പറഞ്ഞില്ലേ? അമ്മേ,
1: നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി.
0: ശിക്ഷയോ? ഇല്ലമ്മേ.
1: എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ.
0: ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു ബുദ്ധിമോശം പറ്റി? എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോ എന്റെ നാവ് അനങ്ങില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ, അത്ര എനിക്ക് പറയാനുള്ളൂ.
1: എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നത്.
0: അതെന്താ?
1: പോയി, എല്ലാരും പോയി.
0: ലേഖ? ലേഖ പോയോ അമ്മേ?
1: അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി.
2: ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാം എന്റെ കുറ്റമാ. എന്റെ മകക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
0: അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്.
2: ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ?
0: അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ?
2: ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ?
0: ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു.
2: രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി.
0: അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി, സത്യം എല്ലാം അവര് പറയും.
2: അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ?
1: അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
2: ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്?
1: അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ. എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ.
0: പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ?
1: ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല?
0: അത് അമ്മ പറഞ്ഞു.
1: അമ്മയോടല്ല, രമേശേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെയാ തിരിച്ചു. പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടാ എന്ന് രമേശേട്ടൻ നുണ പറഞ്ഞു ഇല്ലേ?
0: അത്
1: ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസിനിക്ക് കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശേട്ടനെ കണ്ടത്? എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട എന്ന് നിങ്ങളെ ചതിച്ചു.
0: നിർത്ത്, എന്നെ പറ്റി എന്താ നീ വിചാരിച്ചേ? കുറെ നുണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊണ്ടാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല എന്റെ മനസാക്ഷിയല്ലാതെ.
1: ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി?
0: ലേഖേ, ഇല്ല, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കത് മതി. നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സ്നേഹമുള്ളിടത്തെ വിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർത്തില്ല. അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവുമാകുമ്പോൾ. ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും, ഒരു വക്കീലിന്റെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച്.
3: രമേശൻ നേരം നാട് വിട്ടോ കുറുപ്പേ? വല്ലയിടത്തും പോയി കുറുപ്പ് ഒരു പെണ്ണ കെട്ട്, ഒരു ജോലി ആവട്ടെ, നായരിന് കട തുറക്കുന്ന മട്ടില്ല.
4: നല്ല ചാരായം ക്ലാസ് എടുക്കട്ടെ.
5: ചാരായം തന്നെ കൊണ്ടുപോണോ?
4: ചാരായം ചാരായം ചാരായം ചാരായം ചാരായം.
3: എങ്ങനെയുണ്ട് സുശീല?
4: കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ വീണ്ടും ചാരായ കച്ചവടം തുടങ്ങിയത് ആളുകളെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഒരു പരസ്യമാകുന്ന ഒരു ലേശം ഒന്ന് അലയേണ്ടി വരും. ആ, ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്നോളാം.
5: അത് മതി, ഞങ്ങൾ അല്പം തിരക്കിലാ. പല സ്ഥലത്തും കളവും പിടിച്ചു പറയും നടക്കുന്നതായി പരാതി വരുന്നുണ്ട്. നാട് നന്നാകാൻ തുടങ്ങി. വരട്ടെ.
4: ഓ ശരി, ലേശം മൂടിനു വേണ്ടി
5: ഞാൻ അങ്ങോട്ട് പാടു. വണ്ടി വിടെ.
0: ഇന്ന് കട തുറക്കാന്ന് വെച്ചു, വെറുതെ പൂട്ടിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുന്നുണ്ടല്ലോ.
1: ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന്. വേണമെങ്കിൽ ഞാൻ അവരെ കാല് പിടിച്ച് പറയാം.
0: എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു. എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല, അമ്മയ്ക്കറിയില്ല. എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു, പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി.
6: ഇത്രയേ ഉള്ളൂ ലോകം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മഹാനാണ് ദൈവമാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞു. ആർക്കും സത്യം അറിയണ്ട. ഇനിയത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ. അതന്നെയാ നല്ലത്. സാരല്ലമ്മേ, ഈ മുറിവണങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തു വരും. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആരായത്? ഇരിക്കൂ. വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ?
7: ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു.
6: ആണോ? അതൊരു വലിയ കാര്യമാണല്ലോ. എന്തായാലും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ. അനാഥ പെൺകുട്ടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തൊലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കുടിക്കാൻ ചായ കാപ്പിയോ? ആ, എല്ലാരും ഉണ്ടല്ലോ.
8: ഈ ബലാലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവന്റെ നുണ. ഈ പൊല്ലാപ്പിന് എല്ലാം കാരണം ഇവൻ ഒരുത്തന.
6: അല്ല സഫിയാത്ത, ഹസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാരും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ.
9: രണ്ടാഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും. അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു.
6: ഉണ്ടായിരുന്നല്ലേ, വളരെ വളരെ സന്തോഷം.
8: ഇവിളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട. അബുദാബി പോണ വരയ്ക്കും ഇവിളെ ഞമ്മള് നോക്കിക്കോളാം.
6: എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത. ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു.
9: നിങ്ങൾ വരി, ഒരു കാര്യം പറയാം.
6: ഇനി എന്ത് രഹസ്യാസനക്ക?
9: നിങ്ങൾ വരുന്നേരെ പറയട്ടെ.

0: കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ, ഞങ്ങളതങ്ങ് ചെയ്തു. ആ കുട്ടീൻ്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല. കാർമേഘങ്ങളില്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ.
1: അറിയാതെയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു ലക്ഷത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന്.

0: ചുവല്ലോ.
1: സിനിമാ ശബ്ദരേഖയും ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഗോളാന്തര വാർത്ത. സംവിധാനം സത്യനന്ദിക്കാട്, തിരക്കഥ ശ്രീനിവാസൻ, നിർമ്മാണം ബി ശശികുമാർ, ഛായാഗ്രഹണം വിപിൻ മോഹൻ, സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മമ്മൂട്ടി, ശോഭന, കനക, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ, നെടുമുടി വേണു, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ, മീന ഗണേഷ്, മഞ്ജു പിള്ള, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവർ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്ക് വേണ്ടി 5-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2-ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിന്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ച് ഉയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900-ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ രണ്ട് വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ ഒരു എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
0: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി

0: തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുലഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്.
0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് ജൂലൈ 11 സമതല ഭൂമികകളിലാണ്. 1960 ജൂലൈ 11, 20th century അമേരിക്കൻ നോവൽ സാഹിത്യത്തിലെ മഹനീയ കൃതികളിലൊന്നായ ടു കിൽ എ മോക്കിംഗ് ബേർഡ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു. ഹാപ്പർലിയുടെ ഗംഭീരമായ നോവൽ. 1972 ജൂലൈ 11, ലോകമെമ്പാടുമുള്ള ചതുരംഗ പ്രേമികൾ ശ്വാസമടക്കി കണ്ടുകൊണ്ടിരുന്ന നൂറ്റാണ്ടിൻ്റെ ചെസ് മത്സരം എന്നു വിശേഷിപ്പിക്കപ്പെട്ട മത്സരം ഐസ്ലാൻഡിലെ റെയ്കിജാവിക്കിൽ നടക്കുന്നു. 1989 ജൂലൈ 11, 20th century ഇംഗ്ലീഷ് നാടകവേദി കണ്ട അതുല്യ നടനും സംവിധായക പ്രതിഭയുമായിരുന്ന ലോറൻസ് ഒലിവയർ ജീവിത നാടകത്തിൻ്റെ അരങ്ങൊഴിഞ്ഞിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്രമത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship of strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റ

0: യായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നേവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാൺ ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കേ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നേ ഹി ദേശ് കേ ലോഗോ കേ ഹാത്തോ സേ വാർഷിപ് ബനാ രഹേ ഹൈ ഓർ വഹ് ഭി ഏക് കേ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ് ബനാ രഹേ ഹൈ.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി, എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം MG ശ്രീകുമാർ.

മിഴി രണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ.

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം മീനത്തിൽ താലികെട്ട്.

ചിത്രം ദോസ്ത്. സംഗീതം വിദ്യാസാഗർ. രചന എസ് രമേശൻ നായർ. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്ര.

കൈതപ്രം രചന നിർവഹിച്ച് മോഹൻ സിതാര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നക്കൂട്. ആലാപനം മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ്.

കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലെടുത്തത്. ചിത്രം സഹയാത്രികർക്ക് സ്നേഹപൂർവം. സംഗീതം മോഹൻ സിതാര. രചന എസ് രമേശൻ നായർ.

ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഹൗസ്വേപ്പച്ചൻ. രചന എസ് രമേശൻ നായർ. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ധരുണസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് രമണൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.

മായ പ്രേമകാവ്യം അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആ കൃതിയുടെ അഭൂതപൂർവമായ പ്രശസ്തിയും പ്രചാരവും കണ്ട് ഒരിക്കൽ മുണ്ടശ്ശേരി മാസ്റ്റർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയും ഒരനുഭവമോ? ശരിയാണ്, ആദ്യകാലത്ത് അധിക്ഷേപിച്ചിരുന്നവരെ തന്നെ പിന്നീട് പരസ്യമായി അഭിനന്ദിക്കാൻ നിർബന്ധിതരാകത്തക്ക വിധത്തിൽ മലയാളത്തിന്റെ അക്ഷരങ്ങൾ നാവിൽ നുഴയുന്ന ഏതൊരു കുഞ്ഞിന്റെ ചുണ്ടിലും ഈരടികൾ തട്ടിക്കളിക്കത്തക്ക വിധത്തിൽ അത്രയ്ക്ക് കൃതിയാകർഷകമായ ആരണ്യക കാവ്യമാണ്, നാടകീയ കാവ്യമാണ്, പ്രണയ കാവ്യമാണ് രമണൻ. തന്റെ ഓമന ചങ്ങാതിയുടെ പാവന സ്മരണയ്ക്ക് ആ ശവക്കല്ലറയുടെ മുമ്പിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്ന സൗഹൃദ ഉപഹാരം.

എന്ന് ശ്രീ ചങ്ങമ്പുഴ വേദനയോടെ അമർഷം കൊള്ളുന്നു. അതെ, ഇന്നത്തെ സാമ്പത്തിക അസമത്വത്തിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരു മുരളീ ഗായകന്റെ, കലാകാരന്റെ

ചേതോഹരമായ ഗ്രാമപ്രദേശം. മഞ്ഞുന്തുള്ളികൾ വഹിച്ച പുല്ലിൻ കൊടികളെ പുലർകാല രാഗപ്രഭ കൊണ്ട് മന്ദമന്ദൻ തഴുകി തഴുകി അരുണനങ് ഉദയാചലത്തിൽ വന്ന് എത്തിയെത്തി നോക്കുന്ന സമയം. അങ്ങനെ പ്രകൃതിയിൽ തന്നെ പ്രേമത്തിന്റെ ഒരങ്കുരം രാഗത്തിന്റെ ബീജാവാപം ചെയ്തുകൊണ്ടാണ് ശ്രീ ചങ്ങമ്പുഴ തന്റെ പ്രേമകഥ ആരംഭിക്കുന്നത്. അവസരത്തിൽ അവിടേക്കും നോക്കൂ.

0: ആ താഴ്വരയിൽ അരുവിയുടെ തീരത്ത് ഒരു പൂമരത്തിന്റെ തണലത്ത് പരന്നുകിടക്കുന്ന പുൽത്തകിളിയിൽ എല്ലാം മറന്ന് സല്ലാപത്തിൽ മുഴുകിയിരിക്കുന്ന രണ്ടാട്ടിടയന്മാർ ഒരു ഞെട്ടിൽ അങ്കൂരിച്ചാത്ത അഥവാ ഒറ്റ ഞെട്ടിൽ വിരിഞ്ഞ സൗരഭം മുറ്റിടും രണ്ടു പൂക്കൾ പോ. അവരിൽ ആ നീണ്ടു നിവർന്നു കിടക്കുന്ന കൃഷകാത്രൻ, പ്രശാന്ത ഗംഭീരൻ, ആ 28 വയസ്സുകാരനാണ് രമണൻ. അടുത്ത് കൊടുങ്കയൂന്നിയിരിക്കുന്ന ആ യുവസുഭകനില്ലേ, ആ 23 വയസ്സുകാരൻ, അതാണ് മദനൻ. അവരുടെ ഓമൽ സ്വകാര്യം എന്തെന്ന് അറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? അവരെന്തോ സ്വകാര്യം പറയുന്നു, അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
1: വരുവരും വേഗം നടക്കൂ, നമ്മൾ ഒരുമിച്ചങ്ങ് തിരാൻ കൂട്ടുകാരേ.
0: അതാ മദനൻ ചോദിക്കുകയാണ്.

രമണ, കുറച്ചു നാളായി നിന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഒരൊറ്റ നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ ശക്തിയില്ലാത്ത നീ നാളുകളായി എന്നെ വിട്ട് ഏകാന്തതയ്ക്ക് ശരണം പ്രാപിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഏതോ ഒരു ചിന്ത, കരാളമായ കഠോരമായൊരു ചിന്ത നിന്റെ കരളിനെ അങ്ങനെ കരണ്ട് കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെന്തു തന്നെ ആയാലും പറയൂ തുറന്നത്, അതിനു വേണ്ടി പണയപ്പെടുത്താം എൻ ജീവനും ഞാൻ. അതെത്ര തന്നെ കൃഷസാധ്യമായിരുന്നാലും എന്റെ ജീവൻ ബലിയർപ്പിച്ചും ഹോമിച്ചും അത് സാധിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഈ മന്ദന്റെ കർത്തവ്യം. അതുകൊണ്ട് പറയൂ തുറന്നത്. മദന, ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്ക് അന്യോന്യം മറച്ചു വയ്ക്കാൻ ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ സ്നേഹിത സഹോദര?

മദന, ആ വേദനയുടെ കഥ, ആ കണ്ണുനീരിന്റെ കഥ നീയുവെന്തിനറിയുന്നു? നീയുവെന്തിന് എന്നെ പോലെ വേദനിക്കാൻ ഇടവരുന്നു എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്കത് കേട്ടേ ഒക്കൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. നീ അറിഞ്ഞു കാണും, നീ ഊഹിക്കുകയെങ്കിലും ചെയ്തു കാണും, ഞാനും ചന്ദ്രികയും തമ്മിൽ പ്രണയബദ്ധരാണെന്ന്. ചന്ദ്രിക ഇന്നാട്ടിലെ ഏറ്റവും വമ്പിച്ച ജന്മിയുടെ ഒരേ ഒരു മകൾ പ്രഭുകുമാരി, അവൾ എന്നെ പ്രേമിക്കുന്നു എന്ന് ശരദപ്രവീതിയിൽ

തന്റെ തങ്കരിപ്പികൾ വീശി വിതറുന്നൊരപ്പിച്ചിര നക്ഷത്രം, ഒരമ്പിളിയുടെ തങ്ക കതിരൊളിയുമായി മാത്രം പ്രശോഭിക്കേണ്ട ഒരു മനോഹര താരം, അതൊരു പുൽക്കൊടിയെ പ്രേമിക്കുന്നു എന്ന്, പുൽക്കൊടിയുമായി ജീവിത സമ്പർക്കത്തിന് അഭിലഷിക്കുന്നു എന്ന് ലോകചരിത്രത്തെ കൂളിളക്കം കൊള്ളിക്കുന്ന സംഭവം, ലോകത്തിലൊരു പക്ഷേ ഇന്നോളം കേട്ടുകേൾവി പോലുമില്ല എന്ന് മറ്റുള്ളവർ കണ്ണടച്ച് പറയാവുന്ന നഗ്നമായ ഒരു യാഥാർത്ഥ്യം, അത് സംഭവിച്ചു പോയി. കാരണം അവൻ

0: ഇത്രയുള്ളൂ. നീ ചന്ദ്രിയെ പ്രേമിക്കുന്നെന്ന്, അതിന് എടമഠയാ പാവപ്പെട്ടവന് പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും അവകാശവും അധികാരവും ഇല്ലെന്ന് നിന്നെ ആര് പറഞ്ഞു മനസ്സിലാക്കി? നിനക്കുള്ള കുഴപ്പം, ഓ നീ പണക്കാരനല്ല, പക്ഷേ നീ ഒന്നാന്തരം കലാകാരനാണ്, അനുഗ്രഹീത മുരളീഗായകനാണ്. നിന്നെ ചന്ദ്രിയെ പ്രേമിച്ചാൽ, എനിക്ക് ചന്ദ്രിയെ അറിയാം, അവൾ അഭ്യസ്ത വിദ്യയാണ്, സംസ്കാര സമ്പന്നയാണ്. അതുകൊണ്ട് രമണ നിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, രമണ ലോകത്തിൽ ഭ്രമമെന്നും പ്രേമമെന്നും രണ്ടവസ്ഥയുണ്ട്. അത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്.
1: പണവും പ്രതാപവും അറ്റിടത്തും പ്രണയം മുളച്ചേ കൂടാകയില്ല.
0: പണം പ്രതാപം അതൊന്നുമില്ലെന്ന് കരുതി അവിടെ പ്രണയം ഉണ്ടാകാൻ പാടില്ലെന്നില്ല.
1: സമുദായ നീതികൾ അല്ലതിന്റെ വിമല സാമ്രാജ്യത്തിന്മാനദണ്ഡം.
0: വിസ്തൃതമായ പ്രേമ സാമ്രാജ്യം സാമുദായിക നീതികളാകുന്ന അളവുകോൾ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല.
1: അതിൽ ശരീരം ശരീരം അല്ല, ഹൃദയം ഹൃദയത്തെ ആണ് കാണുന്നു.
0: ബാഹ്യമൂട്ടികൾ കണ്ട് ഭ്രമിച്ച് പുറംപൂച്ചുകളിൽ മതിമയങ്ങി ഉണ്ടാകുന്നതല്ല പരിശുദ്ധ പ്രേമം. അതുകൊണ്ട് രമണ നിൻ
1: ചിന്തകൾക്കർത്ഥം ഇല്ല, പ്രണയവും ഏകമല്ല.
0: പിന്നെ ഈ ഭ്രമം ഭ്രമം എന്നൊരവസ്ഥയുണ്ട്, അതാണെങ്കിൽ തകരാറാണ്. ഇന്ന് ലോകത്ത് ബഹുഭൂരിപക്ഷവും നടക്കുന്നത് പ്രേമമല്ല ഭ്രമം. അതുണ്ടാകാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. തന്നെ നോക്കിയോ എന്നൊരു സംശയം, അല്ലെങ്കിൽ തന്നെ കണ്ടപ്പോ ചിരിച്ചില്ലേ എന്നൊരു തോന്നൽ മതി, സംഗതി സ്റ്റാർട്ടായി. ചിലപ്പോൾ കണ്ണിനോ പല്ലിനോ ഉള്ള വല്ല പ്രത്യേക തകരാറ്, കൊങ്കണ്ണോ കൊന്ത്രപ്പല്ലോ എന്തായാലും മതി, വെടിക്കെട്ടിന് വഴിമരുന്ന് പോലെ. ഒരു തീക്കൊള്ളിയുടെ ആവശ്യമേ ഉള്ളൂ, കൊണ്ട് പൊട്ടിയത് തന്നെ. എന്തിന്?

0: കൊടുക്കും. പിന്നെ അവിടുന്ന് അങ്ങ് അത് തുടർന്ന് അവസാനം അവരെ പിരിക്കാൻ ഈശ്വരൻ പോലും ശക്തിയില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ അവൾക്കോ അവനോ രക്ഷകർത്താക്കൾ മറ്റൊരു വിവാഹം നിശ്ചയിച്ചാൽ പരമാവധി വരെ എഴുത്ത് അല്ല കാണുകയാണെങ്കിൽ ഒറ്റ അഭിനയമാണ്. പിന്നെ അവനവന്റെ പാട്ടിന് പോകും, അവളവളുടെ പോക്കിന് പോകും. അങ്ങനെ ആ വികാര പ്രകടനമല്ല പരിശുദ്ധ പ്രേമം.
1: മർത്യന്റെ നീതിതൻ മുള്ളുവേലിക്കകത്ത് ഒട്ടും ഒതുങ്ങാത്ത ദിവ്യരാഗം കാണിച്ചിടുന്നോരപാരതയാണ് അതിൽ കാണില്ല കമാന്ധകാരലേശം. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങിച്ചമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നും ദുരിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. ആ സ്നേഹമാണ് അഖിലസാരമൂടിയിൽ സ്നേഹസാരമിക സത്യം ഏകം. നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും പരിശുദ്ധ സ്നേഹത്തിൻ മന്ദഹാസം. നിഷ്കളങ്കതയുടെ പ്രേമം അതാത്മാവിന്റെ വെളിച്ചമാണ്, ജീവിതത്തിന്റെ വിരുന്നശാലയാണ്. അതിന് സമുദ്രത്തെക്കാൾ അഗാധതയുണ്ട്, ഭൂമിയേക്കാൾ സഹനശക്തിയുണ്ട്, ഈ ജീവിതത്തെക്കാൾ നീളമുണ്ട്. അതുകൊണ്ട് രമണ നിൻ
2: ചിന്തകർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല.
0: എനിക്കറിയാം ചന്ദ്രിക പ്രഭുകുമാരിയാണെങ്കിൽ എന്താ അഭിപ്രായം, സംസ്കാര സമ്പന്നയാണ്. അവർ നിന്നെ പ്രേമിച്ചാൽ അത് കേവലം വികാര പ്രകടനമാവുകയില്ല, പരിശുദ്ധ പ്രേമം തന്നെയായിരിക്കും. അതുകൊണ്ട് ഓരോ

0: മദനന്റെ ആ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ. ഏതായാലും ആ വാക്കുകൾ രമണന് കുറെ കൂടി ആത്മധൈര്യം നൽകി എന്ന് സമ്മതിച്ചേ ഒക്കും. ഇനി മറ്റൊരു രംഗം നമുക്ക് നോക്കാം. സമയം സായം സന്ധ്യ. ചന്ദ്രികയുടെ മനോഹരമായ മണിമേളയോട് തൊട്ടടുത്ത പൂങ്കാവനത്തിൽ രമണനും ചന്ദ്രികയും അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ല, സല്ലപിച്ചുകൊണ്ടിരിക്കുക. വികാരഭരിതമായ സന്ധ്യ. പുഷ്പങ്ങളുടെ മാതക സൗരഭ്യം ഏറ്റുകൊണ്ട് മലയമാരുതരാൻ മന്ദമന്ദം ആസൃഷ്ടരായി ആ കാമുകീകാവുകന്മാർ ഇരിക്കുകയാണ്. എന്താണ് അവരുടെ സല്ലാപ വിഷയം? എങ്കിലും
1: ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകം അല്ലി ഉലകം.
0: ചന്ദ്രികയെ, നീ പറയുന്നത് ശരിയാണ്. നാൻ തമ്മിൽ പ്രണയബദ്ധരായതിൽ തെറ്റില്ല. എങ്കിലും
1: ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പലോകം അല്ലി ഉലകം.
0: താരും തളിരും മാത്രം വിരിച്ചതല്ല, കല്ലും മുള്ളും കൂടി നിറഞ്ഞതാണ് ജീവിതപ്പാതി എന്നുള്ള കാര്യം നീ മറക്കരുത്. നമ്മുടെ മനക്കോട്ട് അതേവിടെ തന്നെ പുലരും, പുലരണം, പുലർത്താം എന്ന് കരുതരുത്. ആശാസൗധം അടിയോടെ അടിച്ചു തകർക്കുവാനാണ് എപ്പോഴും എതിർശക്തികൾ നിൽക്കുന്നെന്നുള്ള കാര്യം വിസ്മരിച്ചു പോകരുത്. ചന്ദ്രികയെ
1: നമ്മൾ കാണും സങ്കല്പലോകം അല്ലി ഉലകം.
0: പക്ഷെ രമണൻ എന്തു പറഞ്ഞാലും ചന്ദ്രികയുടെ കാതിലത് കയറുകയില്ല. അവൾ ചോദിക്കുന്നത്,
1: കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം? കുറ്റം പറയുവാൻ
0: ഒരു യുവാവും ഒരു യുവതിയും തമ്മിൽ ഒന്ന് പ്രേമിച്ചു പോയി,
1: അതിന് കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം?
0: ലോകത്തെന്താ ഇത് പുത്തിരിയാണോ? ഉടൻ തന്നെ ആകാശം ഇടിഞ്ഞു വീഴും, ഭൂമി ഉടർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ട് ആ വസിഷ്ഠനോടുള്ള വൈരാഗ്യം കൊണ്ട് വിശ്വാമിത്രൻ ബ്രഹ്മർഷിപദത്തിന് വേണ്ടി കഠിനകഠിന കൊരഘോരം തപസ് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദേവനാരി, ദേവേന്ദ്രൻ പറഞ്ഞയച്ച ദേവനാരി മേനക പെണ്ണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ഇന്ന്
1: ഒട്ടുനേരം ദേവനാരി പാട്ടുപാടി കളിച്ചപ്പോൾ വിട്ടുപോയി മാമുനിക്കെ
0: നേരാണോ? നേരാന്നോ? അങ്ങനെ ആ കാട്ടിലെത്തി കനിതന്നും കൂട്ടരും ഈ വിധമാകാമെങ്കിൽ, മാമുനിക്ക് വരെ വികാര വിചാരങ്ങൾ ഉണ്ടാകാമെങ്കിൽ, കണ്ണുപൂട്ടി മൂക്കുപൊത്തിയിട്ട് റിക്കു ചൊല്ലും ആ മാമുനി വരെ അങ്ങനെ ആയിത്തീരാമെങ്കിൽ, ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ, പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യര്, സംസ്കാര സമ്പന്നര്, ചെറുപ്പക്കാരെ, അങ്ങനെ എന്തുകൊണ്ടും അനുരൂപരായി നമ്മൾ തമ്മിൽ ഒന്ന് പ്രണയബദ്ധരായാൽ

0: തന്നെയല്ല ചന്ദ്രികയെ, ഈ പ്രേമരഹസ്യം പുറത്തായാൽ നിന്റെ അച്ഛനും അമ്മയും അതറിയാൻ ഇടവന്നാൽ.
1: തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും?
0: അവരുടെ ദൃഷ്ടിയിൽ ഞാൻ അഗണ്യരിൽ അഗണ്യൻ, അവശരിൽ അവശൻ, അധപ്പതിച്ചവരിൽ അധപ്പതിച്ചവരാണ്. അങ്ങനെ എന്തുകൊണ്ടും
1: തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും?
0: നീ പറയുമായിരിക്കും ഞാൻ ഒന്നാന്തര ഒരു കലാകാരനാണെന്ന്. കലാകാരൻ നാണയ തൊട്ടുകളുടെ കിളികിലെ ശബ്ദത്തിൽ കൂടി മാത്രം മാന്യത്വത്തിന്റെ മാനദണ്ഡം കുറിക്കുന്ന ഇന്നത്തെ ലോകം, ഒരുത്തന്റെ മണിമാളികയുടെ ഗോപുരത്തിന്റെ ഉയർച്ച മാത്രം നോക്കിക്കൊണ്ട് അവന്റെ വളർച്ചയെപ്പറ്റി വിധി എഴുതുന്ന മനുഷ്യൻ, ആ കാര്യത്തിൽ
1: തുച്ഛനാ എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും?
0: നിന്റെ അച്ഛനും അമ്മയും അവരുടെ ഒരേ ഒരു മകളാണ് നീ നിന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അവരുടെ പ്രതീക്ഷ കലാകാരനാണെങ്കിൽ തന്നെ എന്നെ പോലെ ഒന്നുമില്ലാത്തവനാണ്. സീതാവും കലാവല്ലാക്കും സമ്രാട്ടോ സമുദായ നേതാവോ, അങ്ങനെ സമുദായത്തിന്റെ തലപ്പത്ത് ഉയർന്ന മണ്ഡലങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തന് വിവാഹം ചെയ്തു കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന
1: അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും?
0: എന്താ ചോദിച്ചത്? ഞാൻ അങ്ങയെ സ്വീകരിച്ചാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു.
1: അങ്ങയെ ഞാൻ സ്വീകരിച്ചാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു.

എന്നാലും അവരുടെ ഒരേ ഒരു മകളാണ്. ഒന്നേ ഒന്ന്, പൊന്നേ പൊന്ന്, കണ്ണേ കണ്ണ്. ഞാനൊരു മുത്തശ്ശിയായാലും എന്റെ അച്ഛനമ്മയ്ക്കും കൊച്ചുമോളാണ് ഇല്ലേ? ആ കൊച്ചു മകളുടെ രാഘവായി തറയിൽ വെച്ചാൽ ഇരുമ്പരിക്കും, തലയിൽ വെച്ചാലോ പേനരിക്കും എന്നുള്ള മട്ടിൽ താലോലിച്ചു വളർത്തിയ ആ കൊച്ചു മകളുടെ രാഘവായി. ആ അച്ഛനും അമ്മയും എന്ന് തന്നെ ശ്രീ ചങ്ങമ്പുഴ പ്രയോഗിച്ചതിനും ഒരു വലിയ അർത്ഥമുണ്ട്, ഒരു വല്ലാത്തർത്ഥമുണ്ട്. അവരാണ് എൻ്റെ അച്ഛനും അമ്മയും എങ്കിൽ അവർ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത് നേരാണെങ്കിൽ ഇതിനകം പ്രേമത്തിൻ്റെ മാഹാത്മ്യം എന്തെന്ന് ശരിക്ക് അനുഭവിച്ച് പഠിച്ചിട്ടുള്ള അച്ഛൻ

എന്റെ അച്ഛനും അമ്മയും എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി യാതൊന്നും പറയില്ലല്ലോ. എന്റെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം, എന്റെ ഇച്ഛകളാണ് അവരുടെ ഇച്ഛകൾ, എന്റെ ആഗ്രഹങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾ, എന്റെ വികാരങ്ങളാണ് അവരുടെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങളാണ് അവരുടെ വിചാരങ്ങൾ. അങ്ങനെ എന്റെ ഓരോന്നുമാണ് അവരുടെ ഓരോന്നും. എന്തിന്? പറഞ്ഞു പറഞ്ഞ് രമണന് മറുപടി ഇല്ലാതായി. ഈ സമയം ആ മലർവാടിയിലെ കൊച്ചുകുളത്തിൽ നിന്ന് ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി അഥവാ രമണന്റെ ഹൃദയമാകുന്ന കൊച്ചുമീനിനെ കൊക്കിലാക്കി ചമ്പരികയാകുന്നു.

ഇനി നമുക്ക് രമണന്റെയും ചന്ദ്രികയുടെ പ്രേമത്തിന്റെ മാറ്റം ഒന്ന് ഉരച്ചു നോക്കാം. രമണനെ സംബന്ധിച്ചിടത്തോളം നാൾതില്ലെന്തോർ ഇല്ലാതാവുകയാണ്. പൗർണമാസി കഴിഞ്ഞ് അമാവാസിയിലേക്ക് പോകുന്ന ചന്ദ്രനെ പോലെ മതിന് പരിഭ്രമമായി. രമണ, നീ ഒന്നാന്തരം കലാകാരനാണ്. നിന്റെ ഗാനത്തിന്റെ അലകൾ ഈ ചക്രവാളത്തിനും അപ്പുറത്തടിച്ചലക്കേണ്ടതുണ്ട്. നിന്റെ ഗാനത്തിന്റെ മധുരിമയിൽ ഈ ലോകമൊന്നാകെ വിലയം പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു കലാകാരൻ കേവലം നിസ്സാരയാമോ?

മാമക ജീവിതാകാശത്തിലുണ്ട് രണ്ടോ മനത്താരങ്ങൾ. എന്റെ ജീവിതാകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന രണ്ട് പരിശുദ്ധ നക്ഷത്രങ്ങളെ ഉള്ളു മകനെ. ഒന്ന് നീ, ഒന്നെന്റെ അനുജൻ എന്റെ സ്നേഹിതൻ മദനൻ, മറ്റേതാ കൺമണി, ഒന്നെന്റെ ചന്ദ്രിക. നിങ്ങളോട് ഒന്നിച്ച് ഇതുപോൽ കഴിയുമെങ്കിൽ മൃത്യുവിന് അപ്പുറത്തുണ്ടെന്ന് കേൾക്കുന്ന ആ സ്വർഗവും കൂടെ ത്യജിക്കുവൻ. നിങ്ങളെ കണ്ട് എന്റെ കണ്ണടഞ്ഞിടിയിൽ മണ്ണിൽ എൻ ജന്മം സഫലമായി എന്ന് പറയുന്ന രമണൻ മറ്റൊരു കാര്യം സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കാർക്കും പെട്ടെന്ന് സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യം, അതായത് നിർണയ അങ്കുലി സ്പർശനമെങ്കിലും ഇന്നോളം ഉണ്ടായിട്ടില്ല തമ്മിൽ, പങ്കിലമാക്കുകയില്ല ആ രാഗരശ്മി ഞാൻ സങ്കല്പരംഗത്തിൽ വെച്ചുപോലും എന്ന്. ഇനി രമണൻ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രിയെ ഒന്ന് നോക്കണം. ചന്ദ്രിക്കൊരു തോടിയുണ്ട്, ഭാനുമതി. അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് സത്യം അറിയണം, നിന്നെപ്പോലുള്ള പ്രഭുകുമാരിമാർക്ക് ഇതൊരു വിനോദമാണ്. നിങ്ങളുടെ ദിനചര്യകളിൽ എനിക്കറിയാവുന്നതല്ലേ, രാവിലെ പട്ടുമെത്തയിൽ നിന്ന് പൊങ്ങി വരണമെങ്കിൽ ബെഡ് കോഫി അടുത്ത് ചെല്ലണം, അതിനുശേഷം പല്ലു തേച്ച് വരുമ്പോഴേക്കും വിഭവ സമൃദ്ധമായ കാഫി, 10 മണിക്ക് പാൽക്കഞ്ഞി, ഉച്ചയ്ക്ക് അരവണപ്പായസവും വറുത്തുപ്പേരിയും മട്ടണും ചിക്കനും ഫിഷ് ഫ്രൈയും ചേർത്തൊരു സാപ്പാട്, അത് കഴിഞ്ഞൊരു മയക്കം, മയക്കം തീർന്ന് കണ്ണു തുറന്ന് കൈ നീട്ടുന്നിടത്ത് ഹോട്ട് ടീ, അത് കഴിഞ്ഞപ്പോ സ്വീറ്റ്, അത്താഴൊരു ഊണ്, പുറമേ പാല്, ഇതിനിടയ്ക്ക് ആരോഗ്യ സംവർദ്ധനത്തിന് വേണ്ടി വിറ്റമിൻസ് ABCDEFGH കാക്കാങ്ങാങ്ങ ചാച്ചാ ഞാഞ്ഞാ വരെ, അത് കഴിഞ്ഞുള്ള സമയത്തിന് കാരംസ്, കാർഡ്സ്, റിംഗ് ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ട്യൂട്ടോറിയൽ കോളേജ്, ലേഡീസ് ക്ലബ്ബ്, സിനിമ, ഡ്രാമ, ഡിറ്റക്റ്റീവ് നോവൽസ്, കൂട്ടത്തിൽ കുറെ നേരം ലവ്. അങ്ങനെയാണോ? എനിക്ക് സത്യം അറിയണം, നിനക്കൊക്കെ അവൻ നിസ്സാരനാണ്, ആട്ടിടയനാണ്, പക്ഷെ എന്നെ പോലെ ഈ ലോകത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന് അവൻ അനുഗ്രഹീത മുരളീഗായകനാണ്. നിന്റെ പ്രേമ പ്രകടനം എന്ന് പറയുന്നത് വെറും വികാര പ്രകടനമാണെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എനിക്കറിഞ്ഞേ വെക്കൂ. ഈ അത്യാവശ്യത്തിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് എന്റെ എന്നെ പോലുള്ളവരുടെ കടമയാണ്. പറയൂ, ഇത് വെറും പ്രകടനമാണോ അതോ പരിശുദ്ധ പ്രണയമാണോ? ഭാനുമതി, ഇനി ഭാനു, ഇതുവരെ നീ എന്റെ കൂടെ കഴിഞ്ഞു കൂടിയിട്ട് നീ എന്നെപ്പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇതാണല്ലേ ആ കലാകാരന്റെ കഴിവ്, എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കഴിത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കാത്ത മഠയിൽ. ഓ, നീ എനിക്ക് കാണിക്കുന്ന എന്റെ ഏറ്റവും വലിയ വലിപ്പം എന്റെ പണമല്ലേ? എന്നാൽ ഭാനുമതി, നീ മനസ്സിലാക്ക്, പുല്ലാണ് എനിക്ക് ഈ പണം. അവൻ തൻ കൊച്ചു പുല്ലാങ്കുഴലുമായി നോക്കിടുമ്പോൾ പുല്ലാണ്. എന്റെ രമണന് ഒരു കൊച്ചോടക്കിടലുണ്ട്, അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ പണം പ്രതാപം അല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ വിഭവങ്ങളും പ്രതാപങ്ങളും എനിക്ക് പുല്ലാണ്. ഓഹോ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ

0: ഇനി ഒരു വെളുപ്പാങ്കാലം കൂടി നമുക്ക് എത്തി നോക്കണം. അന്തരീക്ഷത്തിലെ മൂടൽമഞ്ഞ് പോലും മാറിയിട്ടില്ല. ചന്ദ്രിക തന്റെ പൂന്തോട്ടത്തിൽ പൂക്കളെടുത്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ആ തോട്ടത്തിനടുത്തുള്ള റൂട്ടിൽ കൂടി ആടുകളെയും വെച്ചുകൊണ്ട് രമണം വന്നു. പെട്ടെന്ന് അതിമനോഹരമായ ഒരു പൂവ് ഉറുത്ത് ഓടി ആ മതിലിന് സമീപം ചെന്ന് അടുത്തു വന്ന രമണൻ സമ്മാനിച്ച് മറ്റൊന്നെടുത്ത് അതിന്റെ ദളങ്ങളിൽ അവളുടെ തളിരൊത്ത വിരലുകൊണ്ട് മന്ദമന്ദം തഴുകി തഴുകി അവൾ ചോദിച്ചു, എന്താണ് ഈ വിധം ഏകനാകാൻ? എങ്ങുപോയി കൂട്ടുകാരൻ? ഒരിഞ്ഞറ്റിൽ അങ്കുരിച്ച ആത്മശോഭം വിലസീടുന്ന രണ്ട് പൂക്കളാണ് നിങ്ങൾ. നിങ്ങളെ പിരിഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വാസ്തവം പറഞ്ഞാൽ അങ്ങയുടെ കൂട്ടുകാരൻ ഇല്ലാത്തൊരു ദിവസം നോക്കി അങ്ങയെ കാണണം, അങ്ങയോടുകൂടി കാനനച്ചോലിയിലേക്ക് പോരണം എന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ? എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാമോ? ഏതെല്ലാം അമ്പലങ്ങളിൽ, എടപ്പള്ളി പള്ളിയിൽ വരെ എന്തെല്ലാം വഴിപാടുകൾ നേർന്നിട്ടുണ്ടെന്നറിയാമോ? ഇന്നുവരെ എനിക്ക് അത് കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് എന്റെ പ്രാർത്ഥന ഈശ്വരൻ തന്നെ അനുവദിച്ചു തന്നതാണോ എന്ന് തോന്നുമാറ്. എന്താണ്
1: ഈ വിധം ഏകനാകാൻ? എങ്ങുപോയി കൂട്ടുകാരൻ? ഇന്നവൻ മറ്റേതോ ജോലി മൂലം വന്നില്ല, ഞാനിങ്ങേ പോന്നു വേഗം.
0: എന്തോ ജോലി തിരക്കുണ്ടായി, മധുരം പോയി, ആടുകളെ നിർത്തി വിശപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ
1: കാനന ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ.
0: അങ്ങയുടെ കൂട്ടുകാരനില്ലാത്ത ഈ ദിവസം അങ്ങയുടെ കൂട്ടുകാരി, അങ്ങയുടെ ആത്മസഖി, അങ്ങയുടെ ആത്മാവിന്റെയും ആത്മാവ്, ഹൃദയത്തിന്റെ നാദം, ആ മുരളിയിലെ ഗാനം, ഈ ചന്ദ്രിക,
1: ഞാനും വരട്ടയോ നിന്റെ കൂടെ.
0: നീയോ വേണ്ട ചന്ദ്രികയെ, പട്ടുമെത്തുകയിലാണ് നീ ജനിച്ചത്. പച്ച പുൽത്തകടികളിലും മാർബിൾ തരകളിലും മാത്രമാണ് നീ നടന്ന് പരിശീലിച്ചത്. പൂപോലെ മൃദുലമാണ് നിന്റെ പാദം. അത് ആ പാറപ്പുറത്തും കല്ലിലും ഉള്ളിലും ചവിട്ടുവാനിടയായാൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന അവനയിൽ പോലും കാണാൻ കഴിവുള്ളവനല്ല ഞാൻ. അതുകൊണ്ട്
1: പോരുന്നതെന്തിൽ ചന്ദ്രികൂടും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രമണൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
3: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സാംസ്കാരിക ഇടങ്ങൾ.

0: കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭൂമികയാണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം. ഇന്ത്യയിലെ തന്നെ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെയും മാനവികതയുടെയും ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്ന സാംസ്കാരിക വിപ്ലവ ഭൂമിയാണത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം നെയ്യാറിന്റെ തീരത്ത് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന അരുവിപ്പുറം ശ്രീനാരായണ ഗുരുവിന്റെ കർമ്മമണ്ഡലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരുവിപ്പുറത്തെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏട് 1888 ശിവപ്രതിഷ്ഠയാണ്. അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ എന്ന വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു നെയ്യാറ്റിലെ കയത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് ശിവനായി പ്രതിഷ്ഠിച്ചു. ഭാരതത്തിന്റെ സാമൂഹിക ക്രമത്തിൽ ജാതീയമായ ഉച്ചനേതൃത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലത്ത് ഒരു അബ്രാഹ്മണൻ പ്രതിഷ്ഠ നടത്തിയത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയല്ല, നമ്മുടെ ശിവനെയാണ് എന്ന ഗുരുവിന്റെ മറുപടി ആത്മീയതയെ മാനവികതയുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു. ഈ സംഭവം കേരള നവോത്ഥാനത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഗുരു കുറിച്ചിട്ട വരികൾ ഒരു പുതിയ സംസ്കാരത്തിന്റെ മാനിഫെസ്റ്റോ ആയിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വിശ്വപ്രസിദ്ധമായ സന്ദേശം ആദ്യമായി മുഴങ്ങിക്കേട്ടത് ഇവിടെ നിന്നാണ്. കേവലം ഒരു മതപരമായ ആരാധനാലയം എന്നതിലുപരി എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായി അരുവിപ്പുറം മാറി. വിഗ്രഹത്തോടൊപ്പം തന്നെ വിദ്യയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കാരണമായി. സാംസ്കാരികമായി അരുവിപ്പുറത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നത് ഇവിടെ വച്ചാണ്. 1898 ഗുരു ഇവിടെ സ്ഥാപിച്ച വാവൂട്ടി യോഗമാണ് പിന്നീട് SNDP എന്ന വലിയ സംഘടനയായി പരിണമിച്ചത്. സാമൂഹികമായ സംഘാടനം എങ്ങനെ ഒരു ജനതയുടെ ഉന്നമനത്തിന് സഹായിക്കുമെന്ന് അരുവിപ്പുറം കാണിച്ചു തന്നു. ഇന്നും അരുവിപ്പുറം മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക തീർത്ഥാടനവും ചടങ്ങുകളും ആയിരക്കണക്കിന് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. മതാതീതമായ ആത്മീയതയുടെയും സാമൂഹിക നീതിയുടെയും സന്ദേശമാണ് ഈ കേന്ദ്രം ഇന്നും പകർന്നു നൽകുന്നത്. പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്നതാണ് അരുവിപ്പുറത്തെ അന്തരീക്ഷം. നെയ്യാറിന്റെ തണുപ്പും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം മനസ്സിന് ശാന്തി നൽകുന്ന ഒരിടമാണ്. ഗുരു തപസ് ചെയ്തിരുന്ന ഗുഹയും പ്രാർത്ഥനാ സ്ഥലങ്ങളും ഇന്നും ഭക്തിയോട് സംരക്ഷിക്കപ്പെടുന്നു. സാംസ്കാരികമായി ഈ ഇടം നൽകുന്ന വലിയ പാഠം അദ്വൈത ദർശനത്തിന്റേതാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന ഏകത്വത്തിന്റെ ദർശനം ലോകത്ത് നൽകിയതിൽ അരുവിപ്പുറം എന്ന ഈ കൊച്ചുഗ്രാമം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ചരിത്ര പഠനത്തിനായി എത്തുന്ന ഗവേഷകർക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ സാംസ്കാരിക കേന്ദ്രം. ചുരുക്കത്തിൽ, അരുവിപ്പുറം വെറുമൊരു ക്ഷേത്രമോ മഠമോ അല്ല, അത് കേരളത്തിന്റെ ആധുനികതയുടെയും ജനാധിപത്യ ബോധത്തിന്റെയും തൊട്ടിലാണ്. ജാതിയും മതവും മനുഷ്യരെ വിഭജിക്കുമ്പോൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയൊരു രാഷ്ട്രീയമാണ് അരുവിപ്പുറം മുന്നോട്ട് വയ്ക്കുന്നത്. ഗുരുവിന്റെ വിപ്ലവകരമായ ആ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആ സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നു. വരും തലമുറകൾക്ക് തുല്യതയുടെയും മാനവികതയുടെയും പാഠങ്ങൾ പകരാൻ അരുവിപ്പുറം എന്ന ഈ സാംസ്കാരിക ഇടം എന്നും ജ്വലിച്ചു നിൽക്കും. ഭാരതത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിൽ അരുവിപ്പുറത്തിന് എന്നും സുവർണാക്ഷരങ്ങളിൽ സ്ഥാനമുണ്ടാകും. നമുക്ക് ഈ പൈതൃകത്തെ വരും തലമുറയ്ക്കായി അഭിമാനപൂർവ്വം കാത്തുസൂക്ഷിക്കാം.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി ശീഫൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. പകലിൻ്റെ തിരക്കുകളെല്ലാം പതുക്കെ ഒടുങ്ങി വെയിൽ സ്വർണരേഖകളായി മാറി മറിയുന്ന ഈ ശാന്തസുന്ദരമായ സമയത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കുറേ നല്ല വാക്കുകളും മനസ്സ് നിറയ്ക്കുന്ന കുറേ നല്ല പാട്ടുകളുമായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഒരു പകൽ മുഴുവൻ നമ്മൾ കാത്തുവച്ച വിശേഷങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച കുഞ്ഞു പരിഭവങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണിത്. സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമുക്ക് ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ സായന്തനത്തെ നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്
1: ഇത്? ബാബുവാണ്.
0: ഞാൻ വിചാരിച്ച ആരെന്ന് മറന്നുപോയി. ആ, വലിയമലയിൽ നിന്ന് ബാബുചേട്ടനാണ്. പറഞ്ഞോളൂ ബാബുചേട്ടാ.
1: ഇവിടെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല.
0: ആ, എന്താ വിശേഷങ്ങളൊന്നും ഇല്ലാത്തേ?
1: ഇവിടെ മഴ തോന്നിക്കുന്നാ, വിശേഷം മാത്രമേ ഉള്ളൂ.
0: ആ, ഇവിടെയും മഴയില്ല. ഇവിടെ ഒരുവിധം നല്ല ചൂടുണ്ട് ഇന്ന്.
1: ആ, ഇവിടെ നല്ല വെയിലുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: ആ,
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
0: ഇവിടെയും എല്ലാവർക്കും സുഖം.
1: ആ,
0: ഇന്നിവിടെ ഒരു സന്തോഷ വർത്തമാനമുണ്ട്.
1: കേൾക്കണം.
0: ഞങ്ങളെ കരുണാസായി റേഡിയോയിലെ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ രണ്ടുപേര് ഇന്ന് കരുണാസായി റേഡിയോയെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അത് അഗസ്ത്യവനത്തിലെ മഞ്ജുവും, അഗസ്ത്യവനമുള്ള അഗസ്ത്യകൂടത്തിലെ മഞ്ജുവും, പിന്നെ നമ്മുടെ കല്ലാറുള്ള ഗിരിജ ചേച്ചി. അവര് സഹോദരങ്ങളാണല്ലോ. അപ്പൊ അവരിങ്ങനെ ഫാമിലിയോടെ ഇവിടെ വന്നു നമ്മളെ കാണാൻ. പിന്നെ കുറെ നേരം വന്നു, വർത്താനമൊക്കെ പറഞ്ഞു, സ്നേഹം പങ്കുവച്ചു. ശരി, അപ്പൊ അവര് ചിലപ്പോ മിക്കവാറും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ആ സ്നേഹം നമുക്ക്. എന്തേ, വിളിക്കുന്നൊക്കെ ഉണ്ട് ചേട്ടൻ, കേക്കാൻ ചിറ്റാ. എവിടെ പോണു?
1: നമ്മളെ ക്ലബിൽ നിന്ന് നമ്മളെല്ലാരും പിരിഞ്ഞു പോവേണ്.
0: പിരിച്ചു വിട്ടാ അവിടുന്ന്
1: ക്ലബിൽ നിന്ന്? ഒരു മൂന്നര ഒക്കെ വാപ്പടി, മൂന്നേമുക്കാലൊക്കെ ആപ്പ ഞങ്ങൾ എല്ലാരും വീട്ടിൽ പോവേല്ലേ.
0: ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ച എല്ലാരും അവിടുന്ന് പിരിച്ചു വിട്ടു.
1: ഇല്ല ഇല്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോവേണ്.
0: ആ, മൂന്നര മണിയൊക്കെ ആവുമ്പോ നമ്മൾ അവിടെ ചായ കുടിച്ചിട്ടല്ലേ പോണേ.
1: ഓ, മൂന്നേമുക്കാലൊക്കെ ആവുമ്പോ പോവും.
0: ശരി, അപ്പൊ ചായയൊക്കെ കുടിച്ച് ഒരു ഷേക്ക് ഹാൻഡ് അടുത്തൊക്കെ അങ്ങ് പിരിയുക. എന്നിട്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ഒന്നിച്ചു ചേരും.
1: അങ്ങനെ.
0: ഞായർ അവധി ഉണ്ടോ അവിടെ? ഞായറാഴ്ച എല്ലാരും വീട്ടിലാണ്. തിങ്കളാഴ്ച എല്ലാരും വീണ്ടും ഇങ്ങ്
1: വരും.
0: ആ, ഒരു നഴ്സറി സ്കൂള് പോലെ കൊള്ളാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പാട്ടൊക്കെ പാടി ചിത്രങ്ങളൊക്കെ വരച്ചൊക്കെ ഇരിക്കണം, ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞല്ലോ?
1: ഭക്ഷണം കഴിഞ്ഞു.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞങ്ങൾക്ക് വേണ്ട പാട്ട് പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ എന്നുള്ള പാട്ട്.
0: ആ, അത് ശരി. അപ്പൊ രണ്ടുപേരും പാട്ട് പാടിയാലോ? അത്
1: ആ പാട്ട് എനിക്ക് അറിഞ്ഞൂടെ ടീച്ചറേ.
0: പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മുട്ടായിരുന്നു നീ. ബാക്കിയുള്ള എനിക്ക് അറിഞ്ഞൂടാ, അത്രേ എനിക്ക് അറിയാം.
1: പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ, ഒരു താമര മൊട്ടായിരുന്നു.
0: അറിഞ്ഞൂടാന്ന് പറയണേ.
1: ഇത്രേ എനിക്ക് അറിയാവൂ.
0: ആ, എനിക്കും ഇത്രേ അറിയാവുള്ളൂ.
1: അതിപ്പോ ടീച്ചർ പാടിയത് കേട്ടാണ് ഞാൻ പാടിയത്.
0: അത് ശരി. ആ, അപ്പൊ വേറെ ഏത് പാട്ടാണ് നമുക്ക് പാടി തരുന്നത്?
1: ഞാൻ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പാടാം.
0: ആ, ബാക്കി പാടിക്കും.
1: അന്തിയോളം ചുട്ട് കളിച്ചു, കയ്യിലുള്ള കാശും തീർന്നു, നത്തുപോലെ നോക്കി ഞരിപ്പായേ, കയ്യിൽ കെട്ടിയ വാച്ചുരച്ച് ക്ലാവറാസും വന്നില്ല, ഇട്ടിരുന്ന ശത്രുരച്ച് ആടുതനാസും വന്നില്ല, കയ്യിലുള്ള ഒരു പേൽസ് വെച്ച് രാജറാണി വന്നില്ല, ആദ്യ പിടിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോ സ്നേഹമുള്ള ഭാര്യ പോലും വിധി കേട്ടാൻ മടിക്കും, സ്നേഹിച്ചു വളർത്തിയ മക്കളച്ചനെ വെറുക്കും, സ്നേഹിതമ്മ തമ്മിൽ തമ്മിൽ ചീത്ത വിളി മാത്രം ലാഭം, ദേവികളിയും ഈ കളിയാണ് ആ ചീട്ടുകളി നേരം പോക്കളിച്ചു നെറികെട്ടങ്ങിരുപ്പായു പണം വച്ചു വെട്ടിമലത്താൻ പോകുന്നു ഏലോ പണം വച്ചു കിച്ചു കളിക്കാൻ പോകുന്നു.
0: ആ അപ്പൊ അങ്ങനെ പോവാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തായ കുറെ കാര്യങ്ങളാണ് പാട്ടിലൂടെ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. വെട്ടിമലത്താനൊന്നും പോവാതിരിക്കുക. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ടിന്ന് ആർക്കാ ഡെഡിക്കേഷൻ?
1: നമ്മളെ പനിച്ചോട് പുഷ്പലതയ്ക്ക്, കള്ളിക്കാട് ശാന്തിനിക്ക്, ഒരു സരിതയും റീന അംബികയ്ക്ക്, പിന്നെ നമ്മളെ ജയരാജന്, ശങ്കരചേട്ടന്, അങ്ങനെ സുരേന്ദ്രചേട്ടന്, അങ്ങനെ
0: അങ്ങനെ അങ്ങനെ അങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും.
1: എല്ലാരും പേര് പറയാൻ സമയമില്ലല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും ഇല്ല.
1: അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആയി,
1: എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ എന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, ഗുഡ്, നല്ല
1: തീരുമാനം.
0: ശരി ശരി, ഭാസ്കരൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടന് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. അവിടെയുള്ള എല്ലാരടുത്തും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ,
0: ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ വലിയമല വയോജന ക്ലബിൽ നിന്ന് ബാബുചേട്ടനും കൂട്ടുകാരുമാണ് ഇപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. കുറെ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. ഇപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പാവാട പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ എന്നുള്ളൊരു പാട്ട്. അതോടൊപ്പം തന്നെ ചീട്ടുകളിയുടെ ദൂഷ്യഫലങ്ങളൊക്കെ പറയുന്ന ഒരു പാട്ടും നമുക്ക് വേണ്ടി പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരാവശ്യപ്പെട്ട പാട്ട് ആദ്യത്തെ ഗാനമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. തണൽ വിരിക്കുന്ന വൈകുന്നേരങ്ങൾ എപ്പോഴും ഓർമ്മകളുടെ ഒരു പുസ്തകം പോലെയാണ്. മൺമറയാത്ത ഓർമ്മകളും മാഞ്ഞു പോകാത്ത ചിരികളും സമ്മാനിക്കുന്ന സുന്ദര നിമിഷങ്ങളിലേക്ക് വീണ്ടും ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ ഷാജിമ തിരുവല്ല. അവിടെ റേഡിയോയുടെ ശബ്ദം കൂടുതലാണല്ലോ.
1: ഞാൻ ഇനി വെളിയിൽ താഴെയാണ് മോളിലെ റേഡിയോ സൗണ്ട്
0: ഇട്ടിരിക്കുന്നതായിരിക്കും. ആ അതിന്റെ അടുത്തുനിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി നിക്കി.
1: ഇല്ല മാഡം, ഞാൻ താഴത്തെ നിലയിൽ അടുക്കളയിലാണ്
0: നിന്ന്. അടുക്കളയിൽ നിന്നിട്ട് ഇത്രയും ഒച്ചത്തി കേക്കണ എന്തായിരിക്കും അവിടുത്തെ ശബ്ദം?
1: അതെ, സൗണ്ട് ഇട്ടിട്ട് അവിടെ നിൽക്കുന്നു.
0: ശരി ശരി, പറഞ്ഞോ, എന്തൊക്കെയുണ്ട്?
1: ഒന്നുമില്ല, രണ്ടു ദിവസം കൊണ്ട് മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് നല്ല വെയിലുണ്ട്. ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു.
0: അതിന് പറ്റിയ മഴ എവിടെ കാത്തു വെച്ചിട്ടുണ്ട്?
1: അല്ല, അങ്ങോട്ടൊക്കെ മഴ ഉണ്ടെന്ന് പറഞ്ഞു. കുറ്റിച്ചേക്ക് ഇന്നലെ ഒക്കെ നല്ല മഴയെന്ന് പറഞ്ഞു.
0: ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ. മഴയൊക്കെ അങ്ങോട്ട് പെയ്യട്ടെ.
1: മഴയും പെയ്യുന്നു, വെയിലും വേണം,
0: എല്ലാം വേണം,
1: എല്ലാം വേണം.
0: ഈ തമിഴുകാര് പറയണ എല്ലാം വേണം,
1: എല്ലാം വേണം,
0: എല്ലാം വേണം. ആ ശരി. ഉച്ചഭക്ഷണമൊക്കെ സിനിമയൊന്നും കാണാറില്ലേ?
1: ഓ, സിനിമ കാണാറുണ്ട്.
0: ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
1: ലാസ്റ്റ് കണ്ട സിനിമ മറ്റേ നസീറിന്റെ സിനിമയാണ് കണ്ടത്.
0: ഏതായിരുന്നു? പഴയതല്ല ഒരു സിനിമയും വിടല്ലേ.
1: വന്ന പഴയ സിനിമ
0: നസീർ, സത്യൻ, മമ്മൂട്ടി, മോഹൻലാൽ, മധു, അതൊക്കെ തന്നെ
1: ഇഷ്ടം.
0: പുതിയ ആരെങ്കിലും ഒക്കെ അറിയോ? പുതിയ നടന്മാരെ ആരെങ്കിലും ഒക്കെ അറിയോ?
1: പുതിയ നടന്മാരെയൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കാണില്ല.
0: ഒരാളെങ്കിലും പേര് പറ.
1: ഒരാളെ പേര് പറ.
0: പുതിയ ആരെങ്കിലും ഒരാളെ പേര്?
1: പുതിയ ആളെ പേര് വേണം. ഞാൻ അങ്ങനെ പുതിയ സിനിമ അങ്ങനെ ഇരുന്ന് കാണില്ല, അതുകൊണ്ടാണ്.
0: ബേസിൽ ജോസഫിനെ അറിയാമോ?
1: ഇല്ല, അറിഞ്ഞൂടെ.
0: കുഞ്ചാക്ക ഭവനെ അറിയാമോ?
1: കുഞ്ചാക്ക ഭവനെ അറിയാം.
0: അറിയാല്ല, അതുവരെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് ഒരല്പം പോലും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല. കുഞ്ചാക്ക ഭവൻ, ജയസൂര്യ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ.
1: വരെ പടമൊക്കെ കാണും.
0: സൗബിനെയൊക്കെ അറിയാമോ? സൗബിൻ സാഹിറിനെ അറിയാമോ?
1: ഇല്ല.
0: അപ്പൊ കറക്റ്റ്, അവിടെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഒരു 20 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടേ ഇല്ല. നിറം സിനിമ കണ്ടിട്ടുണ്ടോ?
1: നിറ സിനിമ കണ്ടിട്ടുണ്ട്. അനിയത്തി പ്രാവ് അതെല്ലാം കണ്ടു. ഇന്നാളും ഞാൻ കണ്ടു. നിറ ഇരുന്ന് ഇന്നാളും ഞാൻ കണ്ടു.
0: ശരി, എല്ലാം ശരിയെന്നെ. ടൊവിനോ തോമസിനെ കേട്ടിട്ടുണ്ടോ? ടൊവിനോ ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു 20 വർഷം കഴിഞ്ഞ് പിന്നെ വളർന്നിട്ടില്ല. മാനസികമായും ശാരീരികമായും 20 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വളർന്നിട്ടേ ഇല്ല. ശാരീരികമായി വളർന്നതാണ് ചേട്ടാ, മാനസികമായി വളർന്നില്ലെന്ന് തോന്നുന്നു.
1: ആ പോട്ടെ, കുഴപ്പം.
0: ആ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കാണുക. പുതിയ ആൾക്കാരെ പറഞ്ഞിട്ട് നമുക്ക് എന്ത്?
1: എനിക്ക് ഇഷ്ടമുള്ള പടം ഞാൻ ഇരുന്ന് കാണാം.
0: അതെ, അതല്ല, പുതിയ ആൾക്കാരെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്?
1: അത് കോമഡി ഉള്ള പടം കാണാം, അല്ലാത്തതൊന്നും ഞാൻ കാണില്ല.
0: കോമഡി പടങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ അടുത്ത തവണ
1: തരും.
0: പേര് പറയാനല്ല, അതൊക്കെ കാണണമായിരുന്നു.
1: കാണാനാ?
0: ഓ, പുതിയ ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അറിയണ്ടേ? ഷറഫുദ്ദീനെ അറിയാമോ? ഇല്ല.
1: ഞാൻ തോറ്റ്.
0: നിങ്ങൾ ജയിച്ചു, ഷാജിമ ജയിച്ചു, ഞാൻ തോറ്റു. അങ്ങനെയാണ്, നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടാ. പോട്ടെ, ഉത്തരം പറയാത്ത ആള് ജയിക്കുകയും ഉത്തരം പറഞ്ഞ ആള് തോക്കുകയും ചെയ്യുന്ന ഒരു കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഷാജിമ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് മറ്റേ നാട്ടുപച്ചക്കിളി പെണ്ണേ എന്ന് പറഞ്ഞ പാട്ട്. മമ്മൂട്ടിയുടെ
0: നാട്ടുപച്ചക്കിളി പെണ്ണേ നല്ലോല പെങ്കിലേ കാലമുറങ്ങും കാവടി ചിന്തിൽ നീ. ആ പാട്ടാണ്.
1: ആ പാട്ട്, ആ പാടവും ഞാൻ കണ്ടു, കൊള്ളായിരുന്നു.
0: അതേ സിനിമ ആയിരുന്നു?
1: അതെ. ആയിരം. അയ്യോ, പറഞ്ഞില്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഞാൻ കൊറച്ച് പറഞ്ഞു തരാം. അതെങ്കിലും ശരിയാക്കിയല്ല.
1: കൺഗ്രാജുലേഷൻ.
0: ഐഡി വന്നിട്ടുണ്ട്. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരപ്പറ.
1: ആയിരപ്പറ നല്ല സിനിമയല്ലേ?
0: ആ അതെ. കാവാലം നാരായണ പണിക്കർ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന പാട്ടാണ് ആയിരപ്പറയിലെ പാട്ട്. നല്ല സിനിമ. നല്ല പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ?
1: നല്ല സിനിമ. നല്ല സിനിമ തന്നെ.
0: എത്ര പ്രാവശ്യം കണ്ട സിനിമ?
1: രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു. മമ്മൂട്ടി മറ്റേ സഞ്ചിയൊക്കെ തൂക്കി തള്ളിട്ടുണ്ട് പോകാൻ പാട്ട്
0: നട്ടുപച്ച. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മ ശക്തിയൊക്കെ ഉണ്ട്.
1: അതൊക്കെ ഓർമ്മ ഉണ്ട്.
0: പക്ഷെ ഒരു കാലത്തിനപ്പുറം ഇങ്ങോട്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ശരി, കുഴപ്പമില്ല. നമുക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ.
1: മാഡത്തിന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നു.
0: എങ്ങനെ മാറി? ഒരു കുഴപ്പമില്ല.
1: എന്തോ സൗണ്ടൊക്കെ മാറിയിരിക്കും പോലെ തോന്നണു.
0: ആള് മാറിയോന്നറിയില്ല.
1: അങ്ങനെ ആള് മാറിയൊന്നുമില്ല. ജലദോഷം.
0: അത് ഇന്നലെ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചു. അങ്ങനെ അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ബലമായ വിശ്വാസം.
1: അങ്ങനെയാണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു.
0: ഉറപ്പായിട്ടും
1: ഉറപ്പായിട്ട്.
0: വണ്ടർഫുൾ.
1: ചോറൊക്കെ കഴിച്ച?
0: ചോറ് കഴിച്ചു. ചോറ് കഴിച്ചു. പുളിശ്ശേരിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ മുൻപിന്നൊന്ന് നോക്കിയില്ല. അങ്ങോട്ട് കഴിച്ചു. അങ്ങോട്ട് കഴിച്ചിരിക്കണു. ശരി, അപ്പൊ പാട്ട് കേക്കാം. ഈ ഞാൻ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് മക്കളോട് ചോദിച്ചു നോക്കണേ. അത് ഓർമ്മയില്ലല്ലോ. ചോദിക്കെങ്കിലല്ലേ ചോദിക്കാൻ
1: പറ്റും.
0: ഷാജാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും. ടൊവിനോ തോമസിനെ അറിയാമോന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് അറിയാന്ന് പറഞ്ഞാൽ അടുത്ത തവണ വിളിക്കുമ്പോ പറയണം. അറിഞ്ഞൂടെങ്കി എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ. ശരി ശരി. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ ഷാജിമയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ആയിരപ്പറ എന്ന ചിത്രത്തിലെ നാട്ടുപച്ച കിളിപ്പെണ്ണെ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ടുള്ള സിനിമകളൊന്നും കണ്ടില്ല, അങ്ങോട്ടുള്ള നല്ല പാട്ടുകളും പഴയ സിനിമകളും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് കാണുന്ന ഒരാളാണ് ഷാജിമ. അപ്പൊ അതിനുള്ള പാട്ടൊക്കെ ചോദിക്കും. ചിലപ്പോൾ ചില വാക്കൊക്കെ തെറ്റിപ്പോകുന്നുള്ളൂ. എന്നാലും പാട്ടൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഷാജിമയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്കുവേലിൽ തത്സമയ പരിപാടിയാണ്. ഓരോ പകലും നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപിടി അനുഭവങ്ങളാണ്. ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം, അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു വലിയ സന്തോഷം. ആ തിരക്കുകളെല്ലാം പതുക്കെ പെയ്തൊഴിഞ്ഞ് മനസ്സ് ശാന്തമാകുന്ന ഈ പോക്കുവേൽ നേരത്ത് നമുക്ക് പരസ്പരം ഇഷ്ടങ്ങളും ഇഷ്ടമുള്ള ഗാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ, ആരാണ്?
1: ഹലോ, ബെമ്പന്നൂരിൽ നിന്ന് വിജയമാരിയാണ് മാഡം.
0: ആ, പറഞ്ഞോളൂ.
1: നമസ്കാരം.
0: നമസ്കാരം.
1: പിന്നെ ഇന്നലെ വിളിച്ചിരുന്നു മാഡം. ഇന്നലെ കൊറേ പ്രാവശ്യം വിളിച്ചു, കൃഷ്ണമൂർത്തി സാറിനോട് സംസാരിക്കാം, പക്ഷെ കിട്ടിയില്ല.
0: ഇന്നലെയോ?
1: ഇന്നലെ
0: അത് ലൈവ് ആയിരുന്നില്ല, അത് റെക്കോർഡഡ് പ്രോഗ്രാം ആയിരുന്നു. അതാണ് കിട്ടാത്തെ.
1: പിന്നെ
0: കഴിഞ്ഞ പ്രോഗ്രാം ആയിരുന്നു അത്, കഴിഞ്ഞ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതാണ്.
1: പിന്നെ ഫോണൊക്കെ കഴിഞ്ഞോ മാഡം?
0: കഴിച്ചു കഴിച്ചു.
1: പിന്നെ വേറെ എന്തോ,
0: ഇവിടെ
1: സാറിന്റെ രണ്ടുപേരും മക്കൾ രണ്ടുപേരും സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. വെള്ളനാട്.
0: ഓ, അത് ശരി.
1: സാറിനെ കണ്ടിട്ടുണ്ട്, അമ്പലത്തിലൊക്കെ വരുമ്പോ ഒക്കെ കാണുമല്ലോ. സ്ഥിരം വെള്ളനാടൊക്കെ വരുന്ന ആൾക്കാരാണ്.
0: നമ്മളെ വെമ്പന്നൂരും വെള്ളനാടും തമ്മിൽ വലിയ അന്തരമില്ല.
1: അത്രയില്ല, ഇവിടെ നിന്ന് നമുക്ക് 15 രൂപ
0: ഓട്ടത്തിനവിടെ എത്താം. 15 രൂപ എന്ന് പറയുമ്പോ അത് ഇപ്പോഴത്തെ ചാർജ് അനുസരിച്ച് 15, അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ലല്ലോ.
1: ആ, അതാണ്. വരും മിക്കവാറും, ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളനാട് വരും. അമ്പലത്തിലൊക്കെ വന്നു.
0: മുമ്പൊക്കെ 1 രൂപയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ.
1: ഇപ്പൊ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വരാത്ര ദൂരം ഒന്നുമില്ല. വലിയ
0: വേണമെന്ന് പറഞ്ഞു നീട്ടി വിളിച്ച് നടന്ന 20 മിനിറ്റ് മതി.
1: ഓ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കവിത്താഴ ആറ്റിങ്കര വരെ ഒക്കെ നടന്ന നല്ല കാറ്റും വെയിലും പേടി. ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ അത് വഴിയൊക്കെ പോവാൻ.
0: ഇപ്പൊ ഇങ്ങനെ കാട്ടുപോത്തും ജീവൻ കൊതിച്ചൊക്കെ വേണം പോവാൻ.
1: തന്നെ മുമ്പ് 1-2 പ്രാവശ്യം ഈ വാണിയറ വഴിയൊക്കെ നടന്നൊക്കെ വന്നിട്ടുണ്ട്.
0: അങ്ങനെയൊക്കെ പോണെങ്കിലും ആരെങ്കിലും 1-2 പേരും കൂടെ ഒപ്പം വേണം. ഈ വല്ലതൊക്കെ വന്ന് ഇടിച്ചു കുത്തിയിട്ട് നമ്മൾ അറിയൂല. കാട്ടിലൊന്നും അവർക്ക് കാടൊക്കെ നമ്മളിങ്ങനെ വെട്ടിത്തെളിച്ചിട്ടേ, അവർക്കൊന്നും കാടില് സ്ഥലം തികയുന്നില്ല.
1: കുളക്കോട് ഈ ഭാഗത്ത് വരെ ഒന്നെന്ന് പറയണായിട്ട് ആൾക്കാര് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു.
0: എവിടെ വേണമെങ്കിലും വരാം.
1: അതാണോ? ഇവിടെ മയിലൊക്കെ വരും മാഡം. നമുക്ക് മയില്, പന്നിയൊക്കെ ഇറങ്ങും.
0: അതൊക്കെ ഇവിടെയും വരും. നമ്മളെ തമ്മിൽ വലിയ ദൂരം ഇല്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ വരും. ബസ്സിലല്ലെന്നേ ഉള്ളു വരും.
1: എനിക്ക് ഒന്ന് വരണമെന്ന് കുറച്ച് ദിവസം വിചാരിക്കണം. ഇന്നലെ വിചാരിച്ചു, ഇന്ന് അങ്ങോട്ട് വന്നാലെന്താ. അപ്പൊ മോനൊന്ന് ഞായറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പകലിറങ്ങിയാ പറ്റൂല.
0: തിരക്കൊക്കെ
1: കഴിഞ്ഞിട്ട് ദിവസം വരാൻ
0: വേണം.
1: കാണണം, സാറിനെ കാണണം, സാറിനോട് കൊറേ സംസാരിക്കണം. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണം.
0: മനസ്സിൽ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്നത്
1: അതാണ്. അതാണ്,
0: ആഗ്രഹങ്ങളൊന്നും കളയണ്ട, എല്ലാം സാക്ഷാത്കരിക്കട്ടെ.
1: നമ്മൾ വിചാരിച്ചത് പോലെയുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല
0: മാഡം. ഉള്ളത് കൊണ്ടൊക്കെ നമ്മളെ സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതെ അതെ അതെ. നാളെ എന്താവും ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ ഇന്നത്തെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല.
1: അങ്ങനെയാണ്
0: അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിഷമതകളും ഒക്കെയാണ്. വിഷമതകളൊന്നും ഇല്ലാത്ത ആരും തന്നെ ഇല്ല. നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോ നമ്മള് വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ. അതെ അതെ, 100,000 വിഷമങ്ങളിൽ പെട്ട് ഉഴലുന്ന ആൾക്കാരുണ്ട്. മക്കളുള്ളവർ മക്കള് ഉള്ള മക്കളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മക്കളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തതിനോർത്ത് സങ്കടപ്പെടുന്നു.
1: അയ്യോ, തന്നെ തന്നെ. നമ്മുടെ ഈ കുടുംബശ്രീയിൽ തന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരു ചേച്ചി തന്നെ, ഒരു മോനുള്ളതാണ്. അവർക്ക് ഒരു വല്ലാത്ത ഒരു മൈൻഡാണ്. ഇപ്പൊ എന്തെന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് കിടപ്പാണ്. നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിക്കുമ്പോ അവര് ഭയങ്കര കരച്ചിലും ആഹാരം ഒന്നും കഴിക്കൂല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ മോന് അവരെ നോക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു ഇതുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഒത്തിരി സ്ഥലവും വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു
0: അതാണ്. അപ്പൊ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല.
1: തന്നെ
0: ഉള്ള സന്തോഷങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, അതല്ലേ ഉള്ളൂ. എന്നാലും മനുഷ്യനാണ്, സങ്കടങ്ങൾ വന്നാൽ സങ്കടപ്പെടാനും സന്തോഷം വന്നാൽ സന്തോഷിക്കാനും കരച്ചിൽ വന്നാൽ കരയാനും മനുഷ്യനാണ്, അങ്ങനെയൊക്കെയാണ്.
1: ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ മനസ്സിലെ പകുതി ഭാരം എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരുത്തരുടെ പറയുമ്പോ അല്ലേ നമ്മുടെ മനസ്സിന്റെ ആ ഒരു
0: വിഷമതകളൊക്കെ. അതെ അതെ, തീർച്ചയായും
1: തന്നെ മാഡം തന്നെ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്.
0: നമുക്ക് നമുക്ക് ഒരു തരത്തിലുള്ള വിഷമാണെങ്കിൽ വേറൊരാൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ വളരെ രൂക്ഷമായ അനുഭവങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പാട്ട് പിന്നെ രാവണ പ്രഭുവിലെ പാട്ട് പറഞ്ഞു, രണ്ടു വരി പാടട്ടെ.
0: ഏതെങ്കിലും ഒരു പാടിക്കോളൂ.

പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരമണ്ഡലത്തിൽ പടർന്നു.

0: അങ്ങനെ പ്രണയ സരോവര തീരത്തിൽ അവൾ ഇപ്പോഴും ഓർമ്മകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: എന്റെ രണ്ട് മക്കൾക്കും എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, കണ്ണാസായി കേൾക്കുന്ന എല്ലാവർക്കും,
0: ശരി,
1: മാഡത്തിനും എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ മാഡം,
0: ഓക്കെ,
1: താങ്ക് യു,
0: ബൈ. ശരി, പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിജയകുമാരി ചേച്ചിയാണ്, വെമ്പന്നൂരിൽ നിന്നാണ്. കുറെ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട് കൊച്ചു കൊച്ചു സങ്കടങ്ങൾ എന്ന് പറഞ്ഞ്. നമ്മുടെ സങ്കടങ്ങളൊന്നും ചെറുതല്ല, ആരുടേതും വലുതുമല്ല. അപ്പം അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതുപോലെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവും. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കുമായിട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പൂക്കുവയലിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയാണ് പൂക്കുവയൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, ഞാൻ സിന്ധു ആണ്.
0: ഉറിയക്കോടുന്ന സിന്ധു ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ? ഉറിയാക്കോടുന്ന സിന്ധു കൊറേ നാളുകളായിട്ട് വിളിക്കുകയാണോ സിന്ധു?
1: ഇല്ല, ഞാൻ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്, പക്ഷെ രണ്ടു മൂന്നാഴ്ച ആയുള്ളൂ.
0: മൂന്നാഴ്ച ആയതേ ഉള്ളൂ വിളിക്കാൻ തുടങ്ങിയിട്ടാ? നമ്പരൊക്കെ എടുത്തു വച്ച് വിളിച്ചു തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി, പക്ഷെ ഇന്ന് വളരെ യാദൃച്ഛ്യമായിട്ട് കിട്ടി. കിട്ടോ ഇല്ലോ എന്ന് വിചാരിച്ചില്ലല്ലേ. ആ, ഒരുപാട് കോളുകൾ ഇങ്ങനെ ഒരേ സമയം വരുന്നുണ്ടേ, അതിനിടയിലാണ് താങ്കൾക്ക് ഈ ഒരു കോള് കണക്ട് ആയത്. ആ സിന്ധു, ഉറിയക്കോട് ഏത് ഭാഗത്താ താമസിക്കുന്നേ? ജംഗ്ഷനിൽ. എന്തെങ്കിലും ജോലിയാണോ?
1: ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലികളല്ല, പിന്നെ വീട്ടില് സഹായിക്കുന്നു.
0: ഇപ്പൊ വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ ഉള്ളേ?
1: ഇപ്പൊ വീട്ടിലാണ്.
0: സ്വന്തം വീട്ടിലാണ്.
1: എന്റെ രണ്ട് മക്കളുണ്ട്.
0: ആ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മൂത്താള് രണ്ട് പെൺമക്കളാണ്. മൂത്താള് അനാമിക നാലാം ക്ലാസ്.
0: നാലാം ക്ലാസ്. അവന്തിക. അനാമികയും അവന്തികയും നല്ല പേരുകളാണല്ലോ. പേരൊക്കെ ഇട്ടായിരുന്നു സിന്ധു?
1: അത് ഞാൻ തന്നെ ഇട്ടത്. ഒന്ന് എന്റെ ചാച്ചിയും ആണ് ഇട്ടത്.
0: ഒന്ന് ചേച്ചിയും ഒന്ന് ഞാനും.
1: ഒന്ന് ഞാനും ഇട്ടു, ഒന്ന് ചേച്ചി.
0: അപ്പൊ വീട്ടിൽ എന്ത് വിളിക്കും കുഞ്ഞുങ്ങളെ? ചക്കരെ വാവേ കുട്ടു ചക്കി. പിന്നെ
1: മൂത്താള് അനു ഒന്ന് വിളിക്കും.
0: അനാമിക അനു. അപ്പൊ അവന്തികയോ?
1: പൊന്നു.
0: ആ ശരി, നല്ല പേരൊക്കെ ഇട്ടിട്ട് അത് വിളിക്കല്ലേ. നല്ല മനോഹരമായ പേരിട്ടിരിക്കുന്ന. ആ പറഞ്ഞു. നേരിട്ട് കാണാൻ
1: കാണാനും
0: കേക്കാനും ഒക്കെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. നമ്മളൊരു ദിവസം എന്തായാലും കാണുമല്ലോ. ഇതുവരെ ആദ്യം ഇതുവരെ ഒരു റേഡിയോയിലും സിന്ധു സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് റേഡിയോ സംസാരിക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് ശരിക്കും. കോള് കിട്ടിയപ്പോ പേടിച്ചു അല്ലേ? അത് ഇവിടുന്ന് കോൾ എടുക്കുമല്ലോ ആദ്യം, ആതിരയാണ് എടുക്കുന്നത്. അപ്പൊ ഞാനല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചല്ലേ. എന്നിട്ട് ആതിര പേടിപ്പിച്ചാ?
1: അങ്ങനെയല്ല,
0: പേര് ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേ. ഇത് എനിക്ക് തോന്നുന്നു വല്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോ എന്ന് പേടിച്ചാണ്. ശബ്ദം കേട്ടപ്പോഴേ ഏതോ പോലീസുകാരത്തെയാണെന്ന് വിചാരിച്ചാണ്. അപ്പൊ എല്ലാം മനസ്സിലായി. അപ്പൊ കോൾ എടുത്ത് കണക്ട് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കോള് കട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മൾ ഇവിടുന്ന് ഹലോ എന്നിങ്ങനെ പറയും. അപ്പൊ തിരിച്ചു പറയണം. ശരി, അനാമിക അവന്തികയൊക്കെ ഇന്ന് വീട്ടിലുണ്ടോ? അമ്മ പറയണൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് അവിടെ. ഈ മക്കളൊക്കെ എങ്ങനെ നന്നായിട്ട് പഠിക്കുവോ? പാട്ടൊക്കെ പാടുവോ?
1: അവർക്ക് ചിത്രം വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളത്.
0: ആ അതാണ്, ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. അപ്പൊ സിന്ധുവിന് എന്ത് കഴിവാ ഉള്ളേ? തയ്ക്കുവോ? പിന്നെ എന്ത് ചെയ്യും? വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കും, നന്നായിട്ട് ഭക്ഷണമൊക്കെ വെക്കും, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കും. അതൊരു വലിയ പണിയാണ് സിന്ധു. ആ, അപ്പൊ അത് കാണുമല്ലോ ടീച്ചർ എന്തുമാത്രം വെപ്രാളപ്പെട്ട് ഓടി ചാടി ബഹളമുണ്ടാക്കിയല്ലേ പോണത്. വീട്ടുകാര്യങ്ങള് നോക്കണം, സ്കൂളിലെ കാര്യങ്ങള് നോക്കണം. അപ്പൊ അതുപോലെ തന്നെ സിന്ധുവും. സിന്ധുവും ജോലിക്കല്ലേ പോകുന്നേ. അപ്പൊ അതിന്റെ കൂട്ടത്തില് സിന്ധുവിന് വീട്ടുകാര്യങ്ങളും നോക്കണ്ടേ. ആ, അപ്പൊ സിന്ധുവിന് ഇരട്ടി ജോലിയാണ്. അപ്പോ പാട്ട് പാടുവോ സിന്ധു? പാട്ട് പാടില്ല. സിനിമയൊക്കെ കാണുമോ?
1: പാട്ട് പാടും ചെറുതായിട്ടൊക്കെ വീട്ടിൽ പാടുന്നേ.
0: വീട്ടിൽ പാടുന്ന രണ്ടുപേരും നമുക്ക് കേട്ടാലോ. ഒരു ശ്രമം നടത്തി നോക്ക്.
1: കഴിഞ്ഞ ശനിയാഴ്ച
0: ശ്രമിച്ചു, ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നു ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കും, സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും സിന്ധു വിളിക്കുന്നത്. ആ സമയത്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, സിന്ധു പാട്ട് കേൾക്കുന്ന സമയത്ത് വിളിക്കണം. ഒരു പുരുഷന്റെ സൗണ്ട് ആയാലും ഇവിടെ ഇരിക്കുന്ന ആളായില്ലേ അത് എടുക്കുന്നത്. ഞാൻ തന്നെ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ വിളിക്കുന്നത് അല്ലേ. അവ ചിലപ്പോ വിഷ്ണു ആയിരിക്കും, ചിലപ്പോ നന്ദനായിരിക്കും, ചിലപ്പോ അഭിലാഷ് ആയിരിക്കും, മിക്കവാറും ആതിരയാണ് കൂടെ ഉള്ളത്. അപ്പൊ ആദ്യം അവരാണ് എടുക്കുന്നത്. ഓ ഇനി പേടിയില്ലല്ലോ, ഓക്കെ ആയില്ലേ. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ഏതായിരുന്നു കലാഭവൻ മണിയുടെ പാട്ട്? ഏതെങ്കിലും മതിയാ? കലാഭവൻ മണിയുടെ പാട്ടിന്റെ ആരാധികയാണോ? നാടൻപാട്ടൊക്കെ ഇഷ്ടം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി നീ അല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലേ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പ്. ഏത് പാട്ടായാലും ഇഷ്ടം തന്നെ. മിന്നാമിനിങ്ങ മിന്നു മിനുങ്ങ ആയാലും ഇഷ്ടം തന്നെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ്.

ഹരിഭക്തേ, ആ പാട്ടും ഇഷ്ടമാണ്. മൊത്തത്തിൽ കലാഭവനിയുടെ പാട്ടുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. വളക്കിലിക്കണ കുഞ്ഞാളെ, ആ ഏതെങ്കിലുമൊക്കെ പാട്ട് പറഞ്ഞ എങ്ങനെ എടുക്കും? വളകിലിക്കണ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് കേൾപ്പിച്ചു തരാം, നോക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഏതായാലും കലാഭവമണി മതി ഇവിടെ, അതാണ് ഇവിടുത്തെ വിഷയം. ശരി, അപ്പൊ അനാമികയുടെ അവന്തിയോട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറയണേ. അപ്പൊ ചേച്ചിയുടെ പേരെന്തായിരുന്നു? സിന്ധുവിന്റെ ചേച്ചി വലിയമ്മയുടെ മോളാണ്. പിള്ളേർക്ക് ഒരാൾക്ക് പേരിട്ടേന്ന് പറഞ്ഞു. ശരി, അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? അപ്പൊ ഹാപ്പി ആയല്ലോ. ഇനി ഇടയ്ക്കൊക്കെ വിളിക്കോ സിന്ധു. ഓക്കെ, പാട്ട് കേൾക്കാമേ. ശരി ശരി, ഓക്കെ ബൈ. പോക്കുകൾ തത്സമയ പരിപാടിയിൽ പുതിയ കോളറാണ്, സിന്ധുവാണ് ഉറിയക്കോട് നിന്നാണ് ഇപ്പം സംസാരിച്ചത്. അപ്പം ആദ്യമായിട്ടാണ് കോള് കണക്റ്റ് ആവുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. കലാഭവൻമണിയുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പം കലാഭവൻമണിയുടെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. നമുക്ക് പോക്കുവയിലൂടെ കലാഭവൻമണിയുടെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ജനാലപ്പടിയിലൂടെ അരിച്ചിറങ്ങുന്ന ഈ സായന്തന വെളിച്ചത്തിൽ സുഹൃത്തിനെന്ന പോലെ സംസാരിക്കാൻ, ഹൃദയം തുറക്കാൻ, ഇതാ പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം, പറഞ്ഞോളൂ. സുഖമാണല്ലോ. സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പേര് പറയുന്നത് ഒരു ഔചിത്യമാണ്. ആ, വത്സല ഉത്തരം കൂടാണ്, ബാക്കി ഞാൻ പറയും. പേര് പറയണ്ട, അവരവരുടെ ജോലിയാണ്, ബാക്കി ഞാൻ പറയും. ആ, പറഞ്ഞോളൂ, ഉത്തരം കൂടുമെന്ന്. വത്സല എന്താണ്? എനിക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചത്. യെസ്, സുഖമാണ്. അവിടെയും ഇവിടത്തെ പോലെയാണെന്ന് കരുതുന്നു,
1: വിശ്വസിക്കുന്നു.
0: കത്തെഴുതി പഠിക്കുകയാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ. പണ്ടൊക്കെ അങ്ങനെയല്ലേ ലെറ്റർ എഴുതുന്നത്? പ്രിയപ്പെട്ട മാമന്, മാമന് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്, ലെറ്റർ എഴുതണം. അപ്പൊ അതുപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ സുഖമാണ്. ഇനി പറഞ്ഞോ,
1: പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ട് വേണം? ചിരിയോ ചിരി നൊമ്പര ചിമിഴിൻ തിരുവാതി, അത്ര എനിക്ക് അത് പാടാറുണ്ട. അങ്ങനെ തന്നെ പിന്നെ വാക്കെന്ന് പറഞ്ഞൂടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ മതി, വല്ലതൊക്കെ അറിയണ്ടേ. എല്ലാ പാട്ടും അറിയാം, വാക്കുകളൊന്നും വരില്ല, എന്താ ചെയ്യാന്ന്. രണ്ട് വേറെ ഏതെങ്കിലും രണ്ടുപേര് പാട്ടാ? അയ്യോ, ആ ഒരു പാട്ട് പാടാം. ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള വരിയാണ് പറയണത്. ആദ്യത്തെ എന്താണെന്ന് വത്സല ചേച്ചി പറയണം. പറയോ, പാടണമെന്നില്ല, പറഞ്ഞാ മതി. ഞാൻ ഇടയ്ക്കുള്ള നാല് പേര് പാടാ, പാടട്ടാ.

0: തോറ്റ് പിന്മാറേണ്ടി വന്നേനെ. ഞാൻ ഷാജിമയോട് പറഞ്ഞത് അതാ, ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു. പക്ഷെ ഇവിടെ ഞാൻ ജയിച്ചു, നിങ്ങൾ തോറ്റു. ശരി, അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? ടെൻഷനൊക്കെ മാറിയോ? കൈവേദന ഉണ്ട്, തലച്ചുറ്റലൊക്കെ മാറിയോ? ഡോക്ടറെ കാണിച്ചില്ലേ? കൈ റെസ്റ്റ് ചെയ്യണം. ആ കൈ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കരുത്. ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം, ഫിസിയോതെറാപ്പി പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. കറക്കൊക്കെ നടക്കുന്നെ അവിടെ. തൈലമൊക്കെ ഇട്ട് കറക്കി റെഡിയാക്കി വെച്ചിരിക്കും. അങ്ങനെയെങ്കിലും കറക്കി തരാൻ ഒരാളില്ലേ?
1: ഇങ്ങനെ കറക്കിയാ പിന്നെ എനിക്ക് തീർച്ചയായില്ലാതാവും.
0: കറക്കുമ്പോ പറയണം, വളരെ സോഫ്റ്റ് ആയിട്ട് കറക്കാൻ പറയണം.
1: എന്നാലും സുഖാവുള്ളൂ അവള്
0: പറയണം. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ നമ്മൾ അങ്ങനെ ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. വേദനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റായിട്ട്
1: ചെയ്യാവും.
0: പിന്നല്ലാതെ കയ്യിൽ പിടിച്ച് തിരിക്കുന്നവർക്ക് എന്തറിയണം? മോള് വിചാരിച്ചു ഞാൻ വലുതായിട്ട് തടവി പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി മേലാൽ ഒരു അക്ഷരൂടെ മിണ്ടി അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ച പോട്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവ ഇന്ന് കേക്കേണ്ട പാട്ട് ഏതാ പറഞ്ഞേ? ആ ചിരി ചിരിയോ ചിരി നൊമ്പര ചിമിരിൻ തിരുവാതിരയോ. യേശുദാസും ഗംഗയും കൂടെ പാടിയതാണ്. ഗംഗയാണോ ഗംഗയാണോ? ഗംഗ. അക്ഷരം തെറ്റി, അക്ഷരം തെറ്റിയില്ല. ഗംഗ എന്ന് നമ്മൾ വിളിക്കണാണ്, ഗംഗ എന്നാണ് ശരിക്കുള്ള പേര്. ആ ഗംഗ, ഗംഗ. അത് തെറ്റിപ്പോട്ടെ, തിരുത്തി തരാലോ. തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഗംഗ എന്ന് പേരുള്ള ഒരാളെ ഗംഗ എന്ന് വിളിച്ചാൽ അതിന് ഇഷ്ടപ്പെടൂ? യഥാർത്ഥ പേര് വിളിക്കാൻ പറയും. അപ്പൊ അത് പോട്ടെ, ഞാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വിളിച്ചോളിച്ച് എല്ലാരും അങ്ങനെ ആയിപ്പോയി. ഇനിയൊക്കെ ഇനിയെങ്കിലും ഒരു തവണയെങ്കിലും ഒക്കെ മാറ്റി പറഞ്ഞു നോക്കണം കേട്ടാ. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ആർക്കാണ് ഡെഡിക്കേഷൻ? അതായത് ഞാൻ. ആ ശരി, പിന്നെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച എൽ കെ ജിയിലെ പഠിപ്പിച്ച ടീച്ചറാണെങ്കിലോ എന്ന് വിചാരിച്ച്. ആ പോട്ടെ, ഞാൻ ലേ ടീച്ചർ. യെസ്. പിന്നെ ആതിരക്ക്. ശബ്ദം കുറച്ച് കുറഞ്ഞ എന്താ അത്ര ഇഷ്ടമില്ലേ? ആതിര കേട്ട് ഇങ്ങനെ ഒരു മേര ആതിരക്ക് ഇങ്ങനല്ലേ പറയാ. ആ ആ അതില് അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പോട്ടെ ശരി. ആ അപ്പൊ ആതിരക്ക് എനിക്കും വേറെ അത്രയൊക്കെ മതിയല്ലേ? അത്രയൊക്കെ മതിയല്ലേ? ഹലോ, കേക്കുന്നില്ലേ? ഹലോ, എന്താ റേഞ്ചിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഉത്തരം കൂടെ ഒന്ന് മനസ്സിലാക്കി ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ക്രോണിക് ഹലോ, ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ചിരി ചിരിയോ ചിരി നൊമ്പര ചിമിടിൻ എന്ന പാട്ടാണ്. എന്തുകൊണ്ടോ പെട്ടെന്ന് കോള് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കുക, അവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. അകലെ എവിടെയോ പെയ്തു തീർന്ന മഴയുടെ ബാക്കി പത്രമെന്നോണം കുളിരുള്ളൊരു കാറ്റ് വീശുന്ന വൈകുന്നേരം, പച്ചിലത്തുമ്പുകൾ വന്നു തൊടുന്ന ഈ നേർത്ത വെയിലിന് പോലും ഓർമ്മകളുടെ ഒരു സുഗന്ധമുണ്ട്. നമുക്കിപ്പോൾ ഒരു മെസ്സേജാണുള്ളത്. മെസ്സേജ് കല്ലാറിൽ നിന്ന് ഗിരിജ ചേച്ചിയാണ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. കൊച്ചുമകൻ ദേവൻ്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ഒരു പാട്ട്, ജൂൺ ജൂലൈ മാസത്തിൽ, ജൂലൈ മാസത്തിൽ പിറന്ന മകനായതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസത്തിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇന്നിവിടെ വന്ന് നമ്മളെ കാണുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു. കേക്കൊക്കെ മുറിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഒക്കെ നമ്മളെ സംബന്ധിച്ച്, കരണാസായ റേഡിയോ സംബന്ധിച്ചതൊക്കെ വളരെ സന്തോഷം തരുന്ന, ധന്യതയാർന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ്. റേഡിയോയിലൂടെ ശബ്ദം മാത്രം കേട്ട് പരസ്പരം സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യർ. അത് നമുക്ക് ഇന്ന് മഞ്ജുവിനെയും ഗിരിജ ചേച്ചിയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞു, ചായ കുടിച്ചു, കേക്ക് കഴിച്ചു, അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പം ദേവൻ്റെ ജന്മദിനമായിട്ട് കരണാസായ റേഡിയോ സന്ദർശിക്കുകയും സ്നേഹങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്ത ഗിരിജ ചേച്ചിക്കും കുടുംബത്തിനും കരണാസായ റേഡിയോയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ദേവന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ ഈ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്, ജൂൺ ജൂലൈ മാസത്തിലെന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ദേവനൊരിക്കൽ കൂടി കരണാസായ റേഡിയോയുടെ ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

ഫോക്വേലിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പകലിൻ്റെ ബഹളങ്ങളിൽ നിന്ന് പതുക്കെ മാറി പ്രിയപ്പെട്ടവരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് ഫോക്വേൽ തത്സമയ പരിപാടി. നിങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന അജന്യയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഓലത്തുമ്പത്തിരുന്നുവേലാടും ചെല്ലപ്പെങ്കിളി എന്നുള്ള പാട്ട്. അമ്മയ്ക്ക് വേണ്ടി, അമ്മ ഹരിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പപ്പയുടെ സ്വന്താപ്പൂസ് എന്ന ചിത്രത്തിലെ ഫോക്വേലിലൂടെ നമുക്ക് ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്? ആരാ? ആ, ഒന്ന് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് ഒന്ന് മാറി നിൽക്കാവോ? റേഞ്ചില്ല. ആ, എന്നാലും എനിക്കിപ്പോഴും നേരെ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം. പിന്നെ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടേ? വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല അല്ലേ ആ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ടാണെന്ന് കേൾക്കേണ്ട അല്ലേ. ശരി, ആർക്കെങ്കിലും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മാഡത്തിനും സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും
0: ഭയങ്കര നേരത്തെ വിളിച്ചോണ്ടിരിക്കുകയാണോ കിട്ടാൻ വേണ്ടിട്ട്? തുടക്കം മുതലേ വിളിക്കുകയാണല്ലേ. ഇപ്പഴാണ് സംസാരിക്കാൻ പറ്റിയത്. ആ, അപ്പൊ അവിടെ എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യുകയാണോ അവിടെ? മോൾക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിട്ടാണ് ഈ പാട്ട്.
1: മോൾക്കും കുഞ്ഞുങ്ങൾക്കും എന്റെ മോനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി
0: വേണ്ടിട്ടാണ് ഈ പാട്ട് ചോദിക്കണേ. ഇതേത് സിനിമയിലെ പാട്ടാണ്? അറിയാം. അറിയൂല. പിന്നെ പാട്ട് എങ്ങനെ കണ്ടെത്തി വച്ചു?
1: വേറെ പാട്ടാണ് കേട്ടോ, അപ്പോഴാണ് നാടകഗാനം.
0: അത് ചോദിച്ചത് ചക്രപന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ആ പാട്ട് നാടകഗാനമാണ്. നമ്മൾ ഈ പ്രോഗ്രാമിലെ സിനിമാ പാട്ടുകളാണ് വയ്ക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാത്ത കേട്ടാ. അപ്പൊ ഈ നാടകഗാനങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു. ഈ നമ്പറിൽ വിളിച്ചാ കിട്ടൂല. ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർക്കിംഗ് ടൈമിൽ ഇവിടെ പ്രോഗ്രാം അല്ലാത്ത സമയത്തിൽ വിളിച്ചാ കിട്ടും. അപ്പോ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് വരാവോ? അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലെങ്കിലോ വന്നത് നഷ്ടാവൂലേ. ആ, അപ്പൊ അപ്പോഴും നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ കേൾക്കേണ്ട എന്നാ? തൈക്കാടൊക്കെ പോയ വേറെ എവിടെയെങ്കിലും എത്താനേ പറ്റുള്ളൂ. ഇത് വെള്ളനാട് വരണം. തൈക്കാട് പോയിട്ട് കർണാസയിൽ എങ്ങനെ വരും? വെള്ളനാടെന്ന് പറയുന്ന സ്ഥലം അറിയാമോ? ഇപ്പൊ വിളിക്കണത് എവിടുന്നാണ്? ആ, മുണ്ടേലായിന്ന് വെള്ളനാട് വരണതാണ്, തൈക്കാട് പോണതാണ് എളുപ്പം. തൈക്കാടൊന്ന് പോയി കർണാസായ റേഡിയോ ഒന്ന് ചോദിക്കല്ലേ. വെള്ളനാട് വന്നിട്ട് കർണാസായ റേഡിയോയിൽ എവിടെയെന്ന് ചോദിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. തൈക്കാട്, നമ്മളെ ഓഫീസ് തൈക്കാടല്ല, അത് ആകാശവാണിയുടെ ഓഫീസാണ് വഴുതക്കാട്. ആ, കർണാസായയുടെ ഓഫീസ് വെള്ളനാടാണ്. ഓഫീസ് റേഡിയോ എല്ലാം ഇവിടെ തന്നെ. ആ, പിന്നെ ഇനി വരുമ്പോ വെള്ളനാട്ടേ വരാവൂ കേട്ടാ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഇന്നത്തെ ലാസ്റ്റ് കോളർ ആയിരുന്നു, വളരെ സന്തോഷം. അപ്പൊ പാട്ട്. ശരി, ഓക്കെ ഓക്കെ, ബൈ. ശരി, പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് കൃഷ്ണമ്മയാണ്. മുണ്ടേലയിൽ നിന്നാണ് ഇപ്പോൾ സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ ഒരു ദേവി ശ്രീദേവി എന്ന് തുടങ്ങുന്ന ഗാനം മകൾക്കും കുഞ്ഞുങ്ങൾക്കും മകനും ഒക്കെ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. നമുക്കത് കേൾക്കാം. ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. വിശേഷങ്ങൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ ഇവിടെ തിരശ്ശീല വീഴുന്നു. തിരക്കുകൾക്കിടയിലും ഒപ്പം ഇരിക്കാൻ, ഒപ്പം സംസാരിക്കാൻ, നല്ല പാട്ടുകൾ കേൾക്കാനുള്ള സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒത്തിരി സ്നേഹം. ഈ വൈകുന്നേരം കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയുമായി നമുക്ക് വരും ദിവസങ്ങളിലും പോക്കുവേൽ വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ കാണില്ല എങ്കിൽ കൂടി ശാന്തമായ ഒരു ആശയവിനിമയം തന്നെ വളരെ സന്തോഷമുണ്ടാക്കുന്ന പ്രത്യേക ഭംഗിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൃഷ്ണമ്മ പാടിയ പാട്ടാണ് തത്സമയ പരിപാടിയിലെ ഏറ്റവും അവസാനമായി നമ്മൾ കേൾക്കുന്ന ഗാനം. വളരെ ശാന്തമായി പെയ്തൊഴിഞ്ഞ ഈ ഒരു വൈകുന്നേരം ചിലപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് മനസ്സിൽ കൂടുതൽ സമാധാനം തരുന്നത്. വലിയ തിരക്കുകളില്ലാതെ ഇത്രയും നേരം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് കൃഷ്ണമ്മ ആവശ്യപ്പെട്ട ദേവി ശ്രീദേവി എന്ന ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങൾ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
2: ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യത്തെ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസിന്റെ ആലാപനമാധുര്യത്തിൽ ഉള്ളതാണ് ഗാനരചന ശ്രീകുമാരൻ തമ്പി.

വെല്ലുവിളി എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ? ബിജു തിരുമലയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം പകർന്ന ഗാനമാണിത്. ആലപിക്കുന്നത് KJ യേശുദാസും.

0: ஆடியாலும் கொட்டி அம்பலத்திலோளம் கொட்டி பெண்ணை குட்டி தாராவே.
1: ചിത്രം രണ്ട് ലോകം. ഗാനരചന യൂസഫ് അലി കേച്ചേരിയും സംഗീത സംവിധാനം ജി ദേവരാജനും. ആലപിക്കുന്നത് കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചെപ്പെന്ന ചിത്രത്തിനു വേണ്ടി ദേവരാജൻ രചിച്ച് യൂസഫ് അലി കേച്ചേരി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഒരു ഗാനമിതാ, പൊന്നിൽ കുളിച്ച രാത്രി.

സ്വന്തം എവിടെ ബന്ധം എവിടെ ഈ ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, ജോൺസൺ സംഗീതം പകർന്ന് ജെ എം രാജുവും വാണി ജയറാമും പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ അമ്പിളി പാടിയ ഗാനമാണ് ഇനി. ബീന എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ബിജു തിരുമല.

കസ്തൂരി ഗന്ധികൾ പൂത്തുവോ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. ജി ദേവരാജന്റെ സംഗീതവും സേതുബന്ധനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി മാധുരിയും ഐരൂർ സദാശിവനും ചേർന്ന് പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: സിന്ദൂരകിരണമായി ആരംഭിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് യേശുദാസും പി മാധുരിയും പാടിയതാണ്. സംഗീതം പകർന്നത് എം കെ അർജുനനും.

ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായരുടെ തൂലിക, ജി ദേവരാജന്റെ സംഗീത സംവിധാനം, യേശുദാസും പി മാധുരിയും ആലപിച്ച് മാധുരി മാർന്ന നിവേദ്യം എന്ന ചിത്രത്തിലെ പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ബുധൻ ജേതവനാരാമത്തിൽ തങ്ങും കാലം. ശ്രാവസ്തിക്കടുത്ത് ഒരു തോപ്പിൽ ഒരു ഭിക്ഷു പാർത്തിരുന്നു. അയാൾക്ക് ആകെ ഒരേ ഒരു ഉദാന പാലസുത്തമേ അറിയാവൂ. ജനങ്ങൾ അയാളെ ഏകോദാന ഭിക്ഷു എന്ന് വിളിച്ചു. ഈ ഉദാനത്തിന്റെ ധാർമ്മികമായ ഉള്ളടക്കം ഭിക്ഷുവിന് നന്നായി അറിയാം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. വിശേഷ ദിവസങ്ങളിൽ നാട്ടുകാർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കും. തനിക്കറിയാവുന്ന ഒരേ ഒരു ഉദാന പാലസുത്തം പാടും. ഇത് കേട്ട ആളുകൾ മാത്രമല്ല, അവിടെ സന്നിഹിതരാകാറുള്ള വനദേവതകളും കൂടി അനുമോദിക്കും. ഒരു ദിവസം രണ്ട് ഭിക്ഷുക്കൾ അതിഥികളായെത്തി. ത്രിപിടകങ്ങൾ മുഴുവനും പഠിച്ചവർ. ഏകോദാന ഭിക്ഷു അവരെ അന്നത്തെ പ്രഭാഷണം നിർവഹിക്കാൻ ക്ഷണിച്ചു. വനദേവതകൾ അനുമോദിക്കുമെന്നും പറഞ്ഞു. വിരുന്നു ഭിക്ഷുക്കൾ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങൾ ചെയ്തു. എന്നാൽ വനദേവതകൾ മിണ്ടിയില്ല. പിന്നീട് ഏകോദാന ഭിക്ഷു തന്റെ ഉദാന പാലിപാടി. പതിവ് പോലെ വനദേവതകൾ അനുമോദനങ്ങൾ മുഴക്കി. ജേതവനത്തിൽ മടങ്ങിയെത്തിയ ഭിക്ഷുക്കൾ ഇക്കാര്യം ബുദ്ധനെ അറിയിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഏറെ പഠിച്ച് ഏറെ പറയുന്നവർ ധർമ്മധരന്മാരാകണമെന്നില്ല. കുറച്ചേ പഠിച്ചുള്ളൂവെങ്കിലും ആര്യസത്യങ്ങൾ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് ജൂലൈ 11 സമതല ഭൂമികകളിലാണ്. 1960 ജൂലൈ 11, 20th century അമേരിക്കൻ നോവൽ സാഹിത്യത്തിലെ മഹനീയ കൃതികളിലൊന്നായ ടു കിൽ എ മോക്കിംഗ് ബേർഡ് പ്രസിദ്ധീകൃതമായിരിക്കുന്നു. ഹാപ്പർലിയുടെ ഗംഭീരമായ നോവൽ. 1972 ജൂലൈ 11, ലോകമെമ്പാടുമുള്ള ചതുരംഗ പ്രേമികൾ ശ്വാസമടക്കി കണ്ടുകൊണ്ടിരുന്ന 100 ചെസ് മത്സരം എന്നു വിശേഷിപ്പിക്കപ്പെട്ട മത്സരം ഐസ്ലാൻഡിലെ റെയ്കി ജാവിക്കിൽ നടക്കുന്നു. 1989 ജൂലൈ 11, 20th century ഇംഗ്ലീഷ് നാടകവേദി കണ്ട അതുല്യ നടനും സംവിധായക പ്രതിഭയുമായിരുന്ന ലോറൻസ് ഒലിവയർ ജീവിത നാടകത്തിൻ്റെ അരങ്ങൊഴിഞ്ഞിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു K കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലെ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷങ്ങളിൽ ഇന്ന് ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവന്റെ കവിത ടെൻസിൻ സോൺജീവിനെ കുറിച്ച് കേൾക്കാം. കവിയാണ്, പോരാളിയാണ്, അതിലുപരി ഭൂപടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിക്കുന്ന പ്രതീകമാണ് ടെൻസിൻ സോൺജീവ്. നെറ്റിയിലൊരു ചുവന്ന ബന്ധാന, അതായത് കെട്ടിധരിച്ച് ചുണ്ടിൽ കവിതയും ഉള്ളിൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യദാഹവും പേർന്ന ഈ മനുഷ്യനെ ലോകം ശ്രദ്ധിക്കുന്നത് കേവലം അദ്ദേഹത്തിന്റെ വരികളിലൂടെ മാത്രമല്ല, മറിച്ച് തന്റെ ജീവിതം തന്നെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റിയതിലൂടെയാണ്. തിബത്ത് സ്വതന്ത്രമാകുന്ന അന്ന് മാത്രമേ ഈ ചുവന്ന ബന്ധാന ഞാൻ അഴിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്ത സോൺജീവ് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥത്വന്റെ വേദനയെയും രോഷത്തെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ചിട്ടും ഇന്നും താനൊരു അഭയാർത്ഥിയാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഓരോ നിശ്വാസത്തിലുമുണ്ട്. ആ തിരിച്ചറിവുകളിൽ നിന്നാണ് ലോകം കേട്ട ഏറ്റവും തീക്ഷ്ണമായ പോരാട്ട വീര്യമുള്ള കവിതകൾ പിറന്നത്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയുടെ തെരുവുകളിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് ഉയർന്ന ആ ശബ്ദം ഇന്ന് തിബത്തിന്റെ മാത്രം ശബ്ദമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു ജനതയുടെയും ആത്മവീര്യമാണ്. 1975 ഇന്ത്യയിലെ ഒരു നാടോടി കുടുംബത്തിലാണ് ടെൻസിൻ ജനിച്ചത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം ലഭിക്കാത്ത, എന്നാൽ മാതൃഭൂമിയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവാദമില്ലാത്ത ഒരു വിചിത്രമായ അവസ്ഥയിലാണ് അദ്ദേഹം വളർന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തന്റെ മാതാപിതാക്കൾ ഹിമാലയം താണ്ടി ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ കഥകൾ കേട്ടാണ് അദ്ദേഹം വളർന്നത്. ഈ കഥകൾ ടെൻസിന്റെ മനസ്സിൽ തന്റെ അദൃശ്യമായ മാതൃഭൂമിയെക്കുറിച്ച് വലിയൊരു ചിത്രം വരച്ചു ചേർത്തു. മുംബൈ സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടിയ ടെൻസിൻ തന്റെ സഹപാഠികളിൽ നിന്ന് പണം പിരിച്ചാണ് ആദ്യ കവിതാ സമാഹാരമായ ക്രോസിംഗ് ദ ബോർഡർ പ്രസിദ്ധീകരിച്ചത്. അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം, ഭക്ഷണത്തിന് വേണ്ടിയുള്ള വരിനിൽക്കലുകൾ, തിരിച്ചറിയൽ രേഖകൾക്ക് വേണ്ടിയുള്ള അലച്ചിലുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ത്യയുടെ മണ്ണിൽ പാദങ്ങൾ ഉറപ്പിക്കുമ്പോഴും മനസ്സ് ഹിമാലയത്തിനപ്പുറമുള്ള തിബത്തിന്റെ പീഠഭൂമികളിൽ അലയുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വരികൾ നമ്മോട് പറയുന്നു. ടെൻസിൻ സോൺജീവ് വെറുമൊരു ഡെസ്ക്ടോപ്പ് വിപ്ലവകാരിയല്ല. തന്റെ ആശയങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ അദ്ദേഹം മടിച്ചില്ല. 2002 അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി മുംബൈയിലെ ഒബ്രോയ് ഹോട്ടലിൽ സന്ദർശനം നടത്തുമ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങൾ ഭേദിച്ച് 14 നിലയിലെ കെട്ടിടത്തിന് മുകളിൽ അദ്ദേഹം കയറിപ്പറ്റി. അവിടെ തിബത്തിനെ സ്വതന്ത്രമാക്കുക എന്ന ബാനറും പതാകയും ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ ജനതയുടെ പ്രശ്നത്തിലേക്ക് തിരിച്ചുവിട്ടു. സമാനമായ രീതിയിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ചൈനീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ അദ്ദേഹം നുഴഞ്ഞുകയറി പ്രതിഷേധിച്ചു. ഇത്തരത്തിലുള്ള ധീരമായ നടപടികൾ അദ്ദേഹത്തെ പലതവണ തടവറയിലാക്കി. എന്നാൽ ഓരോ ജയിൽവാസവും അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. ഫ്രണ്ട്സ് ഓഫ് തിബറ്റ് എന്ന സംഘടനയുടെ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ ഹിംസയല്ല, മറിച്ച് അചഞ്ചലമായ ധീരതയാണ് പോരാട്ടത്തിന്റെ വഴിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അധികാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ വിപ്ലവകാരി ഇന്നും ചൈനീസ് ഭരണകൂടത്തിന്റെ പേടി സ്വപ്നമാണ്. ടെൻസിന്റെ കവിതകൾ കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല, അവ ബോംബുകളെക്കാൾ പ്രഹരശേഷിയുള്ള വികാരങ്ങളാണ്. കോറ എന്ന കൃതിയിലൂടെ അദ്ദേഹം ലോകസാഹിത്യത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി. 2001 ഔട്ട്ലുക്ക് പിക്കോദാർ പുരസ്കാരം നേടിയതോടെ അദ്ദേഹത്തിന്റെ രചനകൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. സെംഷോക്ക്, സെൻഗോയ്, മൈഹോം തുടങ്ങിയ കൃതികൾ പ്രവാസത്തിന്റെ സംഘർഷങ്ങളെ അതിതീവ്രമായി അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നു, ഓരോ ചവിട്ടടിയും എണ്ണു, എണ്ണം മനസ്സിൽ സൂക്ഷിക്കൂ, നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം വീട്ടിൽ മടങ്ങി വരുവാൻ. ഈ വരികൾ വെറുമൊരു യാത്രയെക്കുറിച്ചല്ല, മറിച്ച് തലമുറകളായി തിബത്തൻ ജനത സ്വപ്നം കാണുന്ന മടക്കയാത്രയെക്കുറിച്ചാണ്. മടങ്ങിപ്പോകാനുള്ള വഴികൾ അടയാളപ്പെടുത്തി വെക്കണമെന്നത് അഭയാർത്ഥിയുടെ വലിയൊരു ജാഗ്രതയാണ്. തിബത്തൻ റിവ്യൂ മാഗസിനിലെ അദ്ദേഹത്തിന്റെ കോളങ്ങൾ സമകാലീയ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്നവയാണ്. വാക്കുകൾ കൊണ്ട് ഒരു ജനതയുടെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് സോൺജീവ് തന്റെ കൃതികളിലൂടെ തെളിയിക്കുന്നു. ടെൻസിൻ സോൺജീവ് എന്ന വ്യക്തി ഇന്ന് ജീവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം ലളിതമായി പറഞ്ഞാൽ ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആണ്. സ്വന്തമായി രാജ്യമില്ലാത്തവൻ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുഴുവൻ തന്റെ ചുമലിലേറ്റുന്നത് എന്നതിനുദാഹരണമാണ് അദ്ദേഹം. അദ്ദേഹം ധരിക്കുന്ന ആ ചുവന്ന ബന്ധാന കേവലമൊരു വസ്ത്രമല്ല, അത് തിബത്തിന്റെ രക്തസാക്ഷികളുടെ ഓർമ്മയാണ്, വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പുലരിയാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം അഹിംസയിൽ അധിഷ്ഠിതമാണ്, എന്നാൽ അത് നിശബ്ദമല്ല. ശബ്ദമുയർത്താൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് തിബത്തുകാർക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകഭൂപടത്തിൽ നിന്ന് ഒരു ജനതയെ തുടച്ചു നിർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ടെൻസിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ ടെൻസിൻ സുൻഡ്യുവിനെ പോലെയുള്ള പോരാട്ടങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ആ ചുവന്ന ബന്ധാൻ അഴിക്കുന്ന ദിവസം, അതായത് തിബത്ത് സ്വതന്ത്രമാകുന്ന ദിവസം, അന്ന് മാത്രമേ ഈ കവിയുടെ പോരാട്ടം അവസാനിക്കൂ.
0: വ്യക്തിവിശേഷം: അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. പകലിന്റെ തിരക്കുകളെല്ലാം പതുക്കെ ഒടിഞ്ഞ് വെയിൽ സ്വർണരേഖകളായി മാറി മറിയുന്ന ഈ ശാന്തസുന്ദരമായ സമയത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കുറെ നല്ല വാക്കുകളും മനസ്സ് നിറയ്ക്കുന്ന കുറെ നല്ല പാട്ടുകളുമായി നമുക്ക് ഒരുമിച്ച് ചേരാം. ഒരു പകൽ മുഴുവൻ നമ്മൾ കാത്തുവച്ച വിശേഷങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച കുഞ്ഞു പരിഭവങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണിത്. സ്നേഹത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമുക്ക് ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ സായന്തനത്തെ നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, ആരാണ്
3: ഇത്? ബാബുവാണ്.
2: ഞാൻ വിചാരിച്ച ആരെന്ന് മറന്നുപോയെന്ന്. വലിയമലയിൽ നിന്ന് ബാബു ചേട്ടനാണ്. പറഞ്ഞോളൂ ബാബു ചേട്ടാ.
3: ഇവിടെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല.
2: എന്താ വിശേഷങ്ങളൊന്നും ഇല്ലാത്തേ?
3: ഇവിടെ മഴ തോന്നിച്ചില്ല, വിശേഷം മാത്രമേ ഉള്ളൂ.
2: ഇവിടെയും മഴയില്ല, ഇവിടെ ഒരുവിധം നല്ല ചൂടുണ്ട്.
3: ഇവിടെ നല്ല വെയിലുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
2: ഇവിടെയും എല്ലാവർക്കും സുഖം. ഇന്നിവിടെ ഒരു സന്തോഷ വർത്തമാനമുണ്ട്.
3: കേക്കണം.
2: ഞങ്ങളെ കരുണാസായി റേഡിയോയിലെ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ രണ്ടുപേര് ഇന്ന് കരുണാസായി റേഡിയോയെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അത് അഗസ്ത്യവനത്തിലെ മഞ്ജുവും, അഗസ്ത്യവനമുള്ള അഗസ്ത്യകൂടത്തിലെ മഞ്ജുവും, പിന്നെ നമ്മുടെ കല്ലാറുള്ള ഗിരിജ ചേച്ചി. അവര് സഹോദരങ്ങളാണല്ലോ. അപ്പൊ അവരിങ്ങനെ ഫാമിലിയോടെ ഇവിടെ വന്നു നമ്മളെ കാണാൻ.
3: അപ്പൊ
2: ഇങ്ങനെ കുറെ നേരം വന്നു, വർത്താനമൊക്കെ പറഞ്ഞു, സ്നേഹം പങ്കുവച്ചു. ശരി, അപ്പൊ അവര് ചിലപ്പോ മിക്കവാറും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും ആ സ്നേഹം നമുക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട് ചേട്ടൻ കേക്കാൻ. എവിടെ പോണു?
3: നമ്മളെ ക്ലബിൽ നിന്ന് നമ്മളെല്ലാരും പിരിഞ്ഞു പോവേണ്.
2: പിരിച്ചു വിട്ട അവിടുന്ന്
3: ക്ലബിൽ നിന്ന് ഒരു 3-3.5 ഒക്കെ വാപ്പഴിഞ്ഞ് 3.5 ആപ്പ ഞങ്ങൾ എല്ലാരും വീട്ടിൽ പോവേല്ലേ.
2: അങ്ങനെ ഞാൻ വിചാരിച്ച എല്ലാരും അവിടുന്ന് പിരിച്ചു വിട്ടം.
3: ഇല്ല, ഞങ്ങള് വീട്ടിലേക്ക് പോവേണ്.
2: 3.5 ആവുമ്പോ നമ്മൾ അവിടെ ചായ കുടിച്ചിട്ടല്ലേ പോണേ.
3: 3.5 ആവുമ്പോ പോവും.
2: ശരി, അപ്പൊ ചായയൊക്കെ കുടിച്ച് ഓരോ ഷേക്ക് ഹാൻഡ് എടുത്തൊക്കെ അങ്ങ് പിരിയുക. എന്നിട്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ഒന്നിച്ചു ചേരും.
3: അങ്ങനെ
2: ഞായർ അവധി ഉണ്ടോ അവിടെ?
3: ഞായറാഴ്ച
2: എല്ലാരും വീട്ടിലാണ്.
3: എല്ലാരും അവരവരെ വീട്ടിലാണ്.
2: തിങ്കളാഴ്ച എല്ലാരും വീണ്ടും ഇങ്ങ് വരും.
3: എല്ലാവരും കാണുള്ളൂ.
2: ഒരു നഴ്സറി സ്കൂള് പോലെ കൊള്ളാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പാട്ടൊക്കെ പാടി ചിത്രങ്ങളൊക്കെ വരച്ചൊക്കെ ഇരിക്കണം, ഡാൻസ് ഒക്കെ കളിച്ച്. അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞല്ലോ?
3: ഭക്ഷണമൊക്കെ കഴിഞ്ഞു.
2: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: ഞങ്ങൾക്ക് വേണ്ട പാട്ട് പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ എന്നുള്ള പാട്ട്.
2: അത് ശരി, അപ്പൊ രണ്ടുപേര് പാട്ട് പാടിയാലോ? അത്
3: ആ പാട്ട് എനിക്ക് അറിഞ്ഞില്ല ടീച്ചറേ.
2: പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ ഒരു

0: ഒട്ടായിരുന്നു നീ. ബാക്കിയുള്ള എനിക്കും അറിഞ്ഞൂടാ, അത്ര എനിക്കും അറിയാം.
1: പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ, ഒരു താമര മൊട്ടായിരുന്നു.
0: എന്നിട്ടാണ് അറിഞ്ഞൂടാന്ന് പറയണേ. എനിക്കും ഇത്ര അറിയാവുള്ളൂ.
1: അതിപ്പോ ടീച്ചർ പാടിയത് കേട്ടാണ് ഞാൻ പാടിയത്.
0: അത് ശരി. അപ്പൊ വേറെ ഏത് പാട്ടാണ് നമുക്ക് പാടി തരുന്നത്?
1: ഞാൻ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പാടാം.
0: ആ ബാക്കി പാടിക്കും.
1: അന്തിയോളം ചുട്ട് കളിച്ചു, കയ്യിലുള്ള കാശും തീർന്നു, നത്തുപോലെ നോക്കിയിരുപ്പായ കയ്യിൽ കെട്ടിയ വാച്ചുരച്ച് കാവറാസും വന്നില്ല, ഇട്ടിരുന്ന ഷർട്ടുരച്ച് ആടുതനാസും വന്നില്ല, കയ്യിലുള്ള ഒരു പേൽസ് വെച്ച് രാജറാണി വന്നില്ല, ആദ്യ പിടിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോ സ്നേഹമുള്ള ഭാര്യ പോലും വിധി കേട്ടാൻ മടിക്കും, സ്നേഹിച്ചു വളർത്തിയ മക്കളച്ചനെ വെറുക്കും, സ്നേഹിതമ്മ തമ്മിൽ തമ്മിൽ ചിത്തകുലി മാത്രം ലാഭം. ിയും ഈ കളിയാണ് ആ ചീട്ട് കളി, നേരം പോക്കിന് ചുറ്റു കളിച്ചു നേറി കെട്ടങ്ങിരുപ്പായു, പണം പറ്റു വെട്ടിമലത്താൻ പോകുന്നു, ഏലോ പണം പറ്റു കിച്ച് കളിക്കാൻ പോകുന്നു.
0: ആ അപ്പൊ അങ്ങനെ പോവാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തായ കുറെ കാര്യങ്ങളാണ് പാട്ടിലൂടെ ഇങ്ങനെ പറഞ്ഞു വെച്ചത്.
1: വാ
0: വെട്ടിമലത്താനൊന്നും പോവാതിരിക്കുക. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ടിന്ന് ആർക്കാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ നമ്മളെ പനിക്കോട് പുഷ്പലതയ്ക്ക്, കള്ളിക്കാട് ശാന്തിനിക്ക്, ഒരു സരിതയും റീന അംബികയ്ക്ക്, പിന്നെ നമ്മളെ ജയരാജിന്, ശങ്കര ചേട്ടന്, അങ്ങനെ സുരേന്ദ്ര ചേട്ടന്, അങ്ങനെ
0: അങ്ങനെ അങ്ങനെ അങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും.
1: എല്ലാരുടെ പേര് പറയാൻ സമയമില്ലല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും ഇല്ല.
1: അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, കരുണാസായിലെ എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആയി,
1: കരുണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ എന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, ഗുഡ്, നല്ല
1: തീരുമാനം.
0: ശരി ശരി, ഭാസ്കരൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടന് എന്റെ പ്രത്യേക അന്വേഷണം പറയണം, അവിടെയുള്ള എല്ലാരടുത്തും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ
0: ശരി.
1: Yeah.

0: തണൽ വിരിക്കുന്ന വൈകുന്നേരങ്ങൾ എപ്പോഴും ഓർമ്മകളുടെ ഒരു പുസ്തകം പോലെയാണ്. മൺമറയാത്ത ഓർമ്മകളും മാഞ്ഞു പോകാത്ത ചിരികളും സമ്മാനിക്കുന്ന സുന്ദര നിമിഷങ്ങളിലേക്ക് വീണ്ടും ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ ഷാജിമ തിരുവല്ല. അവിടെ റേഡിയോയുടെ ശബ്ദം കൂടുതലാണല്ലോ.
1: ഞാൻ ഇനി വെളിയിൽ താഴെ എണീക്കണം. മോളിലെ റേഡിയോ സൗണ്ട്
0: അപ്പൊ അതിന്റെ അടുത്തുനിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി നിക്കി.
1: ഇല്ല മാഡം, ഞാൻ താഴത്തെ നിലയിൽ അടുക്കളയിലാണ് നിന്ന്.
0: അപ്പൊ അടുക്കളയിൽ നിന്നിട്ട് ഇത്രയും ഒച്ചത്തി കേക്കണേ, എന്തായിരിക്കും അവിടുത്തെ ശബ്ദം?
1: അതെ, സൗണ്ട് ഇട്ടിട്ട് അവിടെ നിക്കുന്നു.
0: ശരി ശരി, പറഞ്ഞോ, എന്തൊക്കെയുണ്ട്?
1: ആ ഇവിടെ സുഖം.
0: സുഖം സുസ്ഥം.
1: ഒന്നുമില്ല, രണ്ടു ദിവസം കൊണ്ട് മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് നല്ല വെയിലുണ്ട്. ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു.
0: അതിന് പറ്റിയ മഴ എവിടെ കാത്തു വെച്ചിട്ടുണ്ട്?
1: അല്ല, അങ്ങോട്ടൊക്കെ മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, കുറ്റിച്ചേക്ക് ഇന്നലെ ഒക്കെ നല്ല മഴയെന്ന് പറഞ്ഞിട്ട്.
0: ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മഴ. മഴയൊക്കെ അങ്ങോട്ട് പെയ്യട്ടെ.
1: മഴയും പെയ്യുന്നു, വെയിലും വേണം,
0: എല്ലാം വേണം,
1: എല്ലാം വേണം.
0: ഈ തമിഴുകാര് പറയണേ എല്ലാം വേണം,
1: എല്ലാം വേണം,
0: എല്ലാം വേണം. ആ ശരി. ഉച്ചഭക്ഷണമൊക്കെ സിനിമയൊന്നും കാണാറില്ലേ?
1: ഓ, സിനിമ കാണാറുണ്ട്.
0: ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
1: ലാസ്റ്റ് കണ്ട സിനിമ മറ്റേ നസീറിന്റെ സിനിമയാണ് കണ്ടത്.
0: ഏതായിരുന്നു? പഴയതല്ല ഒരു സിനിമയും വിടല്ലേ.
1: വന്ന പഴയ സിനിമയാണ്, പുതിയ കൊള്ളാന്നുള്ളത് കാണുന്നു.
0: നസീർ, സത്യൻ, മമ്മൂട്ടി, മോഹൻലാൽ, മധു, അതൊക്കെ തന്നെ
1: ഇഷ്ടം.
0: പുതിയ ആരെങ്കിലും ഒക്കെ അറിയോ? പുതിയ നടന്മാരെ ആരെങ്കിലും ഒക്കെ അറിയോ?
1: പുതിയ നടന്മാരെ ഒന്നും എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കാണില്ല.
0: ഒരാളെങ്കിലും പേര് പറ.
1: ഒരാളെ പേര് പറ.
0: പുതിയ ആരെങ്കിലും ഒരാളെ പേര്?
1: പുതിയ ആളെ പേര് വേണം. ഞാൻ അങ്ങനെ പുതിയ സിനിമ അങ്ങനെ ഇരുന്ന് കാണില്ല, അതുകൊണ്ടാണ്.
0: ബേസിൽ ജോസഫിനെ അറിയാമോ?
1: ഇല്ല, അറിഞ്ഞൂടെ. എനിക്ക്
0: കുഞ്ചാക്ക ഭവനെ അറിയാമോ?
1: കുഞ്ചാക്ക ഭവനെ അറിയാം.
0: അറിയാല്ല, അതുവരെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് ഒരല്പം പോലും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല. കുഞ്ചാക്ക ഭവൻ, ജയസൂര്യ, അവിടെ നിൽക്കുന്നതേ
1: ഉള്ളൂ.
0: സൗബിനെയൊക്കെ അറിയാമോ? സൗബിൻ സാഹിറിനെ അറിയാമോ?
1: ഇല്ല.
0: അപ്പൊ കറക്റ്റ്, അവിടെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഒരു 20 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ടേ ഇല്ല. നിറം സിനിമ കണ്ടിട്ടുണ്ടോ?
1: നിറ സിനിമ കണ്ടിട്ടുണ്ട്. അനിയത്തി പ്രാവ് അതെല്ലാം കണ്ടു. ഇന്നാളും ഞാൻ കണ്ടു. നിറ ഇരുന്ന് ഇന്നാളും ഞാൻ കണ്ടു.
0: ശരി, എല്ലാം ശരി തന്നെ. ടൊവിനോ, ടൊവിനോ തോമസിനെ കേട്ടിട്ടുണ്ടോ? ടൊവിനോ ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു 20 വർഷം കഴിഞ്ഞ് പിന്നെ വളർന്നിട്ടില്ല. മാനസികമായും ശാരീരികമായും 20 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വളർന്നിട്ടേ ഇല്ല. ശാരീരികമായി വളർന്നു കാണിച്ചോ, മാനസികമായി വളർന്നില്ലെന്ന്
1: തോന്നുന്നു.
0: ആ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് കാണുക. പുതിയ ആൾക്കാരെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ?
1: എനിക്ക് ഇഷ്ടമുള്ള പടം ഞാൻ ഇരുന്ന് കാണാം.
0: അതെ, അതല്ലേ, പുതിയ ആൾക്കാരെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്?
1: അത് കോമഡി ഉള്ള പടം കാണാം, അല്ലാത്തതൊന്നും ഞാൻ കാണാം.
0: കോമഡി പടങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ അടുത്ത തവണ
1: തരും. പേര് പറയാന?
0: പേര് പറയാനല്ല, അതൊക്കെ കാണണമായിരുന്നു.
1: കാണാനാ?
0: ഓ, പുതിയ ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അറിയണ്ടേ? ഷറഫുദ്ദീനെ അറിയാമോ? ഇല്ല. ഞാൻ തോറ്റ്. നിങ്ങള് ജയിച്ചു, ഷാജിമ ജയിച്ചു, ഞാൻ തോറ്റു. അങ്ങനെയാണ്, നിങ്ങള് ജയിച്ചു, ഞാൻ തോറ്റു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിഞ്ഞൂടാ. പോട്ടെ, ഉത്തരം പറയാത്ത ആള് ജയിക്കുകയും ഉത്തരം പറഞ്ഞ ആള് തോക്കുകയും ചെയ്യുന്ന ഒരു കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഷാജിമ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് മറ്റേ നാട്ടുപച്ചക്കിളി പെണ്ണേ എന്ന് പറഞ്ഞ പാട്ട്. മമ്മൂട്ടിയുടെ
0: നാട്ടുപച്ചക്കിളി പെണ്ണേ നല്ലോല പെങ്കിലേ കാലമുറങ്ങും കാവടി ചിന്തിൽ നീ. ആ പാട്ടാണ്?
1: ആ പാട്ട്. ആ പാടവും ഞാൻ കണ്ടു, കൊള്ളായിരുന്നു.
0: അതേ സിനിമ ആയിരുന്നു?
1: ആയിരം. അയ്യോ, വന്നില്ല.
0: ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഞാൻ കുറച്ച് പറഞ്ഞു, ആയിര
1: ആയിര
0: പറ അതെങ്കിലും ശരിയാക്കിയല്ല.
1: കൺഗ്രാജുലേഷൻ.
0: ഐഡി വന്നിട്ടുണ്ട്. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരപ്പറ.
1: ആയിരപ്പറ നല്ല സിനിമയല്ലേ?
0: ആ അതെ, കാവാല നാരായണ പണിക്കർ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന പാട്ടാണ് ആയിരപ്പറയിലെ പാട്ട്.
1: പാട്ട്
0: ആ നല്ല സിനിമ, നല്ല പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ?
1: നല്ല സിനിമ, നല്ല സിനിമ തന്നെ.
0: എത്ര പ്രാവശ്യം കണ്ട സിനിമ?
1: രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു. മമ്മൂട്ടി മറ്റേ സഞ്ചിയൊക്കെ തൂക്കി തള്ളിട്ടുണ്ട് പോകാൻ പാട്ട്
0: നട്ടുപച്ചൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മ ശക്തിയൊക്കെ ഉണ്ട്.
1: അതൊക്കെ ഓർമ്മ ഉണ്ട്.
0: പക്ഷെ ഒരു കാലത്തിനപ്പുറം ഇങ്ങോട്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ശരി, കുഴപ്പമില്ല, നമുക്ക് അതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ.
1: മാഡത്തിന്റെ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നു.
0: എങ്ങനെ മാറി? ഒരു കുഴപ്പമില്ല,
1: എന്തോ സൗണ്ടൊക്കെ മാറിയിരിക്കും പോലെ തോന്നണം.
0: ആള് മാറിയോന്നറിയില്ല.
1: അങ്ങനെ ആള് മാറിയൊന്നുമില്ല, ജലദോഷം.
0: അതെ, ഇന്നലെ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചു. അങ്ങനെ അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ബലമായ വിശ്വാസം.
1: അങ്ങനെയാണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു.
0: ഉറപ്പായിട്ടും
1: ഉറപ്പായിട്ട്.
0: വണ്ടർഫുൾ.
1: ചോറൊക്കെ കഴിച്ച?
0: ചോറ് കഴിച്ചു, ചോറ് കഴിച്ചു, ചോറ് കഴിച്ചു. പുളിശ്ശേരിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു.
1: അത് കൂട്ടി വയറ് വീക്കാൻ തിന്നല്ല.
0: ആ പിന്നെ മുൻപിന്നൊന്ന് നോക്കിയില്ല. അങ്ങോട്ട് കഴിച്ചു
1: കഴിച്ചു
0: അങ്ങോട്ട് കഴിച്ചിരിക്കണു. ശരി, അപ്പൊ പാട്ട് കേക്കാം. ഈ ഞാൻ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് മക്കളോട് ചോദിച്ചു നോക്കണേ. അത് ഓർമ്മയില്ലല്ലോ, ചോദിക്കാങ്കിലല്ലേ ചോദിക്കാൻ
1: പറ്റും.
0: ഷാജാൻ ചേട്ടന്റെ അടുത്ത് ചോദിക്കും, ടൊവിനോ തോമസിനെ അറിയാമോന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് അറിയാന്ന് പറഞ്ഞ അടുത്ത തവണ വിളിക്കുമ്പോ പറയണം. അറിഞ്ഞൂടെങ്കി എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി, അപ്പൊ പാട്ട് കേക്കാം.
1: പാട്ട് കേക്കാം.
0: ഓക്കെ, ബൈ.
1: ഓക്കെ, ബൈ.
0: ശരി ശരി.

0: ശ്രോതാക്കൾ
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ.

0: മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലൻഡിലെ 2-ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100-കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീം വർക്കും തമ്മിലാണ് 4-ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്ത് ഇരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിലെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3-ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് ഫരിദ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നുസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഓരോ പകലും നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപിടി അനുഭവങ്ങളാണ്. ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം, അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു വലിയ സന്തോഷം. ആ തിരക്കുകളെല്ലാം പതുക്കെ പെയ്തൊഴിഞ്ഞ് മനസ്സ് ശാന്തമാകുന്ന ഈ പോക്കുവയിൽ നേരത്ത് നമുക്ക് പരസ്പരം ഇഷ്ടങ്ങളും ഇഷ്ടമുള്ള ഗാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ആരാണ്?
2: ഹലോ, ബെമ്പന്നൂരിൽ നിന്ന് വിജയകുമാരിയാണ് മാഡം.
1: ആ, പറഞ്ഞോളൂ.
2: നമസ്കാരം.
1: നമസ്കാരം.
2: പിന്നെ ഇന്നലെ വിളിച്ചിരുന്നു മാഡം. ഇന്നലെ കൊറേ പ്രാവശ്യം വിളിച്ചു, കൃഷ്ണമൂർത്തി സാറിനോട് സംസാരിക്കാം, പക്ഷെ കിട്ടിയില്ല.
1: ഇന്നലെയോ?
2: ഇന്നലെ
1: അത് ലൈവ് ആയിരുന്നില്ല, അത് റെക്കോർഡഡ് പ്രോഗ്രാം ആയിരുന്നു. അതാണ് കിട്ടാത്തെ.
2: പിന്നെ
1: കഴിഞ്ഞ പ്രോഗ്രാം ആയിരുന്നു അത്, കഴിഞ്ഞ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതാണ്. അതാണ്.
2: പിന്നെ ഫോണൊക്കെ കഴിഞ്ഞോ മാഡം?
1: കഴിച്ചു കഴിച്ചു.
2: പിന്നെ വേറെ എന്തോ,
1: ഇവിടെ
2: സാറിന്റെ രണ്ടുപേരും മക്കൾ രണ്ടുപേരും സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. വെള്ളനാട്.
1: ഓ, അത് ശരി.
2: സാറിനെ കണ്ടിട്ടുണ്ട്, അമ്പലത്തിലൊക്കെ വരുമ്പോ ഒക്കെ കാണുമല്ലോ. സ്ഥിരം വെള്ളനാടൊക്കെ വരുന്ന ആൾക്കാരാണ്.
1: നമ്മള് വെമ്പന്നൂരും വെള്ളനാടും തമ്മിൽ വലിയ അന്തരമില്ല.
2: അത്രയില്ല, ഇവിടെ നമുക്ക് 15 രൂപ
1: ഓട്ടത്തിന് അവിടെ എത്താം. 15 രൂപ എന്ന് പറയുമ്പോ അത് ഇപ്പോഴത്തെ ചാർജ് അനുസരിച്ച് 15, അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ലല്ലോ.
2: ആ, അതാണ്. വരും മിക്കവാറും, ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളനാട് വരും. അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ വന്നു.
1: മുമ്പൊക്കെ 1 രൂപയ്ക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ.
2: ഇപ്പൊ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വരെ അത്ര ദൂരമൊന്നുമില്ല. വലിയ
1: വേണമെന്ന് പറഞ്ഞു നീട്ടി വലിച്ച് നടന്ന 20 മിനിറ്റ് മതി.
2: ഓ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഈ കളിത്താഴ ആറ്റിങ്കര വരെ ഒക്കെ നടന്ന നല്ല കാറ്റും വെയിലും പേടി. ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ അത് വഴിയൊക്കെ പോവാൻ.
1: ഇപ്പൊ ഇങ്ങനെ കാട്ടുപോത്തും
2: കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി
1: വല്ലാത്ത പന്നി, അതുകൊണ്ട് ജീവനിൽ കൊതിച്ചൊക്കെ വേണം പോവാൻ.
2: തന്നെ തന്നെ, മുമ്പ് 1-2 പ്രാവശ്യം ഈ വാണിയറ വഴിയൊക്കെ നടന്നൊക്കെ വന്നിട്ടുണ്ട്.
1: അങ്ങനെയൊക്കെ പോണെങ്കിലും ആരെങ്കിലും 1-2 പേരും കൂടെ ഒപ്പം വേണം. ഈ വല്ലതൊക്കെ വന്ന് ഇടിച്ചു കുത്തി ഇട്ട് നമ്മൾ അറിയൂല. കാട്ടിലൊന്നും അവർക്ക്, കാടൊക്കെ നമ്മളിങ്ങനെ വെട്ടിത്തെളിച്ചിട്ടേ, അവർക്കൊന്നും കാടിലെ സ്ഥലം തികയുന്നില്ല.
2: കുളക്കോട് ഈ ഭാഗത്ത് വരെ ഒന്നെന്ന്
1: പറയണായിട്ട്
2: ആൾക്കാര് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു.
1: എവിടെ വേണമെങ്കിലും വരാം.
2: അതാണോ? ഇവിടെ മയിലൊക്കെ വരും മാഡം. നമുക്ക് മയില്, പന്നിയൊക്കെ ഇറങ്ങും.
1: അതൊക്കെ ഇവിടെ വരും. നമ്മൾ തമ്മിൽ വലിയ ദൂരം ഇല്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ വരും. ബസ്സിലല്ലെന്നേ ഉള്ളൂ വരും.
2: എനിക്ക് ഒന്ന് വരണമെന്ന് കുറച്ച് ദിവസം വിചാരിക്കണം. ഇന്നലെ വിചാരിച്ചു, ഇന്ന് അങ്ങോട്ട് വന്നാലോ എന്താന്ന്. അപ്പൊ മോനൊന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പകലിറങ്ങിയാ പറ്റൂല.
1: തിരക്കൊക്കെ കഴിയട്ടെ.
2: തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാൻ.
1: തിരക്കൊക്കെ
2: കാണണം, സാറിനെ കാണണം, സാറിനോട് കൊറേ സംസാരിക്കണം, കൊറേ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണം.
1: ഇതൊക്കെയാണ് മനസ്സിൽ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്.
2: അതാണ്, അതാണ്.
1: ആഗ്രഹങ്ങളൊന്നും കളയണ്ട, എല്ലാം സാക്ഷാത്കരിക്കട്ടെ.
2: നമ്മൾ വിചാരിച്ച പോലെയുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല
1: മാഡം. ഉള്ളത് കൊണ്ടൊക്കെ നമ്മളെ സന്തോഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതെ, അതെ, അതെ. നാളെ എന്താവും ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ ഇന്നത്തെ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല.
2: അങ്ങനെയാണ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ.
1: ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിഷമതകളും ഒക്കെയാണ്. വിഷമതകളൊന്നും ഇല്ലാത്ത ആരും തന്നെ ഇല്ല.
2: ആരുമില്ല. നമ്മൾ ഓരോരുത്തരുടെ ഇത് അറിയുമ്പോൾ
1: നമ്മളേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ.
2: ശരിയാണ് മാഡം.
1: അതെ, അതെ. 100,000 വിഷമങ്ങളിൽ പെട്ട് ഉഴലുന്ന ആൾക്കാരുണ്ട്.
2: തന്നെ നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട്.
1: മക്കളുള്ളവർ ഉള്ള മക്കളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മക്കളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തതിനോർത്ത് സങ്കടപ്പെടുന്നു.
2: അയ്യോ, തന്നെ തന്നെ. നമ്മുടെ ഈ കുടുംബശ്രീയിൽ തന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരു ചേച്ചി തന്നെ, ഒരു മോനുള്ളതാണ്. അവർക്ക് ഒരു വല്ലാത്ത ഒരു മൈൻഡാണ്. ഇപ്പൊ എന്തെന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് കിടപ്പാണ്. നമ്മൾ എന്തെങ്കിലും ചെന്ന് ചോദിക്കുമ്പോ അവര് ഭയങ്കര കരച്ചിലും ആഹാരം ഒന്നും കഴിക്കൂല, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ മോന് അവരെ നോക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു ഇതുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഒത്തിരി ഒത്തിരി സ്ഥലവും വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു
1: അതാണ്. അപ്പൊ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഉള്ള സന്തോഷങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, അതല്ലേ ഉള്ളൂ. എന്നാലും മനുഷ്യനാണ്, സങ്കടങ്ങൾ വന്നാൽ സങ്കടപ്പെടാനും സന്തോഷം വന്നാൽ സന്തോഷിക്കാനും കരച്ചിൽ വന്നാൽ കരയാനും മനുഷ്യനാണ്, അങ്ങനെയൊക്കെയാണ്.
2: ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ മനസ്സിലെ പകുതി ഭാരം എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരുത്തരുടെ പറയുമ്പോലെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു
1: വിഷമതകളൊക്കെ. അതെ അതെ, തീർച്ചയായും
2: തന്നെ മാഡം, തന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്.
1: നമുക്ക് നമുക്കൊരു തരത്തിലുള്ള വിഷമാണെങ്കിൽ വേറൊരാൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ വളരെ രൂക്ഷമായ അനുഭവങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: പാട്ട് പിന്നെ രാവണ പ്രഭുവിലെ പാട്ട് പറഞ്ഞു, രണ്ട് വരി പാടട്ടെ. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞു പ്രസാദ പുഷ്പ മായി വിടർന്നു എന്റെ വികാരമണ്ഡലത്തിൽ പടർന്നു.

0: ഈ അങ്ങനെ പ്രണയ സരോവര തീരത്തിൽ അവൾ ഇപ്പോഴും ഓർമ്മകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
1: ജീവിക്കുന്നു.
0: ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: എന്റെ രണ്ട് മക്കൾക്കും എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, കണ്ണാസായി കേൾക്കുന്ന എല്ലാവർക്കും,
0: ശരി,
1: മാഡത്തിനും എല്ലാവർക്കും വേണ്ടി.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ മാഡം,
0: ഓക്കെ,
1: താങ്ക് യു,
0: ബൈ. ശരി, പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിജയകുമാരി ചേച്ചിയാണ്, വെമ്പന്നൂരിൽ നിന്നാണ്. കുറെ സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട് കൊച്ചു കൊച്ചു സങ്കടങ്ങൾ എന്ന് പറഞ്ഞ്. നമ്മുടെ സങ്കടങ്ങളൊന്നും ചെറുതല്ല, ആരുടേതും വലുതുമല്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതുപോലെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അത് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവും. അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കുമായിട്ട് ആസ്വദിക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പൂക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയാണ് പൂക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഹലോ, ഞാൻ സിന്ധു ആണ്, ഉറിയാക്കോടുന്ന.
0: ഉറിയാക്കോടുന്ന സിന്ധു ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ? ഉറിയാക്കോട് നിന്ന് സിന്ധു. കൊറേ നാളുകളായിട്ട് വിളിക്കുകയാണോ സിന്ധു?
1: ഇല്ല, ഞാൻ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്, പക്ഷെ രണ്ടു മൂന്നാഴ്ച ആയുള്ളൂ.
0: മൂന്നാഴ്ച ആയതേ ഉള്ളൂ വിളിക്കാൻ തുടങ്ങിയിട്ടാ? നമ്പരൊക്കെ എടുത്തു വച്ച് വിളിച്ചു തുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി, പക്ഷെ ഇന്ന് വളരെ യാദൃച്ഛ്യമായിട്ട് കിട്ടി. കിട്ടോ ഇല്ലോ എന്ന് വിചാരിച്ചില്ലല്ലേ. ആ, ഒരുപാട് കോളുകൾ ഇങ്ങനെ ഒരേ സമയം വരുന്നുണ്ടേ, അതിനിടയിലാണ് താങ്കൾക്ക് ഈ ഒരു കോള് കണക്ട് ആയത്. ആ സിന്ധു, ഉറിയാക്കോട് ഏത് ഭാഗത്താ താമസിക്കുന്നേ? ജംഗ്ഷനിൽ. എന്തെങ്കിലും ജോലിയാണോ?
1: ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലികളല്ല, പിന്നെ ഒരു വീട്ടില് സഹായിക്കുന്നു.
0: ഇപ്പൊ വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ ഉള്ളത്?
1: ഇപ്പൊ വീട്ടിലാണ്.
0: സ്വന്തം വീട്ടിലാണ്.
1: എന്റെ രണ്ട് മക്കളുണ്ട്.
0: ആ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മൂത്ത ആള് രണ്ട് മക്കളാണ്. മൂത്ത ആള് അനാമിക
0: നാലാം ക്ലാസ്.
1: ഇളയവള് അവന്തിക.
0: അവന്തിക, അനാമികയും അവന്തികയും നല്ല പേരുകളാണല്ലോ. പേരൊക്കെ ഇട്ടാര് സിന്ധു?
1: അത് ഞാൻ തന്നെ ഇട്ടത്. ഒന്ന് എന്റെ ചാച്ചിയും ആണ് ഇട്ടത്.
0: ഒന്ന് ചേച്ചിയും ഒന്ന് ഞാനും.
1: ഒന്ന് ഞാനും ഇട്ടു, ഒന്ന് ചേച്ചിയും.
0: അപ്പൊ വീട്ടിൽ എന്ത് വിളിക്കും കുഞ്ഞുങ്ങളെ? ചക്കരെ വാവേ കുട്ടു ചക്കി.
1: പിന്നെ മൂത്താള് അനു ഒന്ന് വിളിക്കും.
0: അനാമിക അനു. അപ്പൊ അവന്തികയോ?
1: അവന്തിക പൊന്നു ഒന്ന് വിളിക്കും.
0: പൊന്നു. ആ ശരി, നല്ല പേരൊക്കെ ഇട്ടിട്ട് അത് വിളിക്കല്ലേ. നല്ല മനോഹരമായ പേരിട്ടിരിക്കുന്ന. ആ പറഞ്ഞു. നേരിട്ട് കാണാൻ, കാണാനും കേക്കാനും ഒക്കെ ആകാംക്ഷയോടുകൂടി ഇരിക്കുക. നമ്മളൊരു ദിവസം എന്തായാലും കാണുമല്ലോ. ഇതുവരെ ആദ്യം, ഇതുവരെ ഒരു റേഡിയോയിലും സിന്ധു സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് റേഡിയോ സംസാരിക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് ശരിക്കും. കോള് കിട്ടിയപ്പോ മേടിച്ചു അല്ലേ? അത് ഇവിടുന്ന് കോൾ എടുക്കുമല്ലോ ആദ്യം, ആതിരയാണ് എടുക്കുന്നത്. അപ്പൊ ഞാനല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിച്ചല്ലേ. എന്നിട്ട് ആതിര പേടിപ്പിച്ചാ?
1: അങ്ങനെയല്ല,
0: ആ പേര് ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേ. ഇത് എനിക്ക് തോന്നുന്നു വല്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോ എന്ന് പേടിച്ചാണ്. ശബ്ദം കേട്ടപ്പോഴേ ഏതോ പോലീസുകാരത്തെയാണെന്ന് വിചാരിച്ചാണ്. അപ്പൊ എല്ലാം മനസ്സിലായി. അപ്പൊ കോൾ എടുത്ത് കണക്ട് ചെയ്ത് കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം. കോള് കട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മൾ ഇവിടുന്ന് ഹലോ എന്നിങ്ങനെ പറയും. അപ്പൊ തിരിച്ചു പറയണം. ശരി, അനാമിക അവന്തിയൊക്കെ ഇന്ന് വീട്ടിലുണ്ടോ? അമ്മ പറയണൊക്കെ കേട്ടോണ്ടിരിക്കയാണ് അവിടെ. ഈ മക്കളൊക്കെ എങ്ങനെ, നന്നായിട്ട് പഠിക്കുവോ? പാട്ടൊക്കെ പാടുവോ?
1: അവർക്ക് ചിത്രം വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളത്.
0: ആ അതാണ്, ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ. അപ്പൊ സിന്ധുവിന് എന്ത് കഴിവാ ഉള്ളത്? തയ്ക്കുവോ? പിന്നെ എന്ത് ചെയ്യും? വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കും, നന്നായിട്ട് ഭക്ഷണമൊക്കെ വെക്കും, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കും. അതൊരു വലിയ പണിയാണ് സിന്ധു. ആ, അപ്പൊ അത് കാണുമല്ലോ ടീച്ചർ എന്തുമാത്രം വെപ്രാളപ്പെട്ട് ഓടി ചാടി ബഹളമുണ്ടാക്കിയല്ലേ പോണത്. വീട്ടുകാര്യങ്ങള് നോക്കണം, സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതുപോലെ തന്നെ സിന്ധുവും. സിന്ധുവും ജോലിക്കല്ലേ പോകുന്നേ. അപ്പൊ അതിന്റെ കൂട്ടത്തില് സിന്ധുവിന് വീട്ടുകാര്യങ്ങളും നോക്കണ്ടേ. ആ, അപ്പൊ സിന്ധുവിന് ഇരട്ടി ജോലിയാണ്. അപ്പോ പാട്ട് പാടുവോ സിന്ധു? പാട്ടുപാടില്ലേ, സിനിമയൊക്കെ കാണൂ?
1: പാട്ടുപാടില്ല.
0: വീട്ടിൽ പാടുന്ന രണ്ടുപേരും നമുക്ക് കേട്ടാലോ? ഒരു ശ്രമം നടത്തി നോക്ക്.
1: കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ മുമ്പിൽ ശനിയാഴ്ച
0: ശ്രമിച്ചു,
1: വൈകുന്നേരം 4 മണിയെടുത്തു
0: ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നു ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കും, സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും സിന്ധു വിളിക്കുന്നത്. ആ സമയത്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, സിന്ധു പാട്ട് കേൾക്കുന്ന സമയത്ത് വിളിക്കണം. ഒരു പുരുഷന്റെ സൗണ്ട് ആയാലും ഇവിടെ ഇരിക്കുന്ന ആളായില്ലേ അത് എടുക്കുന്നത്. ഞാൻ തന്നെ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ വിളിക്കുന്നത് അല്ലേ? അവ ചിലപ്പോ വിഷ്ണു ആയിരിക്കും, ചിലപ്പോ നന്ദനായിരിക്കും, ചിലപ്പോ അഭിലാഷ് ആയിരിക്കും, മിക്കവാറും ആതിരയാണ് കൂടെ ഉള്ളത്. അപ്പൊ ആദ്യം അവരാണ് എടുക്കുന്നത്. ഓ, ഇനി പേടിയില്ലല്ലോ, ഓക്കെ ആയില്ലേ? ഫുഡൊക്കെ കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി ആയില്ലേ?
1: ഹാപ്പി.
0: ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ഏതായിരുന്നു കലാഭവൻ മണിയുടെ പാട്ട്? ഏതെങ്കിലും മതിയാ? കലാഭവൻ മണിയുടെ പാട്ടിന്റെ ആരാധികയാണോ? നാടൻപാട്ടൊക്കെ ഇഷ്ടം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി നീ അല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലേ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പ്. ഏത് പാട്ടായാലും ഇഷ്ടം തന്നെ. മിന്നാമിനിങ്ങേ മിന്നു മിനിങ്ങും ആയാലും ഇഷ്ടം തന്നെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിട

0: ആ പാട്ടും ഇഷ്ടമാണ്.
1: മൊത്തത്തിൽ
0: കലാഭവനിയുടെ പാട്ടുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: എന്റെ മാള് പറയണേ വള കിളിക്കണ കുഞ്ഞാളെ, ആ പാട്ട്
0: വള കിളിക്കണ കുഞ്ഞാളെ. ആ ഏതെങ്കിലും ഒക്കെ പാട്ട് പറഞ്ഞ എങ്ങനെ എടുക്കും? വള കിളിക്കണ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് കേൾപ്പിച്ചു തരാം, നോക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഏതായാലും കലാഭവമണി മതി ഇവിടെ, അതാണ് ഇവിടത്തെ വിഷയം. ആ ശരി, അപ്പൊ അനാമികയുടെ അവന്തിയോട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറയണേ. അപ്പൊ ചേച്ചിയുടെ പേരെന്തായിരുന്നു? സിന്ധുവിന്റെ ചേച്ചി വല്യമ്മയുടെ മോളാണ്. പിള്ളേർക്ക് ഒരാൾക്ക് പേരിട്ടെന്ന് പറഞ്ഞു. ശരി, അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? അപ്പൊ ഹാപ്പി ആയല്ലോ. ഇനി ഇടയ്ക്കൊക്കെ വിളിക്കോ സിന്ധു. ഓക്കേ, പാട്ട് കേൾക്കാമേ. ശരി ശരി, ഓക്കെ ബൈ. പോക്കുകൾ തത്സമയ പരിപാടിയിൽ പുതിയ കോളറാണ്, സിന്ധുവാണ് ഉറിയക്കൂടെന്നാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ആദ്യമായിട്ടാണ് കോള് കണക്ട് ആവുന്നത്, അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. കലാഭവൻമണിയുടെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ കലാഭവൻമണിയുടെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. നമുക്ക് പോക്കുവയിലൂടെ കലാഭവൻമണിയുടെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ജനാലപ്പടിയിലൂടെ അരിച്ചിറങ്ങുന്ന ഈ സായന്തന വെളിച്ചത്തിൽ ഒരു സുഹൃത്തിനെന്ന പോലെ സംസാരിക്കാൻ, ഹൃദയം തുറക്കാൻ, ഇതാ പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം, പറഞ്ഞോളൂ. സുഖമാണല്ലോ. സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പേര് പറയുന്നത് ഒരു ഔചിത്യമാണ്. ആ, വത്സല ഉത്തരം കൂടാണ്, ബാക്കി ഞാൻ പറയും. പേര് പറയണ്ട, അവരവരുടെ ജോലിയാണ്, ബാക്കി ഞാൻ പറയും. ആ, പറഞ്ഞോളൂ, ഉത്തരം കൂടുന്ന വത്സല എന്താണ്? എനിക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചത്. യെസ്, സുഖമാണ്. അവിടെയും ഇവിടത്തെ പോലെയാണെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. കത്തെഴുതി പഠിക്കുകയാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ. പണ്ടൊക്കെ അങ്ങനെ ലെറ്റർ എഴുതുന്നില്ല, പ്രിയപ്പെട്ട മാമന്,

0: എല്ലാ പാട്ടും അറിയാം, വാക്കുകളൊന്നും വരില്ല, എന്താ ചെയ്യാന്ന്.
1: എനിക്ക് രണ്ട് വരി പാട്ട്,
0: രണ്ട് വേറെ ഏതെങ്കിലും രണ്ട് വരി പാട്ടാ?
1: രണ്ടാ നാലായ കുഴപ്പമില്ല.
0: അയ്യോ, ആ ഒരു പാട്ട് പാടാം. ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള വരിയാണ് പറയുന്നത്. ആദ്യത്തത് എന്താണെന്ന് വത്സല ചേച്ചി പറയണം. പറയോ, പാടണമെന്നില്ല, പറഞ്ഞാ മതി. ഞാൻ ഇടയ്ക്കുള്ള നാല് വരി പാടാം. പാടട്ടാ.

0: ഉള്ളൂ. നിന്റെ ആദ്യം പറ, നിന്റെ ആദ്യത്തെ വരി പറയാൻ. ഒരു പിടി കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനൻ ആത്മാവ് തെങ്ങും. അതിനിടയ്ക്ക് എന്തൊക്കെയാ പറഞ്ഞ എന്നെ തെറ്റിച്ച് പോ. ഇത് ദേശാടന എന്ന ചിത്രത്തിലെ കൈതപ്ര എഴുതിയ പാട്ടാണ്. അതിന്റെ അനുപല്ലവി പാടിയപ്പോ അതിന്റെ പല്ലവി പാടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. പക്ഷേ നോ രക്ഷ. ഞാനിപ്പോ ഇവിടെ ആരായനല്ലേ, നമ്മളൊക്കെ ഈ തോറ്റ് പിന്മാറേണ്ടി വന്നേനെ. ഞാൻ ഷാജിമയോട് പറഞ്ഞത് അതാ, ഞാൻ തോറ്റു നിങ്ങൾ ജയിച്ചു, പക്ഷെ ഇവിടെ ഞാൻ ജയിച്ചു നിങ്ങൾ തോറ്റു. ശരി, അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? ടെൻഷനൊക്കെ മാറിയോ?
1: മാറിയില്ല, ഇപ്പോഴും
0: കൈവേദന ഉണ്ട്. തലച്ചുറ്റലൊക്കെ മാറി, ഡോക്ടറെ കാണിച്ചില്ലേ? കൈ റെസ്റ്റ് ചെയ്യണം. ആ കൈ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കരുത്.
1: കൈ ഒന്നും ചെയ്യാൻ വയ്യ.
0: ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം, ഫിസിയോതെറാപ്പി പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കറക്കൊക്കെ നടക്കന്നെ അവിടെ. തൈലൊക്കെ ഇട്ട് കറക്കി റെഡിയാക്കി വെച്ചിരിക്കും. എങ്ങനെയെങ്കിലും കറക്കി തരാൻ ഒരാളില്ലേ?
1: ഇങ്ങനെ കറക്കിയാ പിന്നെ എനിക്ക് തീർച്ചയായില്ല.
0: കറക്കുമ്പോ പറയണം, വളരെ സോഫ്റ്റ് ആയിട്ട് കറക്കാൻ പറയണം.
1: എന്നാലും സുഖമാവുള്ളൂ എന്നുള്ള പറയുന്നത്.
0: അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ നമ്മൾ അങ്ങനെ ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. വേദനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ആയിട്ടേ
1: ചെയ്യാവൂ.
0: പിന്നല്ലാതെ കയ്യിൽ പിടിച്ച് തിരിക്കുന്നവർക്ക് എന്തറിയണം? മോള് വിചാരിച്ചു ഞാൻ വലുതായിട്ട് തടവി പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാം. എന്ന് പറഞ്ഞ ഇനി മേലാൽ ഒരു അക്ഷരൂടെ മിണ്ടി. അങ്ങനെയായിരിക്കും ഉദ്ദേശിച്ച പോട്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവ ഇന്ന് കേക്കേണ്ട പാട്ട് ഏതാ പറഞ്ഞേ? ആ ചിരി ചിരിയോ ചിരി നൊമ്പര ചിമിരിൻ തിരുവാതിരയോ. യേശുദാസും ഗംഗയും കൂടെ പാടിയതാണ്. ഗംഗയാണോ ഗംഗയാണോ? ഗംഗ. അക്ഷരം തെറ്റി, അക്ഷരം തെറ്റിയില്ല. ഗംഗ എന്ന് നമ്മൾ വിളിക്കണാണ്, ഗംഗ എന്നാണ് ശരിക്കും ഉള്ള പേര്. ആ ഗംഗ, ഗംഗ. അത് തെറ്റിപ്പോട്ടെ, തിരുത്തി തരാലോ. തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഗംഗ എന്ന് പേരുള്ള ഒരാളെ ഗംഗെ എന്ന് വിളിച്ചാൽ അതിന് ഇഷ്ടപ്പെടുവോ? യഥാർത്ഥ പേര് വിളിക്കാൻ പറയും. അപ്പൊ അത് പോട്ടെ, ഞാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വിളിച്ചു വിളിച്ച് എല്ലാരും അങ്ങനെ ആയിപ്പോയി. ഇനിയൊക്കെ ഇനിയെങ്കിലും ഒരു തവണയെങ്കിലൊക്കെ മാറ്റി പറഞ്ഞു നോക്കണം കേട്ടാ. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേക്കാമോ? ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എന്റെ ടീച്ചറിന്.
0: അതായത് ഞാൻ.

0: ആ ശരി. പിന്നെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച എൽ കെ ജിയിലെ പഠിപ്പിച്ച ടീച്ചർ ആണെങ്കിലോ എന്ന് വിചാരിച്ച്. ആ പോട്ടെ,
1: എന്റെ ടീച്ചർ എന്ന് പറയുമ്പോ
0: ഞാൻ ലേ ടീച്ചർ. യെസ്. പിന്നെ ആതിരക്ക് ശബ്ദം കുറച്ച് കുറഞ്ഞ എന്താ അത്ര ഇഷ്ടമില്ലേ? ആതിര കേട്ട് ഇങ്ങനെ ഒരു മേര ആതിരക്ക് ഇങ്ങനല്ലേ പറയാ. ആ ആ അതിൽ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പോട്ടെ ശരി. ആ അപ്പൊ ആതിരക്ക് എനിക്കും വേറെ അത്രയൊക്കെ മതിയല്ലേ.
1: ഹലോ,
0: അത്രയൊക്കെ മതിയല്ലേ. ഹലോ, കേക്കുന്നില്ലേ? എന്താ റേഞ്ചിന്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഉത്തരം കൂടെ ഒന്ന് മനസ്സിലുള്ള ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ക്രോണിക് ഹലോ, ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ചിരി ചിരിയോ ചിരി നൊമ്പര ചിമിടിൻ എന്ന പാട്ടാണ്. എന്തുകൊണ്ടോ പെട്ടെന്ന് കോള് അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് കേൾക്കാം, അവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. അകലെ എവിടെയോ പെയ്തു തീർന്ന മഴയുടെ ബാക്കിപത്രം എന്നോണം കുളിരുള്ള ഒരു കാറ്റ് വീശുന്ന വൈകുന്നേരം, പച്ചിലത്തുമ്പുകൾ വന്നു തൊടുന്ന ഈ നേർത്ത വെയിലിന് പോലും ഓർമ്മകളുടെ ഒരു സുഗന്ധമുണ്ട്. നമുക്കിപ്പോൾ ഒരു മെസ്സേജാണുള്ളത്. മെസ്സേജ് കല്ലാറിൽ നിന്ന് ഗിരിജ ചേച്ചിയാണ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. കൊച്ചുമകൻ ദേവന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ഒരു പാട്ട്, ജൂൺ ജൂലൈ മാസത്തിൽ, ജൂലൈ മാസത്തിൽ പിറന്ന മകനായതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസത്തിലും തുടങ്ങുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഇവിടെ വന്ന് നമ്മളെ കാണുകയും സന്തോഷം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. കേക്കൊക്കെ മുറിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഒക്കെ നമ്മളെ സംബന്ധിച്ച്, കരണാസായ റേഡിയോ സംബന്ധിച്ചതൊക്കെ വളരെ സന്തോഷം തരുന്ന, ധന്യതയാർന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ്. റേഡിയോയിലൂടെ ശബ്ദം മാത്രം കേട്ട് പരസ്പരം സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യർ. അത് നമുക്ക് ഇന്ന് മഞ്ജുവിനെയും ഗിരിജ ചേച്ചിയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറഞ്ഞു, ചായ കുടിച്ചു, കേക്ക് കഴിച്ചു, അങ്ങനെ സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പം ദേവന്റെ ജന്മദിനമായിട്ട് കരണാസായ റേഡിയോ സന്ദർശിക്കുകയും സ്നേഹങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്ത ഗിരിജ ചേച്ചിക്കും കുടുംബത്തിനും കരണാസായ റേഡിയോയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ദേവന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ ഈ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്, ജൂൺ ജൂലൈ മാസത്തിലെന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ദേവൻ ഒരിക്കൽ കൂടി കരണാസായ റേഡിയോയുടെ ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവിലേക്ക് തിരിച്ചു വരാം.

ഫോക്വേലിൽ തത്സമയ പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പകലിൻ്റെ ബഹളങ്ങളിൽ നിന്ന് പതുക്കെ മാറി പ്രിയപ്പെട്ടവരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് പോക്കുവേൽ തത്സമയ പരിപാടി. നിങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ വിശേഷങ്ങളും പ്രിയപ്പെട്ട ഗാനങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന അജന്യയാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഓലത്തുമ്പത്തിരുന്നുവേലാടും ചെല്ലപ്പെങ്കിളി എന്നുള്ള പാട്ട്. അമ്മയ്ക്ക് വേണ്ടി, അമ്മ ഹരിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ പോക്കുവേലിലൂടെ നമുക്ക് ആ ഒരു ഗാനം ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആരാ? ആ, ഒന്ന് അപ്പുറത്തോട്ടെ അപ്പുറത്തോട്ടെ ഒന്ന് മാറി നിൽക്കാവോ, റേഞ്ച് ഇല്ല. ആ, എന്നാലും എനിക്കിപ്പോഴും നേരെ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, സുഖമാണല്ലോ. എല്ലാവർക്കും സുഖം. പിന്നെ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടേ? വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല അല്ലേ ആ പാട്ടല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ടാണെന്ന് കേൾക്കേണ്ട അല്ലേ? ശരി, ആർക്കെങ്കിലും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മേഡത്തിനും സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും പിന്നെ വരുന്ന സാഹചര്യമുള്ള എല്ലാ
0: ഭയങ്കര നേരത്തെ വിളിച്ചോണ്ടിരിക്കുകയാണോ കിട്ടാൻ വേണ്ടിട്ട്?
1: നേരത്തെ വിളിക്കും,
0: തുടക്കം മുതലേ വിളിക്കുകയാണല്ലേ?

0: ഇപ്പഴാണ് സംസാരിക്കാൻ പറ്റിയത്. ആ, അപ്പൊ അവിടെ എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷമൊന്നുമില്ല,
0: സുഖമായിരിക്കുന്നു, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. മഴ പെയ്യാണോ അവിടെ? ഇന്നിവിടെ വലിയ പ്രശ്നമില്ല. മോൾക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിക്കണേ. ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? അറിയാം. അറിയൂല. പിന്നെ പാട്ട് എങ്ങനെ കണ്ടെത്തി വച്ചു?
1: വേറെ പാട്ടാണ് കേട്ടോ, അപ്പോഴാണ് നാടകഗാനം.
0: അത് ചോദിച്ചത് ചക്രപന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ആ പാട്ട് നാടകഗാനമാണ്. നമ്മൾ ഈ പ്രോഗ്രാമിലെ സിനിമാ പാട്ടുകളാണ് വയ്ക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് കേൾപ്പിക്കാത്ത കേട്ടാ. ഇപ്പൊ ഈ നാടകഗാനങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു. ഈ നമ്പറിൽ വിളിച്ചാ കിട്ടൂല. ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർക്കിംഗ് ടൈമിൽ ഇവിടെ ഇത് പ്രോഗ്രാം അല്ലാത്ത സമയത്തിൽ വിളിച്ചാ കിട്ടും. അപ്പോ അവിടെ വിളിച്ച് പറഞ്ഞിട്ടേ വരാവോ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലെങ്കിലോ വന്നത് നഷ്ടാവൂലേ. ആ, അപ്പൊ അപ്പോഴും നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ കേൾക്കേണ്ട എന്നാ തൈക്കാടൊക്കെ പോയാ വേറെ എവിടെയെങ്കിലും എത്താനേ പറ്റുള്ളൂ. വെള്ളനാട് വരണം. തൈക്കാട് പോയിട്ട് കർണാസയിൽ എങ്ങനെ വരും? വെള്ളനാടെന്ന് പറയുന്ന സ്ഥലം അറിയാമോ? ഇപ്പൊ വിളിക്കണത് എവിടുന്നാണ്? ആ, മുണ്ടേലായിന്ന് വെള്ളനാട് വരണതാണോ തൈക്കാട് പോണതാണോ എളുപ്പം? അതുകൊണ്ട് തൈക്കാടൊന്നും പോയി കർണാസായ റേഡിയോ ഒന്ന് ചോദിക്കല്ലേ. വെള്ളനാട് വന്നിട്ട് കർണാസായ റേഡിയോയിൽ എവിടെയെന്ന് ചോദിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് പരസ്പരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. തൈക്കാട് നമ്മളെ ഓഫീസ് തൈക്കാടല്ല, അത് ആകാശവാണിയുടെ ഓഫീസാണ് വഴുതക്കാട്. ആ, കർണാസായയുടെ ഓഫീസ് വെള്ളനാടാണ്. ഓഫീസ് റേഡിയോ എല്ലാം ഇവിടെ തന്നെ. ആ, പിന്നെ ഇനി വരുമ്പോ വെള്ളനാട്ടെ വരാവൂ കേട്ടാ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമോ? ഇന്നത്തെ ലാസ്റ്റ് കോളർ ആയിരുന്നു, വളരെ സന്തോഷം. അപ്പൊ പാട്ട് ശരി. ഓക്കെ ഓക്കെ, ബൈ. ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് കൃഷ്ണൻ അമ്മയാണ്. മുണ്ടേലയിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചത്, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പോ ഒരു ദേവി ശ്രീദേവി എന്ന് തുടങ്ങുന്ന ഗാനം മകൾക്കും കുഞ്ഞുങ്ങൾക്കും മകനും ഒക്കെ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്. നമുക്കത് കേൾക്കാം. അപ്പൊ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. വിശേഷങ്ങൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ ഇവിടെ തിരശ്ശീല വീഴുന്നു. തിരക്കുകൾക്കിടയിലും ഒപ്പം ഇരിക്കാൻ, ഒപ്പം സംസാരിക്കാൻ, നല്ല പാട്ടുകൾ കേൾക്കാനുള്ള സമയം കണ്ടെത്തിയ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒത്തിരി സ്നേഹം. ഈ വൈകുന്നേരം കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയുമായി നമുക്ക് വരും ദിവസങ്ങളിലും പോക്കുവേല് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാൻ കാണില്ല എങ്കിൽ കൂടി ശാന്തമായ ഒരു ആശയവിനിമയം തന്നെ വളരെ സന്തോഷമുണ്ടാക്കുന്ന പ്രത്യേക ഭംഗിയുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ കൃഷ്ണമ്മ പാടിയ പാട്ടാണ് തത്സമയ പരിപാടിയിലെ ഏറ്റവും അവസാനമായി നമ്മൾ കേൾക്കുന്ന ഗാനം. വളരെ ശാന്തമായി പെയ്തൊഴിഞ്ഞ ഈ ഒരു വൈകുന്നേരം, ചിലപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് മനസ്സിൽ കൂടുതൽ സമാധാനം തരുന്നത്. വലിയ തിരക്കുകളില്ലാതെ ഇത്രയും നേരം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് കൃഷ്ണമ്മ ആവശ്യപ്പെട്ട ദേവി ശ്രീദേവി എന്ന ഗാനത്തോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഒരേ ഒരു താരത്തിൽ ഇന്ന് ഡോക്ടർ ജഗദീഷ് ചന്ദ്രബോസിനെ കുറിച്ച് കേൾക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് 22-ാമത്തെ വയസ്സിൽ ജഗദീഷ് ചന്ദ്രബോസ് ലണ്ടനിൽ പോകാൻ തയ്യാറായത്. ലണ്ടനിലെത്തിയ ജഗദീഷ് ആദ്യം

ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ജഗദീഷ് ചന്ദ്രബോസ് കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിലെ അധ്യാപകനായി. പക്ഷേ തികഞ്ഞ പക്ഷഭേദമായിരുന്നു കോളേജിനുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് അധ്യാപകർക്ക് നൽകുന്ന ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് മാത്രമേ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നുള്ളൂ. ജഗദീഷ് ചന്ദ്രബോസ് എടുത്ത സമരരീതി തികച്ചും വിഭിന്നമായിരുന്നു. അദ്ദേഹം ശമ്പളമേ വേണ്ടെന്ന് പറഞ്ഞു. തരികയാണെങ്കിൽ മുഴുവൻ ശമ്പളവും വേണം, അല്ലെങ്കിൽ ശമ്പളമേ വേണ്ട. ആദ്യമൊക്കെ പരിഹാസവും അവഗണനയുമൊക്കെയായിരുന്നു അധികൃതരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കിട്ടിയത്. എന്നാൽ ജഗദീഷിന്റെ ആത്മാർപ്പണവും മിടുക്കും വിഷയത്തിലുള്ള അവഗാഹമായ അറിവിനും മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. മുഴുവൻ ശമ്പളത്തോടെ ജഗദീഷ് കോളേജിൽ തുടർന്നു. 10 വർഷത്തോളം തന്റെ ശമ്പളത്തിൽ നിന്ന് ചെലവിലേക്കായി ചെറിയ തുക മാത്രമെടുത്തിട്ട് ബാക്കി തുക സ്വരൂപിച്ച് സ്വന്തമായി ലബോറട്ടറി ഉണ്ടാക്കി. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളുമായി രാപ്പകൽ കഴിക്കാൻ ആ ലബോറട്ടറി ജഗദീഷിനെ സഹായിച്ചു.

റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മാർക്കോണിയാണെന്ന്. എന്നാൽ ടെസ്ലയാണ് കണ്ടുപിടിച്ചതെന്നും മാർക്കോണി പേറ്റന്റ് നേടുകയാണ് ചെയ്തതെന്നും പറയപ്പെടുന്നു. അതൊരു സത്യമാണെന്നിരിക്കട്ടെ. കോടതി വിധി ടെസ്ലയ്ക്ക് അനുകൂലമായിരുന്നിട്ടും അന്താരാഷ്ട്ര പ്രസിദ്ധി റേഡിയോ കണ്ടുപിടിച്ചതിന്റെ കാര്യത്തിൽ ലഭിച്ചത് മാർക്കോണിക്കായിരുന്നു. അതും അങ്ങനെ നിൽക്കട്ടെ. റേഡിയോയെ സംബന്ധിച്ച് ആദ്യ ഗവേഷണം നടത്തിയത് ജഗദീഷ് ചന്ദ്ര ബോസായിരുന്നു. പക്ഷേ ബോസിനേക്കാൾ മുൻപേ ഗവേഷണ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും വയർലെസ് ടെലഗ്രാഫിയുടെ പ്രവർത്തനം വിശദീകരിക്കുകയും ചെയ്തത് മാർക്കോണിയായിരുന്നുവെന്ന് മാത്രം. 1896 ബോസ് വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ഈ പ്രബന്ധത്തിന് ഡോക്ടർ ഓഫ് സയൻസ് ഡിഗ്രി സമ്മാനിച്ചു.

റഡാർ അടക്കമുള്ള എത്രയോ കണ്ടുപിടുത്തങ്ങൾ ജഗദീഷ് ചന്ദ്രബോസിന്റേതായുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക കണ്ടുപിടുത്തങ്ങൾക്കും ജഗദീഷ് ചന്ദ്രബോസ് റോയൽറ്റി വാങ്ങിയിരുന്നില്ല എന്നതാണ്. വിജ്ഞാനം എന്നത് ഒരാളുടെ സ്വകാര്യ സ്വത്തല്ല എന്നതായിരുന്നു അതിനദ്ദേഹം നിരത്തിയ വാദം. സ്വന്തം പ്രയത്നത്തിന്റെ ഫലം എല്ലാവർക്കും ഉപയോഗിക്കാൻ അദ്ദേഹം അനുവാദം നൽകി. ഇംഗ്ലണ്ടിലെ ഡേവി ഫാരഡേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് എത്രയോ പഠനങ്ങൾ ജഗദീഷ് ചന്ദ്രബോസ് ചെയ്തു. അതെല്ലാം ലോകത്തിന്റെ നവനിർമ്മിതിക്ക് കാരണമായി തീരുകയും ചെയ്തു.

ഒരു ബാഹ്യ ഉദ്ദീപനം ഒരു മനുഷ്യന്റെ പേശികളിൽ ചെലുത്തുമ്പോൾ അത് ഉദ്ദീപനത്തോട് പ്രതികരിക്കുന്നു എന്ന് ബോസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ചെടികൾ ബാഹ്യ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കുമോ എന്ന് ജഗദീഷ് സംശയിച്ചു. ഒരു ക്യാരറ്റ്, ഒരു മുള്ളങ്കി, ഒരു ഇല എന്നിവ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജഗദീഷ് പരീക്ഷണങ്ങൾ നടത്തി. അവയുടെ മീതെ ബാഹ്യ ഉദ്ദീപനങ്ങൾ നടത്തി. അവ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കുന്നത് അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹം നോക്കി നിന്നു.

0: ഒരേ ഒരു താരം.
1: ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് 10 റോയൽ സൊസൈറ്റിയുടെ സെൻട്രൽ ഹാൾ നിറയെ ആളുകൾ. എന്നുവച്ചാൽ ശാസ്ത്രജ്ഞന്മാർ. അവിശ്വസനീയതയും ആകാംക്ഷയും നിറഞ്ഞ മുഖഭാവത്തോടെയാണ് ഏവരും അവിടെ ഇരിക്കുന്നത്. ഒടുവിൽ സദസ് കാത്തിരുന്ന ആ സമയം വന്നെത്തി. വളരെ ശ്രദ്ധാപൂർവം വേരോടെ പിഴുതെടുത്ത ഒരു ചെടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ജഗദീഷ് ചന്ദ്രബോസിന്റെ വരവ്. മറുകൈയിൽ കൊടും വിഷമായ ബ്രോമൈഡ് ലായനിയും. സദസ്സിന് മുന്നിൽ നിന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെടിയെ ബ്രോമൈഡ് ലായനിയിൽ ഇറക്കി വെച്ചു. താൻ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണം ആ ചെടിയുടെ ഇലകളുമായി ഘടിപ്പിച്ചു. സ്ക്രീനിൽ ഒരു തിളക്കമുള്ള ബിന്ദു ശാസ്ത്രജ്ഞരെ കാണിച്ചു. അത് ചെടിയുടെ ചലനത്തെ സൂചിപ്പിക്കുന്നതായി പറഞ്ഞു. ആ ബിന്ദു ഒരു പെൻഡുലം പോലെ മുന്നോട്ടും പിന്നോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആ ബിന്ദു വളരെ വിഭ്രമാത്മകമായി വിറയ്ക്കുകയും പെട്ടെന്ന് ചലനം നിലയ്ക്കുകയും ചെയ്തു. കണ്ടുകൊണ്ടിരുന്നവർക്ക് തോന്നിയത് വിഷം കഴിച്ച ഒരു എലിയുടെ മരണപരാക്രമമായിട്ടാണ്. വിഷമുള്ള ബ്രോമൈഡ് ലായനിയിൽ മുക്കിവെച്ചതിന്റെ ഫലമായി ആ ചെടിയുടെ മരണത്തിനായിരുന്നു അന്ന് അവിടെ കൂടിയിരുന്ന ശാസ്ത്രജ്ഞന്മാർ സാക്ഷ്യം വഹിച്ചത്.

നിലയ്ക്കാത്ത കയ്യടികളോടെയാണ് ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണത്തെ എതിരേറ്റത്. ജഗദീഷ് ചന്ദ്രബോസിന്റെ ക്രസ്കോഗ്രാഫും ടോൾസിയോയോണൽ റെക്കോർഡറും സസ്യലോക ഗവേഷണ രംഗത്ത് വലിയ വിപ്ലവമാണുണ്ടാക്കിയത്. രാത്രികാലങ്ങളിൽ എല്ലാ ചെടികളും അല്പം ചുരുങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രകാശവും സസ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ ബോസ് നിർബന്ധിതനായത്. ഇത്തിരി വളഞ്ഞിട്ടാണെങ്കിലും ചെടികൾ വെളിച്ചമുള്ളിടത്തേക്ക് മാത്രം വളരുന്നു. ചെടികൾ നേരെ വളരണമെങ്കിൽ ഉച്ചയിൽ വെളിച്ചം കിട്ടിയേ തീരൂ എന്ന് ബോധ്യമായി. ശാസ്ത്ര സംഭാവനകളെ ഇന്ത്യക്ക് പുറത്തുള്ള ശാസ്ത്രലോകം അംഗീകരിച്ച് ആദരിച്ചു.

തൊട്ടാവാടി വാടുന്നത് എന്തുകൊണ്ട്? ഉദ്ദീപനങ്ങൾക്ക് നേരെയുള്ള പ്രതികരണം, അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, പല ഉപകരണങ്ങളുടെയും രൂപപ്പെടുത്തലുകൾ, അവയുമായി ബന്ധിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലുള്ള പ്രദർശനങ്ങൾ, ചെടികളുടെ പ്രതികരണങ്ങൾ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞന്മാർ ആകാംക്ഷാഭരിതരായി. ജീവശാസ്ത്രത്തിൽ ഇത്തരം ഗവേഷണങ്ങൾ ആരും ചെയ്തിരുന്നില്ല. ചെടികൾക്കും മനുഷ്യരെപ്പോലെ വികാര വിചാരങ്ങളും വേദനയുമുണ്ടെന്നത് അന്ന് വലിയ വാർത്തകളായി പ്രചരിച്ചു. കൽക്കട്ടയിൽ ജഗദീഷ് ചന്ദ്ര ബോസ് ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു, ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏകദേശം 20 വർഷത്തോളം അദ്ദേഹം താൻ സ്ഥാപിച്ച ഗവേഷണശാലയിൽ ജോലി ചെയ്തു. നമ്മുടെ കർമ്മം ചെയ്യാൻ മറ്റാരെയും പ്രതീക്ഷിക്കരുത്, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ കർമ്മം സഫലമാക്കുന്നതിന് മുൻപ് നാം അഹത്തെ ജയിക്കണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസവും നിർദ്ദേശവും.

ജെ സി ബോസിന്റെ എല്ലാ ഗവേഷണ ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൽക്കട്ടയിലെ പി സി റോഡിലെ 93-ാം നമ്പർ വീടാണ് ഈ മ്യൂസിയം. എല്ലാ ദിവസങ്ങളിലും

തുറന്ന് പ്രവർത്തിക്കുന്നു. സാധാരണ ജനങ്ങൾക്കിടയിലും ശാസ്ത്ര കുതുകികളായ വിദ്യാർത്ഥികൾക്കിടയിലും ഇതൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ഫരീദ്പൂരിലെ ഒരു പനമരം, അത് വൈകുന്നേരങ്ങളിൽ വളഞ്ഞു നിൽക്കുമായിരുന്നു. അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അത്ഭുത ശക്തികൾ ഉണ്ടായിരുന്ന ഒരു സന്യാസിവര്യന്റെ ആത്മാവ് ആ പനമരത്തിൽ ഉള്ളതുകൊണ്ടാണ് അതിങ്ങനെ വളയുന്നതെന്നാണ്. എല്ലാ ദിവസവും അമ്പലത്തിൽ മണികൾ മുഴങ്ങുമ്പോൾ ആ സന്യാസി ഭക്തിപൂർവം വണങ്ങുന്നതാണ് പനവളയാൻ കാരണമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ ജഗദീഷ് ചന്ദ്രബോസ് അതിന് വ്യക്തമായ ശാസ്ത്രീയ വിശദീകരണം നൽകി. താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അതിനു കാരണമെന്ന് ബോസ് പറഞ്ഞു. തെളിയിക്കാൻ പിറ്റേന്നു മുതൽ ഒരാഴ്ചയോളം അവിടെ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കി താപനില താഴാൻ അനുവദിച്ചില്ല. ഫലമുണ്ടായത് പന വളഞ്ഞില്ല എന്നത് തന്നെ. ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളാണ് വേണ്ടത്, അന്ധമായ വിശ്വാസങ്ങളല്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കാലനില്ല. മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്ക് വകയില്ല. വീടുകളിൽ ഒരിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 100 പറ വച്ചാൽ മുതുക്കന്മാർക്കതുകൊണ്ട് അങ്ങ് അത്രമാത്രം 2 വറ്റ് വിളമ്പുമ്പോൾ എത്തുമെല്ലാം. 10 കോടി ജനമുണ്ട്. പല്ലുപോയിട്ട് ഒരു വീട്ടിൽ കൊത്തിവെച്ച പാവ പോലെ തിങ്ങിവിങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയൊരു പാഠം പണ്ട് മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. രസകരമായ ചിന്ത. കാലനില്ലാത്ത കാലം. കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്നാണ് ഓർമ്മ. ഏത് ക്ലാസ്സിലേതെന്ന് മറന്നുപോയി. 8-ാം ക്ലാസ്സിലോ അതോ 9-ാം ക്ലാസ്സിലോ, എന്തായാലും 10-ാം ക്ലാസ്സിലല്ല. സുഖതമേ രാത്രി പറയാൻ ഇവിടെ ഇങ്ങനെ മൈക്കിന് മുന്നിലിരുന്നപ്പോൾ വെറുതെ ഓർത്തു എന്നേ ഉള്ളൂ. ഒരു രസം. പഴയ ക്ലാസ് മുറിയും ബെഞ്ചും ഡെസ്കും ബോർഡും ചോക്കും. ആർക്കാണ് അതൊക്കെ ഓർക്കാൻ രസമില്ലാത്തതല്ലേ? ഓർക്കാനൊരു രസം. ഒരു പാട്ട് കേട്ടാലോ?

ആർക്കാണോ നമ്മുടെ പുഞ്ചിരിക്ക് പിന്നിലെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ നമ്മുടെ ദേഷ്യത്തിന് പിന്നിലെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്കാണോ നമ്മുടെ മൗനത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരിലാണ് നമ്മൾ യഥാർത്ഥ പ്രിയപ്പെട്ടവരാകുന്നത്. അത് അച്ഛനും അമ്മയുമാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ യഥാർത്ഥ പ്രിയപ്പെട്ടവരാകണം എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

എപ്പോഴും കൂടെയുള്ളവരെ കാണാനുള്ള കണ്ണ് ആരും നമുക്ക് പ്രത്യേകിച്ച് തന്നിട്ടില്ല. അകന്ന് ദൂരെ എത്തുമ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. നമുക്കവർ എത്ര വലുതായിരുന്നു, എത്രമാത്രം ആശ്വാസമായിരുന്നു, അങ്ങനെയൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ ദൂരെയാകുമ്പോൾ അപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഒരു പാട്ട് കൂടി കേൾക്കാം.

ശക്തമായ ഒരു സൗഹൃദത്തിൽ ദൈനംദിന സംഭാഷണം ആവശ്യമുണ്ടോ? വേണ്ട തന്നെ. എല്ലായ്പ്പോഴും ഒരുമിച്ചിരിക്കേണ്ട ആവശ്യവുമില്ല. ബന്ധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ പിരിയുകയില്ല. സംസാരിക്കാൻ പഠിക്കാൻ ഒരു മനുഷ്യന് 2 വയസ്സു മതി. എന്നാൽ എന്ത് സംസാരിക്കണം എന്ന് പഠിക്കാൻ ഒരായുസ് മുഴുവൻ വേണ്ടിവരും. അല്ലേ? ശരിയല്ലേ? ഒരു പാട്ട് കേൾക്കാം.

എവിടെ നിന്ന് എന്നറിയാതെ എങ്ങോട്ടോ പോകുന്നവരുണ്ട്. പുഴകൾക്ക് പോലുമുണ്ട് തുടക്കവും ഒടുക്കവും. എന്നാൽ മനുഷ്യബന്ധങ്ങൾക്ക് അങ്ങനെ കൃത്യമായ തുടക്കവും ഒടുക്കവും ഒന്നും പറയാനാവില്ല. എവിടെ നിന്നോ ആരംഭിക്കുന്ന സൗഹൃദം, എപ്പോഴോ അവസാനിക്കുന്ന ബന്ധങ്ങൾ. ആശാൻ പറയുന്ന പോലെ, ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും. ജീവിതത്തെ രണ്ട് വരികളിൽ ആശാൻ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികളാണ്. ഇറ്റ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ്. കാനനം എത്ര മോഹനം, ശാന്തം സൗമ്യം. എങ്കിലും ആവില്ല ഈ ഹൃദ്യത ഇങ്ങനെ നോക്കി നിൽക്കാൻ, ആസ്വദിക്കാൻ. പ്രതിബദ്ധതകളാൽ ബന്ധിതനായിരിക്കുന്നു ഞാൻ. ഇത്രയും മനോഹരമായി ജീവിതത്തെ വ്യാഖ്യാനിച്ച കവികൾ വേറെ ഉണ്ടാവില്ല. ആശാനെയും ഫ്രോസ്റ്റിനെയും ഒക്കെ ഈ രാത്രി ഇങ്ങനെ ഓർക്കാൻ കഴിയുന്നത് തന്നെ എത്ര സുഖദം, സുന്ദരം. ഒരു പാട്ട് കേൾക്കാം.

ആകാശം ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? എല്ലാവർക്കും അറിയാം, ആകാശത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയുന്നത് ശാസ്ത്രത്തിനു മാത്രമാണ്. എന്നിരിക്കലും കവിതകൾ കൊണ്ട് അളന്നവരെത്ര, കഥകളും തത്വശാസ്ത്രങ്ങളും കൊണ്ട് അളന്നവരെത്ര. അകലെ അകലെ നീലാകാശം എന്ന ചലച്ചിത്ര ഗാനമാണ് ഓർമ്മ വരുന്നത്. അലതല്ലും സ്നേഹതീരമാണ് നീലാകാശമെന്ന ഭാവന. ആകാശങ്ങളിലിരിക്കും നമ്മുടെ അനശ്വരനായ പിതാവേ എന്നതിൽ ഭക്തി നിറയുന്ന ആകാശം. ആകാശത്തിലങ്ങനെ എന്തെല്ലാം അലിഞ്ഞു ചേരുന്നു! നമ്മുടെ ഏകാന്തതകൾ, വേദനകൾ, വിഷാദങ്ങൾ, മട്ടുപ്പാവിൽ മലർന്നുകിടന്ന് ആകാശം നോക്കിക്കരഞ്ഞ ദിനങ്ങൾ, എന്തിലും സഹതപിക്കുന്ന ശാരദാകാശമേ എന്നിടപ്പള്ളി, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് ഭക്തി, പ്രണയത്തെ നെഞ്ചോട് ചേർക്കുന്ന ആകാശം, വിഷാദങ്ങളെ വിലയിപ്പിക്കുന്ന മേഘങ്ങൾ, ആനന്ദത്തിൻ്റെ പൂത്തി

ചിരികൾ ചെന്ന് പ്രകാശപുഞ്ചങ്ങളാകുന്നതും ആകാശത്തിൻ്റെ മടിത്തട്ടിൽ എല്ലാം ഏറ്റുവാങ്ങുന്ന ആകാശം, അനന്തമായ ആകാശം, അകലെ അകലെ നീലാകാശം കേൾക്കാം.

സമയമേറെയാകുന്നു. ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടിത്തുടങ്ങി. സൗഹൃദങ്ങളിലെ നക്ഷത്രങ്ങൾ ഉറങ്ങിക്കാണുമോ? സുഖദമീ രാത്രി കഴിയാതെ ഉറങ്ങില്ലെന്ന് കത്തെഴുതിയ കനകാംബരൻ. കനകാംബരന് കാഴ്ചയില്ല, റേഡിയോയാണ് കൂട്ട്. എനിക്കറിയാം കനകാംബരൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാവും കനകാംബരന് പ്രിയ സുഹൃത്തിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിക്കാം.

കത്തെഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാനിപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെ കത്തുകൾ എഴുതും. പാലക്കാട്ട് ശിവശങ്കറിന് കത്തെഴുതും, തൃശ്ശൂരുള്ള ശിവപ്രസാദിനും കത്തെഴുതും. സുഖദമി രാത്രിയിൽ ഒരു കത്ത് ഞാൻ എഴുതി വായിക്കുന്നു. സുജയ്ക്ക്, എനിക്കറിയാം ജാലകങ്ങളിലൂടെ നീയിപ്പോൾ നിലാവ് നോക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് റേഡിയോയിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നു. നിലാവും നിഴൽ പോലെ നിന്നോടൊപ്പമുള്ള റേഡിയോയും നിന്റെ വേദനകൾക്ക് സമാശ്വാസമാകുന്നു. വീൽചെയറിൽ ഒതുങ്ങിപ്പോയ ജീവിതമെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീ പരാതിപ്പെട്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. ഇന്നത് പറഞ്ഞാൽ എനിക്ക് ചിരി വരും. വീൽചെയറിലിരുന്ന് നീ എഴുതിയ കഥകൾ വാട്സാപ്പിൽ ഞാനത് വായിച്ചു. വേദനയില്ലാതാക്കുന്ന പാട്ടുകൾ വെച്ചു തരാൻ നീ പറഞ്ഞു. മഴയിൽ അലിഞ്ഞുപോയ സുഖദമി രാത്രികളെക്കുറിച്ച് നീ പറഞ്ഞു. സുഖമാണോ സുജ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞ നീ എന്തേ സൗഖ്യമാണോ എന്ന് ചോദിക്കാത്തതെന്ന് പറഞ്ഞ് പരിഭവിക്കുന്നു. വേണം എനിക്ക് കറുത്തൊരു താജ്മഹൽ വേദനകൾക്ക് അസ്ഥിമാടമാവാൻ. സുജ, പ്രിയ സുഹൃത്തെ, നിനക്കായി ഒരു പാട്ട്.

കരുണ സായി റേഡിയോയ്ക്ക് കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ എന്ന ടൈറ്റിലിനോടൊപ്പം ട്യൂൺ ചെയ്ത് നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ് എന്നെഴുതി അയച്ചത് നിർമ്മലാമ്മയാണ്. റിട്ടയർഡ് ടീച്ചറാണ്. റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് എന്ന് സുഖദമി രാത്രിയിൽ ഞാൻ പറഞ്ഞത് ക്ഷ ഇഷ്ടപ്പെട്ടു അത്രേ. അതിനൊരു കുതിരപ്പവൻ എന്ന രീതിയിലാണ് ട്യൂൺ ചെയ്ത് നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ് എന്ന ക്യാപ്ഷൻ നിർമ്മലാമ്മ അയച്ചു തന്നത്. സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. കരുണ സായി റേഡിയോ, ട്യൂൺ ചെയ്ത് നോക്കൂ, ടേൺ ചെയ്യില്ലെന്നുറപ്പ്. പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ, സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. സുഖദമി രാത്രിയിൽ ഈ പാട്ട് സമർപ്പിക്കുന്നു.

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം, മധുജൻ.